പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് ജൂലൈ 12-ന്റെ തട്ടകത്തിലാണ്. 1536 ജൂലൈ 12 ആധുനിക വിശ്വമാനവിക ദർശനത്തെ രൂപപ്പെടുത്തുന്നതിന് ഏറെ സർഗാത്മക സംഭാവനകൾ നൽകിയ ഡച്ച് തത്വചിന്തകൻ ഡെസിഡേറിയസ് എറാസ്മസ് ദേ നിര്യാതനായിരിക്കുന്നു. 1776 ജൂലൈ 12 ക്യാപ്റ്റൻ കുക്ക് റെസല്യൂഷൻ എന്ന കപ്പലിൽ തൻ്റെ 3-ാം യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ദൈവത്തെ വിട്ട് ഓടിയകലുകയാണ് ആധുനിക മനുഷ്യൻ. എന്നാൽ അതിനനുവദിക്കില്ലെന്ന് വാശി പിടിച്ച് മതങ്ങൾ

0: ദൈവങ്ങളുടെ പ്ലക്കാർഡുകൾ പിടിച്ചു പുറകെയുണ്ട്. 4,300 മതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ആളുകൾ ഒപ്പം വേണം. ആളുകളെ കൂട്ടാനുള്ള എളുപ്പവഴി ദൈവഭയം അവരിൽ ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. കഴിയുമെങ്കിൽ അത് കുട്ടിക്കാലത്തെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യാൻ മാതാപിതാക്കളും സമൂഹവും ശ്രമിക്കും. മുതിർന്നാലും അറിവേറെ നേടിയാലും അത് മാഞ്ഞുപോകില്ല. ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും വൈറസ് ആക്രമണം പോലെ അത് വിട്ടുപോകാതെ കിടക്കും. മതവും ദൈവവുമില്ലാതെ ജീവിതമില്ല എന്ന അവസ്ഥ വരും. രണ്ടും ഒന്നു തന്നെ എന്ന് തോന്നലുണ്ടാകും. ജനിച്ചപ്പോഴേ മതം കൂടെയുണ്ടായിരുന്നു എന്ന വിശ്വാസം ദൃഢപ്പെടും. മതം വ്യക്തിത്വത്തിൽ കലരും. അതാണ് അതിന്റെ രഹസ്യ അജണ്ട. പക്ഷെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആളുകൾക്ക് വ്യക്തമാണ്. അതുകൊണ്ട് ആധുനിക ലോകത്ത് ബഹുഭൂരിപക്ഷം പേരും ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തെ വിട്ട് സയൻസിന്റെ പിന്നാലെ പോവുകയാണ്. യുക്തിപൂർവം ജീവിക്കുക, ചിന്തിക്കുക എന്നതാണ് ആധുനിക ലോകത്തിന്റെ കാഴ്ചപ്പാട്. അല്ലാതെ അന്ധമായ വിശ്വാസങ്ങളുടെ ഗുഹാമുഖങ്ങളിൽ വെളിച്ചമെന്ത് എന്നറിയാതെ ജീവിക്കുക എന്നതല്ല. കാര്യങ്ങളെ ചിലരെങ്കിലും യുക്തിപൂർവം സമീപിച്ചതിന്റെ പരിണത ഫലമാണ് ഇന്ന് കാണുന്ന വികസനങ്ങളെല്ലാം എന്ന് മറന്നുപോകരുത്. തമ്പുരാനെ ചോദ്യം ചെയ്യാതെ ജനാധിപത്യം പുലരില്ല എന്ന് പറയുന്നത് പോലെയാണത്. ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ യുക്തിയുടെ ശരങ്ങൾ കൊണ്ട് അന്ധവിശ്വാസങ്ങൾ തകർന്നു വീഴും. ചോദ്യങ്ങൾ ഉന്നയിക്കാത്തിടത്തോളം പഴമയും ഏകാധിപത്യവും രാജവാഴ്ചയും അങ്ങനെ തന്നെ നിലനിൽക്കും. അത് കൽപ്പിക്കാൻ താങ്കൾ ആരാ എന്ന ചോദ്യം ദൈവത്തിന്റെ മുന്നിലും രാജാവിന്റെ മുന്നിലും സാധ്യമല്ല. അതനുസരിച്ചു കൊള്ളുകയേ നിവൃത്തിയുള്ളൂ. ചോദ്യമുന്നയിച്ചാൽ ചിലപ്പോൾ കൊന്നുകളയും. ചോദ്യത്തെ വിശകലനം ചെയ്യാൻ പോലും തയ്യാറായി എന്ന് വരില്ല. ആധുനിക തലമുറ അന്ധവിശ്വാസത്തിനും ഫ്യൂഡലിസത്തിനും രാജവാഴ്ചയ്ക്കും മതാധിപത്യത്തിനുമെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുക തന്നെ ചെയ്യും.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ലോകം ശോകഹതം ച സമസ്തം എന്ന് പറഞ്ഞത് ശങ്കരാചാര്യരാണ്. ഈ ലോകത്ത് എവിടെ നോക്കിയാലും കൂടുതലും ദുഃഖിതരാണ്, ദരിദ്രരാണ്, രോഗികളാണ്, അംഗവൈകല്യമുള്ളവരാണ്. എന്നിട്ടും നമ്മൾ വിശ്വസിക്കുന്നു ദൈവം കരുണാമയനാണെന്ന്. ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കുമോ ജർമ്മൻ ചിന്തകനായിരുന്ന ഫ്രെഡറിക് നീഷെ ദൈവം മരിച്ചുപോയി എന്ന് പറഞ്ഞത്? നീഷെ പറഞ്ഞതിന് വിരുദ്ധവും അനുകൂലവുമായി പ്രതികരണങ്ങളുണ്ടായി. നീഷയുടെ ആന്റി ക്രൈസ്റ്റ് എന്ന പുസ്തകം കത്തിക്കുക വരെ ഉണ്ടായി. ഇതേക്കാൾ കുറച്ചുകൂടി രസമാണ് ആർതർ സി ക്ലർക്കിന്റെ വിവരണം. സർവശക്തൻ, സർവവ്യാപി, കരുണാമയൻ എന്ന വിശേഷണങ്ങളാണല്ലോ ദൈവത്തിനുള്ളത്. എന്നാൽ ഇതിനപ്പുറം ഏതോ ഒരു ഗുണം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ക്ലർക്ക് പറയുന്നത്. പ്രത്യേകിച്ച് സർവവ്യാപി എന്ന ഗുണമില്ല തന്നെ. കാരണം ദൈവത്തിനൊരിക്കലും പ്രകാശ വേഗതയിലോ അതേക്കാൾ കൂടുതലായോ സഞ്ചരിക്കാനാവില്ല. ദൈവം തന്നെ നിശ്ചയിച്ച നിയമത്തിൽ ദൈവം തന്നെ ബന്ധനായിരിക്കുന്നു. ഇവിടെ ഭൂമിയിൽ കാര്യങ്ങൾ മോശമാണെന്ന് പുള്ളിക്കറിയാം. അതെല്ലാം സർവശക്തനും മാറ്റാനറിയാം. കരുണാമയൻ മാറ്റുകയും ചെയ്യും. പക്ഷേ നാം ക്ഷമിച്ചിരിക്കുക. അദ്ദേഹം ഇങ്ങെത്തട്ടെ. പ്രപഞ്ചത്തിന്റെ ഏതോ വിദൂര ഗാലക്സിയിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ടാകും. പ്രകാശവേഗത്തിൽ ഇങ്ങോട്ടെത്തിക്കോട്ടെ. ക്ലാർക്കിനെ ഈശ്വരവാദികൾ എന്ത് ചെയ്തു എന്നറിയില്ല. ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം, എന്തിനീ പാപം ഞങ്ങളെ സങ്കടക്കടലിലൊഴുക്കി? മറ്റൊരു പ്രസക്തമായ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പൂർവജന്മങ്ങളിൽ പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ ദൈവം എന്തുകൊണ്ട് സഹായിച്ചില്ല എന്നതാണ്. ഇങ്ങനെ നിരവധി തർക്കങ്ങളും വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇക്കാര്യത്തിന് അവസാനവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതെന്തോ ആകട്ടെ, ആവർത്തിച്ചാവർത്തിച്ചു പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. ആരാധനാലയങ്ങളെക്കാൾ പ്രാധാന്യം വിദ്യാലയങ്ങൾക്ക് നൽകണം. ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളെക്കാൾ പ്രാധാന്യം ശാസ്ത്രോത്സവങ്ങൾക്ക് നൽകണം. അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാളെ നമ്മൾ നാണിച്ച് തലകുനിക്കേണ്ടതായി വരും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ, അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകിയമ്മയുടെ അന്ത്യം. 4 തവണ മികച്ച ഗായികയ്ക്ക് ദേശീയ പുരസ്കാരവും 11 തവണ സംസ്ഥാന പുരസ്കാരവുമടക്കം നിരവധി അംഗീകാരങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്.
1: ഭാഷകൾക്കും കാലദേശങ്ങൾക്കും അപ്പുറം സംഗീതമഴയായി ആസ്വാദകരിൽ പെയ്തു നിറഞ്ഞ ഈണങ്ങളുടെ മഹാറാണി എന്നാണ് ജാനകിയമ്മയെ ആസ്വാദക ലോകം വിശേഷിപ്പിക്കുന്നത്. 6 പതിറ്റാണ്ടിലേറെ മലയാള ഗാനങ്ങളുടെ മറ്റൊരു പേരായി എസ് ജാനകി മാറി. ഗാനരചയിതാവിന്റെ ഉള്ളറിഞ്ഞ് വാക്കുകളുടെ ഭാവവും വികാരവും ഉൾക്കൊള്ളാൻ മറ്റേത് ഗായികയെക്കാളും അവർക്കു കഴിഞ്ഞിരുന്നു. ജനനം കൊണ്ട് മലയാളിയല്ലെങ്കിൽ പോലും മലയാള ഭാഷാ ഗാനങ്ങൾ അനായാസമായും ലളിതമായും ആലപിക്കാൻ ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞു. പ്രണയം, വിരഹം, ദുഃഖം തുടങ്ങിയ ഭാവങ്ങളെ ഇത്ര സൂക്ഷ്മതയോടെ ആസ്വാദകരുടെ ആത്മാവിലേക്ക് മറ്റാരെക്കാളും മികവിൽ ജാനകിയമ്മ പകർന്നു നൽകി. ഓരോ ഗാനവും ഓരോ അനുഭൂതിയാക്കി മാറ്റാൻ എസ് ജാനകി എന്ന ഗാനഗോകുലത്തിനു കഴിഞ്ഞു. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും എണ്ണമറ്റ ഗാനങ്ങൾക്ക് അവർ നാദമാധുര്യം പകർന്നു.
0: ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ 1938 ഏപ്രിൽ 23 എസ് ജാനകിയുടെ ജനനം. ചെറുപ്പം മുതലേ സംഗീതവാസനയുണ്ടായിരുന്നെങ്കിലും ചില ഹ്രസ്വകാല പഠനങ്ങളൊഴികെ ശാസ്ത്രീയ സംഗീതം ആഴത്തിൽ പഠിക്കാൻ അവസരങ്ങളൊന്നും അവർക്ക് ലഭിച്ചില്ല. 1956 ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് 2 സ്ഥാനത്തിന് അർഹയായതാണ് ജാനകിക്ക് സംഗീത ലോകത്തേക്ക് വഴി തുറന്നത്. പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിനു വേണ്ടി വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയാണ് ജാനകി ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് കടന്നുവന്നത്. ചിത്രം പുറത്തിറങ്ങിയില്ലെങ്കിലും മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ പാടുവാൻ ആ വർഷം തന്നെ അവസരം ലഭിച്ചു. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ അവർ ആദ്യമായി പാടിയത്. 1962 പുറത്തിറങ്ങിയ കൊഞ്ചും ചിലങ്കൈ എന്ന തമിഴ് ചിത്രത്തിൽ ജാനകി പാടിയ ശിംഗാരവേലനേ ദേവ എന്ന പാട്ട് തെന്നിന്ത്യൻ സംഗീത ലോകത്ത് ഹിറ്റായി. മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കു വേണ്ടിയും ജാനകി പാടിയിട്ടുണ്ട്. ഭൗതികദേഹം രാവിലെ 8:30 മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെത്തിക്കും. പൊതുദർശനത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുശോചിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ എസ് ജാനകി 1000 കണക്കിന് ഗാനങ്ങളിലൂടെ ശ്രോതാക്കളെ ആകർഷിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രിമാരും സ്പീക്കറും വിവിധ കക്ഷി നേതാക്കളും അനുശോചിച്ചു. മാതൃഭാഷ മലയാളമല്ലാതിരുന്നിട്ടും ഉച്ചാരണശുദ്ധിയോടെയും ഭാവസാന്ദ്രതയോടെയും അവർ പാടിത്തീർത്ത ഓരോ ഗാനവും മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവയാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക എസ് ജാനകി വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലഘട്ടത്തിന് തിരശീല വീഴുക കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിലെ പുസ ക്യാമ്പസിൽ പര്യാവരണ സംരക്ഷൺ സങ്കല്പ് പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തെ 17,000 വൃക്ഷസംരക്ഷകരുമായി അദ്ദേഹം സംവദിക്കും. വൃക്ഷത്തൈ നടീൽ, ജലസംരക്ഷണം, പാരിസ്ഥിതിക പുനഃസ്ഥാപനം എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ എല്ലാ സംസ്ഥാനങ്ങളിലെയും വൃക്ഷസംരക്ഷകർ ഈ പരിപാടിയിൽ പങ്കാളികളാകും. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ച പരാതികളിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസ് അയച്ചു. വിശദീകരണവും റിപ്പോർട്ടും സമർപ്പിക്കാൻ കമ്പനിയുടെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററോട് നിർദ്ദേശിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏകോപനത്തിന് കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരണപ്പെട്ട കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഇവരുടെ വീട്ടിലെത്തി മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയെ മാതൃകാ ആശുപത്രിയാക്കി മാറ്റുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആശുപത്രിയിലെ ഫ്രണ്ട് ഓഫീസിന്റെയും പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഏർപ്പെടുത്തിയ എം എൽ എ അവാർഡ് 2026 അനുമോദന പരിപാടി ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ തൂഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിലായി. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി വിശാൽ സോമനാണ് 5 ഗ്രാം എം ഡി എം എയുമായി പിടിയിലായത്. കടവന്ത്ര ഗിരിനഗർ നേതാജി റോഡിലെ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കോഴിക്കോട് നടക്കാവിൽ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. കാരപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷഹദ്, വേങ്ങേരി കണ്ണാടിക്കൽ സ്വദേശി സനു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 35 ഗ്രാമോളം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കോഴിക്കോട് മാറാട് നിന്ന് ബ്രൌൺ ഷുഗറുമായി ബേപ്പൂർ സ്വദേശി മുജീബ് റഹ്മാനെ പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 3 ഗ്രാമിലേറെ ബ്രൌൺ ഷുഗറും 4,550 രൂപയും മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ. നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ടിന്റെ സെമി പ്രവേശം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് അടപ്പാൾ.
2: ബ്രസീലിനെ വീഴ്ത്തിയുള്ള നോർവേയുടെ വൻ കുതിപ്പ് അവസാനിച്ചിരിക്കുന്നു. മധ്യനിര താരം ജൂഡ് ബെല്ലിഹാമിന്റെ ഇരട്ട ഗോളുകൾ ഇംഗ്ലണ്ടിന്റെ സെമി ഫൈനൽ പ്രവേശം സാധ്യമാക്കി. നിശ്ചയ സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി ശക്തമായ സമനില പാലിച്ചതിനെ തുടർന്ന് എക്സ്ട്രാ ടൈമിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ വിജയ ഗോൾ പിറന്നത്. നോർവേ ഉയർത്തിയ കടുത്ത പോരാട്ടം അതിജീവിക്കാൻ ഹാരി കെയ്നിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് പട മയാമി മൈതാനത്ത് നന്നേ പാടുപെട്ടു. 36-ാം മിനിറ്റിൽ ആൻഡ്രിയാസ് ഷെൽറപ്പിലൂടെ നോർവേ ലീഡ് പിടിച്ചെങ്കിലും ആദ്യ പകുതി അവസാനിക്കും മുമ്പ് തന്നെ ഇംഗ്ലണ്ട് മറുപടി. ഈ ലോകകപ്പിൽ അവിശ്വസനീയമായ മുന്നേറ്റം നടത്തിയ നോർവേക്ക് ഇംഗ്ലണ്ടിനെതിരെ നേടിയ ഒരു ഗോൾ വാറിലൂടെ നിഷേധിക്കപ്പെട്ടത് വലിയ തിരിച്ചടിയായി. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് നിറം മങ്ങിയിട്ടും നോർവേയുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച ഒട്ടും കുറവായിരുന്നില്ല.
0: അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുകയാണ്. ഏഷ്യൻ അണ്ടർ 19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യക്ക് 6 മെഡൽ പ്രതീക്ഷ. 6 ബോക്സർമാർ സെമിഫൈനലിലേക്ക് കടന്നതോടെയാണ് ഇന്ത്യ മെഡലുകൾ ഉറപ്പാക്കിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 5 മത്സര ക്രിക്കറ്റ് പരമ്പരയിൽ സതാംപ്ടണിൽ ഇന്ത്യയെ 56 റൺസിന് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 258 റൺസിന്റെ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങി ഇന്ത്യക്ക് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ലണ്ടനിലെ ലോർഡ്സിൽ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിന്റെ 2-ാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 2-ാം ഇന്നിംഗ്സിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസ് എന്ന നിലയിലാണ്. നേരത്തെ ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ 170 റൺസിന് പുറത്തായി. ഇന്ത്യ നിലവിൽ 269 റൺസിന് മുന്നിലാണ്. കോഴിക്കോട് NIT സംഘടിപ്പിച്ച ഇൻഡോ നോർവേ സ്പാർക്ക് അന്താരാഷ്ട്ര ശില്പശാല സമാപിച്ചു. സ്മാർട്ട് അഗ്രികൾച്ചറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സുസ്ഥിര കൃഷിക്ക് അനുയോജ്യമായ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ശില്പശാല. ആലപ്പുഴ പുന്നമടക്കായലിൽ അടുത്ത മാസം 22-ന് നടക്കുന്ന 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ വള്ളം തുഴയുന്ന വേഴാമ്പൽ KC വേണുഗോപാൽ MP പ്രകാശനം ചെയ്തു. ചലച്ചിത്രതാരം ഭാമ

ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങി. ചടങ്ങിൽ മന്ത്രി എം ലിജു മുഖ്യാതിഥിയായിരുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഭാരതത്തിന്റെ യശസ് ഉയർത്തിയെന്ന് ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാധ്യക്ഷൻ കെ പി പ്രകാശ് ബാബു പറഞ്ഞു. ബി ജെ പി കോഴിക്കോട് സൌത്ത് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ, അർജന്റീന സ്വിറ്റ്സർലാന്റ് മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസ്സുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ നിന്ന് സോപാന സംഗീതത്തെക്കുറിച്ച് കേൾക്കാം. കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു വരുന്ന ഒരു കലാരൂപമാണ് സോപാന സംഗീതം. സോപാനം എന്ന പദത്തിന്റെ അർത്ഥം പടവുകൾ അഥവാ പടികൾ എന്നാണ്. ക്ഷേത്ര ശ്രീകോവിലിന്റെ പടികൾക്ക് അരികിൽ നിന്നും പാടുന്ന സംഗീതം, അതാണ് ഈ സംഗീതത്തിന് സോപാന സംഗീതം എന്ന പേര് വിളിച്ചു വരുന്നത്. എന്നാൽ ഈ കലയുടെ യഥാർത്ഥ പേര്

നടത്തുന്ന മന്ത്രങ്ങളും തന്ത്രങ്ങളുമൊക്കെയാണ്. പ്രത്യേകിച്ച് ഉത്സവാദി ക്രിയകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അനവധി താന്ത്രിക ക്രിയകളൊക്കെയും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മുദ്രയിൽ കൂടിയാണ്. നമുക്ക് തന്നെ കാണാൻ കഴിയും, വ്യാപകങ്ങൾ, ന്യാസകങ്ങൾ, നിവേദ്യങ്ങൾ ഇവയെല്ലാം മുദ്രകളാണ്. ക്ഷേത്രവാദ്യങ്ങളിൽ അസുരവാദ്യത്തിനും ദേവവാദ്യത്തിനും വിടാതെ ഒരു അർച്ചനാവാദ്യത്തിൽ മാത്രം വരുന്ന ഏക സംഗീതവാദ്യമാണ് ഇടയ്ക്ക. ഈ ഒരു വാദ്യത്തിൻ്റെ പവിത്രത കൊണ്ട് തന്നെ ഈ ഒരു വാദ്യം താഴ്ത്തി വെക്കാറില്ല. മറ്റൊരു ക്ഷേത്രവാദ്യങ്ങളായിട്ടുള്ള ചെണ്ട, വീക്കൻ ചെണ്ട, ചേങ്ങില, ഇലത്താളം, മദ്ദളം, കുഴിത്താളം, തിമില, മരം, കൊമ്പ്, കുഴൽ, വില്ല്, ശംഖ്, തിമില, കരടിക, കിടുപിടി, കടുംതുടി എന്നുവേണ്ട ഏത് വാദ്യങ്ങളെടുത്താലും ഇവയെല്ലാം തന്നെ താഴ്ത്തു വെക്കുവാൻ സാധിക്കും. എന്നാൽ ഈ ഇടയ്ക്ക് മാത്രം ഏതെങ്കിലും ഒരു കുളത്തിൽ തൂക്കിയിട്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുക. അതിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും ഓരോ സങ്കല്പങ്ങളാണുള്ളത്. രണ്ട് വട്ടവും നടുക്ക് കുറ്റിയും ഇത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. ആറ് ദ്വാരങ്ങൾ കൂടിയാണ് ഇടയ്ക്ക് തൂക്കിയിരിക്കുന്നത്. ഈ ആറ് ദ്വാരങ്ങൾ ആറ് ശാസ്ത്രങ്ങളെയും താഴേക്ക് 64 കുഞ്ചനം തൂക്കിയിട്ടിരിക്കുന്നത് 64 കലകളായും അവ കോർത്തിരിക്കുന്നത് 4 ജീവക്കോലിലും ഈ 4 ജീവക്കോലിനെ 4 വേദങ്ങളായിട്ടും കുറ്റികളുടെ ഇരുഭാഗങ്ങളിലും കാണുന്ന ഇരുമ്പന നാരുകൾ അതിലൊന്ന് ജീവാത്മാവായിട്ടും മറ്റൊന്ന് പരമാത്മാവായിട്ടും കാണുന്നു. തോളിൽ തൂക്കുന്നതിനെ ആദിശേഷനായിട്ടുമാണ് സങ്കല്പം. ഇങ്ങനെ ഇത്രയും ശാസ്ത്രവും സങ്കല്പവും അടക്കമുള്ള ഒരു വാദ്യോപകരണമാണ് ഇടയ്ക്ക. ഈ ഇടയ്ക്കയിലൂടെ കൊട്ടുന്ന കൂറുകളും തീറുകളും മറ്റും മൂർത്തിയിലേക്ക് ചേരുന്നു. അടുത്തതാണ് ഗീതം. സോപാന സംഗീതത്തിൽ ആദ്യം പാടി വരുന്ന ഒരു ഭാഗമാണ് ധ്യാനീ ധ്യാനം ലോപിച്ചാണ് ധ്യാനിയായത്. അങ്ങനെ ധ്യാനികൾ സ്തുതികൾ, കീർത്തനങ്ങൾ, അഷ്ടപതി, കേശാദിപാദം, പാദാദികേശം, ദണ്ഡകങ്ങൾ, പള്ളിച്ചീന്തുകൾ, ശ്ലോകങ്ങൾ, ധ്യാനങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ സോപാന സംഗീതത്തിലുണ്ട്. ഇവ പാടി സ്തുതിക്കുമ്പോൾ അത് മൂർത്തിയിലേക്ക് ഗീതമായിട്ട് ഭവിക്കുന്നു. അങ്ങനെ നൃത്തവാദ്യഗീതം എന്ന ത്വരത്രയം ത്രികലകളുടെ സംഗമമാണ് ഒരു പൂജ. സൂര്യന്റെ ഉദയാസ്തമയങ്ങൾ അനുസരിച്ചാണ് ഓരോ ക്ഷേത്രങ്ങളിലെയും പൂജകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുള്ള പൂജ ഉഷപൂജയായിട്ടും ഉദിച്ചെതിരേൽക്കുമ്പോൾ അതിനെ എതിർത്ത് പൂജയെന്നും എതിർത്ത് 12 അടിയാകുമ്പോൾ നടത്തുന്ന പൂജയെ 12 പൂജയെന്നും അസ്തമയത്തിന് ശേഷം നടത്തുന്ന പൂജയെ അത്താഴ പൂജയെന്നുമുള്ള പൂജകൾ 5 യാമങ്ങളിലായാണ് നടക്കുന്നത്. ഈ 5 യാമങ്ങൾക്കും 5 പൂജകൾക്കും അനുസരിച്ചാണ് സോപാന സംഗീതത്തെ അമ്പല വഴക്ക സമ്പ്രദായത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ യാമങ്ങളിലും നടക്കുന്ന പൂജകൾക്ക് ഇന്ന രാഗത്തിൽ ധ്യാനി പാടുവാനും ധ്യാനിത്താളത്തിൽ കൂറുകൊട്ടുവാനും ഓരോ യാമങ്ങൾക്ക് കീർത്തനങ്ങളും സ്തുതികളും അതിനനുസരിച്ചുള്ള രാഗങ്ങളുമായിട്ടാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആ ചിട്ടവട്ടത്തോടുകൂടി പാടുമ്പോൾ അത് അമ്പല വഴക്ക സമ്പ്രദായത്തിലുള്ള കൊട്ടിപ്പാടി സേവയാകുന്നു. തികച്ചും 11 നിദാന രാഗങ്ങൾ മാത്രമേ സോപാന സംഗീതത്തിലുള്ളൂ. അത് ഓരോ യാമങ്ങൾക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. രാവിലെ മുതൽ ദേശാഷി, പുറന്നീർ, ശ്രീകണ്ഠിയ, നളന്ത, മലഹരി, ഭൂപാളി, സാമന്ത മലഹരി, അത് കഴിഞ്ഞാൽ ബൗളി, അന്തരി, അന്താളി, മാളവി എന്നിങ്ങനെ 11 നിദാന രാഗങ്ങളാണുള്ളത്. സോപാന സംഗീതത്തിൽ ഈ രാഗങ്ങളിലെ പുറനീരൊഴിച്ച് മറ്റൊരു രാഗവും മറ്റൊരു ക്ഷേത്രകലയിലും സംഗീതത്തിലും വന്നു കണ്ടിട്ടില്ല. പുറനീർ മാത്രം കഥകളിയിലും മറ്റനുഷ്ഠാന കലാരൂപങ്ങളിലും ഒക്കെ കണ്ടുവരുന്നുണ്ട്. ബാക്കി വരുന്ന രാഗങ്ങളൊക്കെ ആ വാമൊഴി വഴക്ക സമ്പ്രദായത്തിൽ ചിട്ടയോടുകൂടി പാടി വരുന്ന നിദാന രാഗങ്ങളാണ്. സോപാന സംഗീതത്തിലെ പ്രധാന രാഗങ്ങളാണ് ഇവയൊക്കെ. പക്ഷേ ഇപ്പോൾ സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഗീതങ്ങളൊക്കെയും നമ്മുടെ ക്ലാസിക്കൽ ശാസ്ത്രീയ സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഗങ്ങളും താളങ്ങളുമൊക്കെയാണ്. എന്നിരുന്നാലും ഭക്തിക്കാണ് പരമപ്രാധാന്യം. ചിലർക്ക് സോപാന സംഗീതവും അഷ്ടപതിയും ഒന്നാണ് എന്നൊരു ധാരണയുണ്ട്. എന്നാൽ ഇവ രണ്ടും രണ്ടാണ്. അഷ്ടപതി ഉണ്ടാകുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഈ താളവാദ്യ ഗീത പദ്ധതി വാമൊഴി വഴക്കത്തിലെ കൊട്ടിപ്പാടി സേവ ഉണ്ടായിരുന്നതായും തെളിവുകളുണ്ട്. തികച്ചും ഭക്തിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ടാണ് അഷ്ടപതി സോപാന സംഗീതത്തിൽ കയറി വന്നിട്ടുള്ളത്. ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം ശുദ്ധ മലയാളത്തിൽ വാമൊഴി വഴക്ക സമ്പ്രദായത്തിൽ പാടി വഴക്കച്ചിട്ടയിൽ പാടി വരുന്ന ഏതാനും ധ്യാനികൾ, സ്തുതികൾ, കീർത്തനങ്ങൾ, കേശതിപാദം, പാദാദികേശം, ദണ്ഡകങ്ങൾ, പള്ളിച്ചീന്തുകൾ, ശ്ലോകങ്ങൾ, ധ്യാനങ്ങൾ തുടങ്ങിയവ അടങ്ങിയതാണ് സോപാന സംഗീതം. എന്നാൽ സംസ്കൃതത്തിൽ ജയദേവ മഹാകവി എഴുതിയിട്ടുള്ള

0: ഗീതാഗോവിന്ദത്തിലെ 24 കാവ്യങ്ങളാണ് അഷ്ടപദി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരം, അലങ്കാരം, കല്യാണം, രാസക്രീഡ ഇവയെല്ലാം വളരെ ഭക്തിയോടുകൂടി പ്രതിപാദിച്ചിട്ടുള്ള മഹാകാവ്യമാണ് അഷ്ടപദി. അഷ്ടപദി എവിടെ പാടുന്നുവോ അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണ സാന്നിധ്യമുണ്ടെന്നാണ് അതിന്റെ ഫലശ്രുതിയിൽ പറയുന്നത്. സാധാരണ കൃഷ്ണക്ഷേത്രങ്ങളിലാണ് അഷ്ടപദി അവതരിപ്പിക്കുന്നത്. പൂജാവേളയിൽ ശ്രീകോവിലിന്റെ നട അടയ്ക്കുന്നു. തദവസരത്തിൽ കൃഷ്ണന്റെ അലങ്കാരങ്ങളും മറ്റും അഷ്ടപദിയായി പാടുമ്പോൾ ഭക്തജനങ്ങളുടെ മനസ്സിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം തെളിയുന്നു. പൊതുവാൾ എന്ന സമുദായത്തിലുള്ളവരാണ് സോപാന സംഗീതം അവതരിപ്പിക്കുന്നവർ. മലയാളത്തിലോ സംസ്കൃതത്തിലോ ഉള്ള ദേവദേവി സ്തുതികളാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്നത്. സോപാന സംഗീതത്തിലെ വാദ്യമായി ഇടയ്ക്ക് കൊട്ടുന്ന ആൾ തന്നെയാണ് പാട്ടും പാടുക.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചു കൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷെ ചിലപ്പോഴത് ചുവന്ന് പൂക്കും, കാട്ടുതീയായി പടരും. ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞുചേരും. മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും. പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്. പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും. ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

നമുക്കൊരു കൊടുങ്കാറ്റായി തീരാം. മന്ദമാരുതൻ വേണ്ട കാറ്റിൻ്റെ കൂരമ്പാവാം. നന്ദിനി നമുക്കൊരു കൊടുങ്കാറ്റായി തീരാം. മന്ദമാരുതൻ വേണ്ട കാറ്റ്

0: നരവംശത്തിൻ നരയും.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. അനശ്വര ഗായിക എസ് ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തുപകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ 3-ാമത് റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നൊസ്കോവിക്ക്. വാർത്തകൾ വിശദമായി. വിഖ്യാത ഗായിക എസ് ജാനകി വിടവാങ്ങി. മൈസൂരു അപ്പോളോ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളെ തുടർന്നായിരുന്നു വിയോഗം. 88 വയസ്സായിരുന്നു.

0: ആറു പതിറ്റാണ്ടിലേറെ നീണ്ട ആ സംഗീത സബരിയിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി എസ് ജാനകി പാടിത്തീർത്തത് 48,000 ഗാനങ്ങൾ. 1938 ഏപ്രിൽ 23 ആന്ധ്രപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലായിരുന്നു ജാനകിയുടെ ജനനം. 3 വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച ജാനകി ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2-ാം സ്ഥാനം നേടിയതോടെയാണ് ശ്രദ്ധേയായത്. 1957 വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപ്പതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ജാനകി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. എം എസ് ബാബുരാജ്, എം എസ് വിശ്വനാഥൻ, ഇളയരാജ, ഹംസലേഖ, ലക്ഷ്മികാന്ത് പ്യാരേലാൽ, ജി ദേവരാജൻ, എ ആർ റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദമായി മാറി. 16 വയസ്സിലെ സെന്തൂരപ്പൂവേ എന്ന ഗാനത്തിന് ഉൾപ്പെടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ നേടി. 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ആ അനുഗ്രഹീത ഗായികയെ തേടിയെത്തി. പ്രണയഗാനങ്ങൾക്കും നാടോടിപ്പാട്ടുകൾക്കും വികാരസാന്ദ്രമായ ഗാനങ്ങൾക്കും ഒരുപോലെ ജീവൻ നൽകാൻ ആ സുന്ദര ശബ്ദത്തിനായി. തളിരിട്ട കിനാക്കൽ തൻ, സ്വർണമുകിലെ, സൂര്യകാന്തി, സ്വപ്നം കാണാറുണ്ടോ പോലെ കാലത്തെ അതിജീവിക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ എസ് ജാനകി കൈരളിക്ക് സമ്മാനിച്ചു. 2013 പത്മഭൂഷൺ ബഹുമതിക്കായി രാജ്യം എസ് ജാനകിയെ തെരഞ്ഞെടുത്തിരുന്നു. എസ് ജാനകിയുടെ ഭൌതിക ശരീരം ഇന്ന് രാവിലെ 8:30 മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ എത്തിക്കും. പൊതുദർശനത്തിനുശേഷം ഉച്ചകഴിഞ്ഞ് കനീനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. എസ് ജാനകിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രീയ ചലച്ചിത്ര സംഗീത രംഗത്തെ പ്രമുഖർ. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി വി ഡി സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരും അനുഗ്രഹീത ഗായികയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. മലയാള ഭാഷയെ അത്യധികം സ്നേഹിച്ച, ആദരവോടെ മാത്രം മലയാള ഗാനങ്ങളെ സമീപിച്ച ഗായികയാണ് എസ് ജാനകി. അനശ്വരമായ ഒട്ടേറെ ഗാനങ്ങളാണ് ജാനകി മലയാളിക്ക് സമ്മാനിച്ചത്. പ്രിയ ഗായികയെപ്പറ്റിയുള്ള ഓർമ്മകൾ സംഗീത നിരൂപകൻ രവി മേനോൻ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: ജാനകിയമ്മയോട് ഒരിക്കലും ചോദിച്ചിട്ടുണ്ട്, അടുത്ത ജന്മത്തിൽ മലയാളിയായി ജനിക്കാൻ ആഗ്രഹമുണ്ടോയെന്ന്. അപ്പൊ അവർ ചിരിച്ചുകൊണ്ട് നൽകിയൊരു മറുപടി, അതെന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? ഞാൻ ഈ ജന്മം തന്നെ മലയാളിയല്ലേ, അതുകൊണ്ട് ഇനിയൊരു ജന്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞു കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അവർ ജന്മം കൊണ്ട് മലയാളിയല്ല, തെലുങ്ക് നാട്ടുകാരിയാണ്. പക്ഷെ എന്നും ഒരു മലയാളിത്തം അവരുടെ ആലാപനത്തിലുണ്ടായിരുന്നു. മൂടുപടം എന്ന് പറയുന്ന സിനിമയിൽ ബാബുരാജിന് വേണ്ടി തളിരിട്ട ഗിനാക്കൾ എന്ന പാട്ട് പാടിയതോടു കൂടിയിട്ടാണ് എസ് ജാനകി എന്ന് പറഞ്ഞ ഗായികയുടെ യുഗം മലയാളത്തിൽ ആരംഭിക്കുന്നത്. ഒരിക്കല് ഗായകൻ ജയചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, പി സുശീല പെരിയാറിന്റെ മാദകത്വത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ എസ് ജാനകി ഓർമ്മിപ്പിക്കുന്നത് നിളയുടെ ശാലീനതയാണ്.
0: ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തു പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഹൈദരാബാദിൽ വ്യവസായ പ്രമുഖരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയിലേക്കുള്ള തന്ത്രപരമായ മാറ്റം വ്യവസായിക അക്കാദമിക സഹകരണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയും പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിലെ പൂസയിൽ പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കും. ചടങ്ങിൽ രാജ്യത്തുടനീളമുള്ള 17,000 വൃക്ഷമിത്രങ്ങളുമായി അദ്ദേഹം സംവദിക്കും. സജീവമായ പൊതുജന പങ്കാളിത്തത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് സെമിയിൽ കടന്നത്. മറ്റൊരു ക്വാർട്ടർ മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടുന്നു. ആദ്യ പകുതിയിൽ അർജന്റീന 1 മുന്നിലാണ്. ഈ മത്സരത്തിലെ വിജയികളുമായി ഇംഗ്ലണ്ട് സെമിഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമിഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവയ്ക്ക്. സ്വന്തം നാട്ടുകാരിയെ 6-2, 5-7, 6-3 സ്കോറിനാണ് താരം പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സോരവിനെ നേരിടും. ഇന്ത്യക്കെതിരായ 5 മത്സരങ്ങളുടെ T20 ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ട് 4-0 തൂത്തുവാരി. ഇന്നലെ രാത്രി സദാംപ്ടണിൽ നടന്ന അവസാന മത്സരത്തിൽ ഇന്ത്യയെ 56 റൺസിന് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് മുന്നോട്ട് വെച്ച 258 റൺസ് വിജയലക്ഷ്യത്തിന് മറുപടിയായി 20 ഓവറിൽ 8 വിക്കറ്റിന് 201 റൺസ് നേടാനേ ഇന്ത്യക്കായുള്ളൂ. പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. രാവിലെ 9:30 വൈപ്പിൻ റോറോ ജെട്ടിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി. നഹീമ.
3: വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് റോറോയിൽ സൗജന്യയാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യുവാനുള്ള സൌകര്യമുണ്ടാകും. നിലവിലുള്ള റോറോ വെസലിലെ പോരായ്മകൾ കൂടി പരിഹരിച്ചാണ് പുതിയ റോറോയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പുതിയ റോറോ സർവീസ് ആരംഭിക്കുന്നതോടെ വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിലുള്ള യാത്രാക്ലേശം കുറയുമെന്നാണ് പ്രതീക്ഷ.
0: വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ്. അപകടത്തിന്റെ കാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസുകൾ അയച്ചു. 2006 ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ചതായി ആരോപിച്ച് നിരവധി ഉപഭോക്തൃ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് വഴി വിതരണം ചെയ്തതായാണ് പരാതി. കൃത്യമായ വിശദീകരണം നൽകണമെന്നും അല്ലാത്തപക്ഷം ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും FSSAI സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് കടൽപാത അടച്ചതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അനശ്വര ഗായിക എസ് ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ. സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തു പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ 3-ാമത് റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നസ്കോവയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
4: റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്നൊരു കത്ത് വായിച്ചുകൊണ്ട് ആരംഭിക്കാം, അല്ലെങ്കിൽ തന്നെ അടുക്കളയിൽ ഒരു കത്ത് വായിച്ചിട്ട് എത്രയോ നാളായി. കത്തുകൾ കിട്ടാതെ വരുന്നതല്ല, പലപ്പോഴും വായിക്കാൻ സമയമില്ലാതെ വരുന്നതുകൊണ്ടാണ്. കത്ത് എഴുതിയിരിക്കുന്നത് കിളിമാനൂരിൽ നിന്നും സുമംഗലയാണ്. പ്രിയപ്പെട്ട ചേച്ചി, നമസ്കാരം. കരുണാസായി റേഡിയോന്റെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബവും രാവിലെ മുതൽ കേൾക്കും, നിർത്താനേ തോന്നില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടികൾ അടുക്കളയും പോക്കുവെയിലുമാണ്. ഒരു ദിവസം അടുക്കള കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തോ പോലെയാണ്. ഗായത്രി ചേച്ചി പറഞ്ഞത് കേൾക്കാൻ എന്ത് രസമാണ്! എത്രയെത്ര കാര്യങ്ങളാണ് ചേച്ചി പറയുന്നത്, എന്നും പുതിയ പുതിയ കാര്യങ്ങൾ. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുക്കള കേട്ടുകൊണ്ടിരിക്കും. അത് കേട്ടുകൊണ്ടിരുന്ന് ജോലി ചെയ്യുക എന്നത് ഒരു സുഖമുള്ള അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കുടുംബശ്രീയിലെ എല്ലാവരും കരുണാസായി റേഡിയോ കേൾക്കുന്നവരാണ്. സാന്ധ്യരാഗങ്ങൾ ചേച്ചിയാണ് അവതരിപ്പിക്കുന്ന അല്ലേ? ഈ അടുത്ത കാലത്ത് ശ്രീജ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. ചേച്ചി, ഇത്രയും ലളിതമായി സ്ത്രീകളുടെ കാര്യം പറയുന്ന റേഡിയോ നമ്മുടെ നാട്ടിൽ വേറെ ഇല്ല തന്നെയാണ്. എത്ര പരിപാടികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടാലും കേട്ടാലും തീരാത്ത പരിപാടികൾ. പിന്നെ ചേച്ചി, ഒരപേക്ഷയുണ്ടേ. കഥാപ്രസംഗം കേൾപ്പിക്കുന്നത് പോലെ ഓട്ടം തുള്ളൽ കൂടി കേൾപ്പിക്കാമല്ലോ, അതൊരു സന്തോഷമാണ്. പിന്നെ ചേച്ചി, അടുക്കളയിൽ ചേച്ചി പറയുന്ന പല കാര്യങ്ങളും ഈ വീട്ടിലെ ആണുങ്ങൾക്ക് ഇഷ്ടമില്ല. സ്ത്രീകൾ അങ്ങനെ ആളാവാനൊന്നും നോക്കണ്ട എന്നാണ് അവർ പറയുന്നത്. ഈ ലോകം സൃഷ്ടിച്ചത് ആണുങ്ങളാണത്രേ. അതുകൊണ്ട് പെണ്ണുങ്ങൾ എത്ര ചാടിയാലും ഇവിടെ പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അത്രേ. വലിയ സമത്വം പറയുന്ന ആണുങ്ങളും ഉള്ളിൽ പുരുഷാധിപത്യമാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയും. എങ്ങനെ വന്നാലും ഈ ലോകം ആണുങ്ങളുടേതാണത്രേ. അതില്ലാതാക്കാൻ എത്ര അടുക്കള പരിപാടി വന്നാലും സാധിക്കൂല എന്നൊക്കെ പറയും. പണ്ടേ ഇങ്ങനെ പെണ്ണുങ്ങളെ അടിച്ചമർത്തിയും കളിയാക്കിയും കഴിഞ്ഞവർ കുറച്ചൊന്നും ഒതുങ്ങിയിട്ടുണ്ട്. അത് അടുക്കള കേട്ടിട്ടാണ്. സത്യത്തിൽ ചേച്ചി, അടുക്കളയും അവതരിപ്പിക്കുന്ന ഗായത്രി ചേച്ചിയും ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊരു ആത്മബലമാണ്. അതുകൊണ്ട് അടുക്കള തുടരണം. ഈ പരിപാടിക്ക് ഇങ്ങനെ പേരിട്ടത് ചേച്ചിയാണോ? അല്ലാതെ വേറെ ആര് അല്ലേ? എന്തായാലും അടിപൊളി പേര് തന്നെയാണ് ചേച്ചി. ജീവിതകാലം മുഴുവനും ഈ അടുക്കള കേൾക്കണം, കരുണാസായി റേഡിയോയിലെ പരിപാടികൾ കേൾക്കണം. എന്റെ ജീവിതത്തിന് എന്തോ ഒരു ഇത് ഉണ്ടായി തുടങ്ങിയത് കരുണാസായി റേഡിയോ കേൾക്കാൻ തുടങ്ങിയത് മുതലാണ്. ഇത്രയും മനോഹരമായി റേഡിയോ കേൾപ്പിച്ചു തരുന്നതിനുള്ള സ്നേഹം അറിയിക്കുന്നു.

സുമംഗലയുടെ കത്ത് വായിച്ചു. സന്തോഷവും സ്നേഹവും തോന്നി, അഭിമാനവും. കരുണാസായി റേഡിയോ കേൾക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ സന്തോഷം. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ എന്ന നിലയിൽ കരുണാസായി റേഡിയോ പ്രാദേശികമായ പല കാര്യങ്ങൾക്കും പരമാവധി പ്രാധാന്യം കൊടുക്കുന്നു. അടുക്കള എന്ന പരിപാടി ഒരേ സമയം വിജ്ഞാനപ്രദമാണ്, അതേസമയം വിനോദപരവുമാണ്. മനുഷ്യൻ വെറും വിനോദപരമായി മാത്രം ജീവിച്ചാൽ പോരാ എന്നാണ് അടുക്കളയുടെ പക്ഷം. വൈജ്ഞാനികമായി കൂടെ അല്ലെങ്കിൽ ബൗദ്ധികമായി കൂടി കാര്യങ്ങളെ കാണാത്ത പക്ഷം സാമൂഹിക വികാസം സാധ്യമാവുകയില്ല. എല്ലാം ഫണ്ണിയായി കാണാൻ ശ്രമിക്കുന്നവരുണ്ട്. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും അധികമാകുമ്പോൾ പ്രശ്നമായി മാറും. എന്നുവെച്ച് സദാ സമ്മർദ്ദത്തിൽ ജീവിക്കണമെന്നല്ല പറഞ്ഞു വരുന്നത്. സമ്മർദ്ദം എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് പദം സ്ട്രെസ് എന്നാണ്. ഇന്ന് വളരെ സാധാരണമായ രീതിയിൽ ഉപയോഗിക്കുന്ന പദമാണ് സ്ട്രെസ്. എന്നാൽ ഈ സ്ട്രെസ് അഥവാ സമ്മർദ്ദം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഡിസ്ട്രെസ്, മറ്റൊന്ന് യൂസ്ട്രെസ്. ഇതിൽ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതുമായ ഒന്നാണ് ഡിസ്ട്രെസ്. അത് വേണ്ട തന്നെ. എന്നാൽ നമ്മൾ ചെയ്യുന്ന ജോലി, ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പരീക്ഷ, കുടുംബം, രാഷ്ട്രീയം, സമൂഹം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അതിന്റേതായ ഗൗരവം ഉണ്ടായേ തീരും. ഈ ഗൗരവത്തെയാണ് യൂസ്ട്രെസ് എന്ന് വിളിക്കുന്നത്. സർവകാര്യങ്ങളെയും ഫണ്ണായി കണ്ടാൽ ഈ യൂസ്ട്രെസ് ഇല്ലാതാവും. അത് പോസിറ്റീവായ പല കാര്യങ്ങൾക്കും തടസ്സമായി തീരും. ജീവിതത്തിന്റെ പല കാര്യങ്ങളിലും അതെ. ഉത്തരവാദിത്വവും ഗൗരവവും ആവശ്യമാണ്, അല്ലാത്ത പക്ഷം കാര്യങ്ങൾ കൈവിട്ടു പോകും. വ്യക്തമായ പദ്ധതിയുള്ള ഒരു കാര്യവും പരാജയപ്പെട്ടു പോകാൻ സാധ്യതയില്ല. ചന്ദ്രോപരിതലത്തിൽ ഒരു വാഹനം ഇറങ്ങുന്നത് കൃത്യമായ പദ്ധതിയിലൂടെയാണ് എന്ന് മറന്നുപോകരുത്. എങ്കിലോർത്തു നോക്കൂ, എന്തു കാര്യവും പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ കഴിയുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, ആഗ്രഹങ്ങളെക്കാൾ വലുതാണ് ആവശ്യകത എന്ന്. ആവശ്യകത എന്നൊന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം വിളിച്ചുണർത്തപ്പെടുക തന്നെ ചെയ്യും. അത് പഠനമാകട്ടെ, ജോലിക്കാര്യമാകട്ടെ, എന്തുമാകട്ടെ, ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന ചൊല്ലിൽ അടങ്ങിയിരിക്കുന്നതും അതുതന്നെയാണ്. ആവശ്യകത നമ്മളെ ഏതറ്റം വരെയും കൊണ്ടുപോകും. കിട്ടിയേ അടങ്ങൂ എന്ന വാശി അതുണ്ടാക്കും. വീട്ടി ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവും എന്ന ആത്മകഥയിൽ തീയാടി പെൺകുട്ടികളുടെ ശിഷ്യത്വം സ്വീകരിച്ച് അക്ഷരം പഠിക്കാനെടുക്കുന്ന ഇച്ഛാശക്തിയുടെ ജ്വാലയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഉണങ്ങിക്കിടക്കുന്ന ചപ്പില കൂട്ടങ്ങളെ ആളിക്കത്തിക്കുന്നത് പോലെ എന്നാണ് ആവശ്യകതയുടെ തീവ്രതയെക്കുറിച്ച് വീട്ടിലെഴുതുന്നത്. ഈ ആവശ്യകതയാണ് യൂസ്ട്രെസ് അഥവാ ഗൗരവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനിവാര്യമായ ഈ ഗൗരവമാണ് സമൂഹത്തെ നിലനിർത്തുന്നത് എന്നതുകൂടി ഓർക്കണം. അങ്ങനെയല്ലാത്ത പക്ഷം അലസതയും മാന്ദ്യവും മനുഷ്യന്റെ സന്തത സഹചാരികളായി മാറിയേനെ. സാമൂഹികമായ വികസനം അവതാളത്തിലാവുകയും ചെയ്യുമായിരുന്നു. എത്രയോ പേർ അലസരാണ്, ചൂഷകരുമാണ്. എന്നിട്ടും ഈ സമൂഹം സജീവമായിരിക്കുകയും വികസനോന്മുഖമായിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ സംശയിക്കണ്ട, എത്രയോ പേർ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവപ്പെടുന്നതുകൊണ്ടാണ്, ജാഗ്രതയായിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഊന്നി പറയട്ടെ, ജീവിതമാണെങ്കിൽ സമ്മർദ്ദം കൂടെയുണ്ട്, അതിനെ ഒഴിവാക്കാനാവില്ല. അത് ടെൻഷനായി ഉത്കണ്ഠയായി മാറരുതേ എന്നേ ഉള്ളൂ. ഉത്തരവാദിത്വമായും ഗൗരവപരമായും സമ്മർദ്ദം മാറുന്ന പക്ഷം വികസനമായിരിക്കും ഫലം എന്ന് പറഞ്ഞുകൊള്ളട്ടെ. നോക്കൂ, ജീവിതം ശരിക്കും പ്രവർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കണം. എന്തായാലും ഒരിക്കൽ മരിക്കും, അതുവരെ കർമ്മോജ്വലമായിരിക്കുക എന്നതാണ് പ്രധാനം. വെറുതെ ആധിപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല, വ്യാധി ഉണ്ടാവുകയേ ഉള്ളൂ. അതുകൊണ്ട് ആധി കളയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. എനിക്കാരുമില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെക്കുറിച്ച് അവർ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കൂ. ജീവിതം ഒരു വിഡ്ഢി പറഞ്ഞ കഥയൊന്നുമല്ല. പക്വമായി കണ്ടാൽ അത് ബുദ്ധിയുള്ളയാളിന്റെ കഥ തന്നെയായി മാറും.

പറഞ്ഞു വന്നത് ജീവിതത്തിൽ വിനോദവും വിജ്ഞാനവും ഒക്കെയുണ്ട്, എന്നാൽ വിനോദപരമായി മാത്രം അതിനെ കാണരുത് എന്നാണ്. സുഖം തേടിയുള്ള യാത്ര മാത്രമല്ല ജീവിതം, മറ്റുള്ളവരുടെ ദുഃഖമകറ്റാനുള്ളത് കൂടിയാണ് ഈ ജീവിതം. അതുകൊണ്ട് തന്നെ ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു എന്നൊന്നും കയറി ചോദിച്ചു കളയരുത്. കാലമാണ് വിശ്രമം പായുമെന്നശ്വം, സ്നേഹജ്വാലയാണതിൽ കാണും എന്ന് കവി. കാനനം, മോഹനം, ശാന്തം, ഭീകരം, ഞാനോ പരശതാബ്ദ ബന്ധങ്ങളാൽ ബന്ധിതൻ എന്നും കവി. ഈ കവിത റോബർട്ട് ഫ്രോസ്റ്റിന്റേതാണ്. ഈ കാനനം എത്ര മനോഹരമാണ്, പക്ഷെ ഇതിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കാൻ എനിക്കാവില്ല. കാരണം എത്രയോ ബന്ധങ്ങൾ, പ്രതിബന്ധങ്ങൾ എനിക്ക് പോയേ തീരൂ. മരണം എത്തുന്നതിന് മുൻപ് എത്രയോ ദൂരം ഇനിയും എനിക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. മനുഷ്യ ജീവിതത്തെ വ്യാഖ്യാനിക്കുന്ന നാലുവരി കവിത. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമായി. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും എത്താം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുവോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ഡോക്ടർ സ്റ്റാൻലി ജോൺസിന്റെ പുസ്തകമാണ് ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് എന്നത്. അതിലൊരു വാചകമുണ്ട്, ശ്രദ്ധേയമായ വാചകം എന്ന് തന്നെ പറയാം. അതിങ്ങനെയാണ്: തന്റെ പ്രാണന്റെ പ്രാണനായ ഭാര്യയിൽ നിന്ന് മാറി വളരെ വിദൂരമായ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന് അയാളുടെ സുഹൃത്ത് ഒരു പുസ്തകം കൊടുത്തു എന്ന് വിചാരിക്കൂ. പുസ്തകമാണെങ്കിൽ സ്നേഹത്തെക്കുറിച്ചാണ്, സ്നേഹത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ്. എന്തായിരിക്കും അയാൾ സുഹൃത്തിനോട് പറയുക? എനിക്കെന്തിനാണ് ഈ പുസ്തകം? എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഭാര്യയുടെ അരികിൽ എത്തുകയാണ് വേണ്ടത്. ജോൺസ് ആ പുസ്തകത്തിൽ മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടുന്നു. ഹിസ് മാസ്റ്റേഴ്സ് വോയ്സ് എന്ന കമ്പനിക്കാരുടെ ഗ്രാമഫോൺ റെക്കോർഡിൽ തന്റെ യജമാനന്റെ പാട്ട് ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പട്ടിയുടെ ചിത്രമുണ്ട്. അർത്ഥവത്തായ ചിത്രമാണത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പട്ടിയും ഒരു സ്വനഗ്രാഹി യന്ത്രത്തിൽ നിന്ന് വരുന്ന പാട്ടിൽ തൃപ്തിപ്പെടുകയില്ല. അതിനതിന്റെ യജമാനനെ തന്നെയാണ് വേണ്ടത്. മനുഷ്യന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ അവരുടെ നേരെ വച്ചു നീട്ടുന്ന ജാതിയും മതവുമൊക്കെ ആഴത്തിൽ ഉൾക്കൊള്ളുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? മനുഷ്യർക്ക് ആത്യന്തികമായി വേണ്ടത് ജീവിതമാണ്, ജീവിതം മാത്രമാണ്. മതങ്ങൾ, ജാതികൾ ഹിസ് മാസ്റ്റേഴ്സ് വോയ്സ് മാത്രമാണ്, അവയിൽ ജാഗ്രതയാണെന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷേ അല്ല. ജീവിതത്തിന്റെ നിർണായകമായ ഘട്ടങ്ങളിൽ മനുഷ്യൻ ജാതിയും മതവുമെല്ലാം തള്ളിക്കളയും, ജീവിതത്തെ മാത്രം നോക്കിക്കാണും. കാരണം ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യം വേറെയില്ല. അതുകൊണ്ടാണ് വാക്കിനേക്കാൾ വലുതാണ് ജീവിതം എന്ന് പറയുന്നത്. ഗാന്ധിജി പറയുന്നു, നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ ജീവിതം നമ്മെപ്പറ്റി സംസാരിക്കട്ടെ, അതായിരിക്കും കുറെ കൂടി നല്ലത്. നമ്മുടെ ജീവിതം പ്രകാശപൂർണമാണെങ്കിൽ വാക്കുകൾ കുറച്ചു മതി. വാക്കുകളുടെ പ്രകാശത്തേക്കാൾ വലുതാണ് ജീവിതത്തിന്റെ പ്രകാശം. വാക്കുകൾ തള്ളിമറിച്ചുകൊണ്ട് നമ്മൾ എത്ര ബിൽഡപ്പ് ചെയ്താലും അതിന് പരിമിതിയുണ്ട്, അത് നിലനിൽക്കില്ല. എന്നാൽ ജീവിതത്തെയാണ് ബിൽഡപ്പ് ചെയ്യുന്നതെങ്കിൽ അത് നിലനിൽക്കും. കേട്ടിട്ടില്ലേ, ചന്ദന തൈയാണെങ്കിൽ ഉരഞ്ഞാൽ മണം പൊങ്ങും, കണ്ടന്റ് ഉള്ളതേ നിലനിൽക്കും. മണ്ണിൽ ഉറച്ചു നിൽക്കാൻ അടിവേരുണ്ടെങ്കിലേ തീരൂ, മറന്നുപോകരുത്.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി, അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ.

0: കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വെക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം മാധവിക്കുട്ടിയുടെ ഭയം എന്ന കഥ. കുഗ്രാമം ക്രമേണ ഗ്രാമമായി, ഗ്രാമം ക്രമേണ ഒരു ചെറുപട്ടണമായി വളർന്ന് ഐശ്വര്യത്തിന്റെ സർവ്വലക്ഷണങ്ങളും പ്രദർശിപ്പിച്ചു തുടങ്ങി. മുഖച്ഛായ പാടെ മാറി. അഞ്ചോ ആറോ ധനിക കുടുംബങ്ങൾ മാത്രം ജീവിച്ചിരുന്ന ആ പ്രദേശത്ത് പുതുപ്പണക്കാർ ഗൾഫിൽ നിന്നും ഒഴുകിയ പണം ഉപയോഗപ്പെടുത്തി കോൺക്രീറ്റ് സൌധങ്ങൾ ഉയർത്തി. എല്ലാ വീട്ടിനും ഓരോ കാറും വന്നെത്തി. അമ്പലത്തിന്റെ മുമ്പിലെ ആൽത്തറ മാത്രം മാറ്റങ്ങളില്ലാതെ അവശേഷിച്ചു. അതിന്റെ സമീപത്ത് ബസ് സ്റ്റോപ്പ് വന്നു. ഇടയ്ക്ക് കിഴക്ക് നിന്ന് കിതച്ചും ചുമച്ചും ഓരോ ബസ് അവിടെ വന്ന് നിന്നു. ഓരോ വണ്ടി വരുമ്പോഴും ആൽത്തറ ബസാറിലെ കടകളിൽ നിന്ന് ഉടമസ്ഥർ എഴുന്നേറ്റ് അതിലെ യാത്രക്കാർ ഇറങ്ങുന്നതും കൗതുകപൂർവം ഉറ്റുനോക്കി. മുറുക്കാനും സിഗരറ്റും ബീഡിയും ജൌളിത്തരങ്ങളും ഇമിറ്റേഷൻ ആഭരണങ്ങളും പ്ലാസ്റ്റിക് ബക്കറ്റുകളും ട്രാൻസിസ്റ്റർ സെറ്റുകളും മധുര നാരങ്ങകളും ആൽത്തറ ബസാറിൽ വിൽപ്പനയ്ക്ക് നിർത്തിയിരുന്നു. സൗദാമിനി ടീച്ചർ അന്ന് ഏഴുമണിക്ക് ബസ് സ്റ്റോപ്പിൽ എത്തിയുള്ളൂ. ഡോക്ടർ ഭാസ്കരൻ നായരുടെ ഏക പുത്രിക്ക് കണക്കിന് ട്യൂഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആറേമുക്കാൽ മണിയായി. സാധാരണ ആറരയ്ക്ക് ബസ് സ്റ്റോപ്പിൽ ടീച്ചർ എത്താറുണ്ട്. ബസ്സിൽ പോയാൽ ഒരു ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തുള്ള സ്വന്തം വീടെത്തുവാൻ 15 മിനിറ്റ് പിടിക്കും. വേഗം മേൽ കഴുകി ഉമ്മറത്ത് വിളക്ക് വയ്ക്കാം. വിളക്ക് വയ്ക്കുന്നത് ഏറെക്കുറെ അന്ധയായി കഴിഞ്ഞ അമ്മയ്ക്ക് വേണ്ടിയാണ്. ടീച്ചർക്ക് നാട്ടാചാരങ്ങളിൽ വിശ്വാസമില്ല. ചെറുപ്പം മുതൽക്കേ മാർക്സിസ്റ്റ് ചിന്താഗതിക്കാരിയാണ് അവർ. അമ്പലനട കടന്നുപോയാലും തൊഴാൻ മനസ്സു വരാറില്ല. ടീച്ചർ പൂക്കൂടയും ചോറ്റുപാത്രവും തോൾസഞ്ചിയുമായി വഴിയോരത്തുകൂടി കുലുങ്ങി കുലുങ്ങി നടന്നു വരുന്നത് പത്രം വിൽക്കുന്ന കടയിൽ നിന്നിരുന്ന വേണു കണ്ടു. അയാളുടെ കയ്യിൽ നിന്ന് ഒരു കോപ്പി നാന പെട്ടെന്ന് നിലം പതിച്ചു. ടീച്ചറുടെ പച്ചസാരി നോക്കിക്കണ്ടുകൊണ്ട് വേണു ഉരുവിട്ടു. പച്ചപ്പനന്തത്തെ പൊന്നാര പൂമുത്തെ. ടീച്ചറെ കണ്ടാൽ അവർക്ക് ഏകദേശം 50 വയസ്സായി തുടങ്ങിയെന്ന് ശത്രുക്കൾ കൂടി വിശ്വസിക്കില്ല. പുഷ്ടിയുള്ള ശരീരം, മുഖക്കുരുവിന്റെ പാടുകൾ പ്രദർശിപ്പിക്കുന്ന തുടുത്ത കവിളുകൾ, അല്പം മലച്ച കീഴ്ച്ചുണ്ട്, ചുരുണ്ട തലമുടി. കണ്ണിനാനന്ദം ടീച്ചറുടെ രൂപമെന്ന് ഉറക്കപ്പാടിയതിന് ചൂരലടി കിട്ടിയത് വേണുവിന് ഓർമ്മ വന്നു. ഒരിക്കൽ താനും ടീച്ചറുടെ ശിഷ്യനായിരുന്നു. അവർ തന്നെ ബെഞ്ചിന്മേൽ കയറ്റി നിർത്തിയിട്ടുണ്ട്. ക്ലാസ്സിൽ നിന്ന് ശകാരിച്ച് പുറത്താക്കിയിട്ടുമുണ്ട്. എങ്കിലും ടീച്ചറെ കാണുമ്പോൾ യാതൊരു തിക്താനുഭവവും താൻ ഓർമ്മിക്കുന്നില്ലെന്ന് വേണു ആശ്ചര്യത്തോടെ ഓർത്തു. ടീച്ചറുടെ പൃഷ്ഠത്തിന്റെ സംഗീതാത്മകമായ ചലനം നോക്കിക്കൊണ്ട് അവരെ പിന്തുടരുവാൻ തനിക്ക് എല്ലായ്പ്പോഴും താൽപ്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്ന് വിളിച്ചോതുന്ന ആ നിതംബം സെക്സിയാണെന്ന് താൻ കൗമാരദശയിൽ തന്നെ മനസ്സിലാക്കി. ടീച്ചറെന്താ ഇത്ര വൈകിയത്? വേണു അവരെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു. കൂടെ നിന്നിരുന്നവർ സംസാരം പെട്ടെന്ന് നിർത്തി അയാളെ നോക്കിക്കൊണ്ടു നിന്നു. ഡോക്ടറുടെ മോൾക്ക് ട്യൂഷൻ കൊടുത്തു തീർന്നപ്പോ നേരം കുറെ വൈകി. എത്ര പറഞ്ഞു കൊടുത്താലും ആ കുട്ടിക്ക് തലയെ കയറില്ല. കഴിഞ്ഞ കൊല്ലം തോൽപ്പിച്ചാ മതിയായിരുന്നു. 10ാം ക്ലാസ് വരെ കാശുള്ളവരുടെ മക്കളെ ജയിപ്പിച്ച് തള്ളിവിടും, പിന്നെ ഞങ്ങൾക്കായി പാസ്സാക്കേണ്ട കടമ. ടീച്ചർ പ്രസ്താവിച്ചു. ഡോക്ടർ ടീച്ചർക്ക് പണം എണ്ണി തരണില്ലേ? വേണു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പണമൊക്കെ തരണ്ട്. ഇക്കുറി തോറ്റാ ഇനി പഠിപ്പിക്കണില്ല എന്നാ ഡോക്ടർ പറയണേ. വല്ലോരെയും പിടിച്ച് കല്യാണം നടത്തും. 100 പവന്റെ മാലയും വിളയും ഒക്കെ വാങ്ങി വെച്ചെടുക്കണു, ടീച്ചർ പറഞ്ഞു. രമക്കുട്ടി എന്നല്ലേ അതിന്റെ പേര്? ഞാൻ ചോദിച്ചാ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ? വേണു ചോദിച്ചു. നല്ലോണം മനസ്സിരുത്തി പഠിച്ചിരുന്നു വെച്ചാ വേണുന്ന് രമക്കുട്ടിയെ കിട്ടുമായിരുന്നു. BA തോറ്റൊരു ചെറുപ്പക്കാരനൊന്നും ആ കുട്ടിയെ ഡോക്ടർ കൊടുക്കില്ല, ടീച്ചർ പറഞ്ഞു. എനിക്ക് രമക്കുട്ടിയെ പുലർത്താനുള്ള കാശില്ലേ? എന്റെ വീട്ടിൽ അവളെ പട്ടിണിക്കിടില്ല എന്ന് ടീച്ചർ ഡോക്ടറോട് പറയണം, വേണു നീരസത്തോടെ പറഞ്ഞു. ഞാൻ ഡോക്ടറോട് ഒരു കാര്യവും സംസാരിക്കാറില്ല. ആ ഭാരതിയമ്മയ്ക്ക് ഡോക്ടർ പെണ്ണുങ്ങളോട് സംസാരിക്കുന്നത് അശേഷം കണ്ടുകൂടാ, ടീച്ചർ പറഞ്ഞു. ടീച്ചറെ അവർക്ക് സംശയം തോന്നുന്നുണ്ടാവും. ടീച്ചറുടെ സൗന്ദര്യം, വേണു പെറുപിറുത്തു. ഓ, എന്റെ സൗന്ദര്യം. എനിക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ എന്റെ കല്യാണം കഴിഞ്ഞേനെ. സൗന്ദര്യം ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ കാശ് വേണം. അതും ഇല്ലാത്ത പെണ്ണുങ്ങൾ വീട്ടിലിരിക്കുക. വേണുവിന്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ച ശോഭനയെ ഓർമ്മയില്ലേ? അവളിപ്പോ ടൈപ്പ് പഠിക്കുക, വീട്ടിലിരുന്നിട്ട് പ്രാന്ത് വരാത്രേ. അതിനൊരു ഭംഗിയില്ല. രമക്കുട്ടിയുടെ സ്ഥിതി അങ്ങനെയല്ല. ഈ വെള്ളിയാഴ്ച ടീച്ചറുടെ വീട്ടിന്റെ പിന്നിലെ അമ്പലത്തിന് ഉത്സവമല്ലേ? ടീച്ചർ വിളിച്ചാ രമക്കുട്ടി വരും. എനിക്ക് ആ കുട്ടിയായിട്ടൊന്ന് പരിചയപ്പെടണം, വേണു പറഞ്ഞു.

0: വരുന്നല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുത്താൽ ഇപ്പോൾ ശരിയായിട്ട്
3: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
4: ഹലോ, അതെ, അനിയനല്ല അളിയൻ, എന്റെ ഭാര്യയുടെ അനിയനാണ് വിനോദ്.
5: അയ്യോ, ഞാൻ വരാം, ഇപ്പൊ തന്നെ വരാം.
6: എന്താ
4: മണി, എത്രയായി?
6: 12 കഴിഞ്ഞു.
4: പാതിരാത്രി 12 മണിക്ക് നിന്റെ അനിയനെ കാണാൻ വേണ്ടി ഞാൻ പുറപ്പെടുക.
6: ഇങ്ങോട്ട്?
4: പോലീസ് സ്റ്റേഷനിലോട്ട്.
6: എന്തിന്?
7: കുഴൽപ്പണം എന്ന് കേട്ടിട്ടില്ലേ, 11 ലക്ഷം രൂപയായിട്ടാ പിടിച്ചത്. നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. അവിടുന്നായാലും മേൽക്കോടതിയിൽ നിന്നായാലും ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാ.
4: സർ, സത്യം പറയാമല്ലോ, അവൻ അങ്ങനെയുള്ള ഒരാളല്ല. ഇതെന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും.
7: കൊലപാതകം വരെ പലപ്പോഴും അബദ്ധത്തിൽ പറ്റുന്നതാ. എന്ന് വെച്ച് ഞങ്ങൾ കേസെടുക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ പേരും നമ്പറും തന്നപ്പോ അത് ശരിയാണോ എന്ന് അന്വേഷിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ പോയിക്കോളൂ. ഗോപിപിള്ളെ, ഞാൻ ക്വാർട്ടേഴ്സിലുണ്ടാവും.
4: സർ പ്ലീസ്, ഒരു സെക്കൻഡ് ഞാൻ അവനോടൊന്ന് സംസാരിച്ചോട്ടെ. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ സർക്കാർ സർവീസിലുള്ളതല്ലേ സർ, ഒറ്റ സെക്കൻഡ്. എന്താടാ ഇതൊക്കെ?
8: ഞാനൊന്നും അറിഞ്ഞതല്ല അളിയ, വണ്ടി കിട്ടാതായപ്പോ ഒരു ലിഫ്റ്റിന് വേണ്ടി കൈ കാണിച്ചതാ. 11 ലക്ഷത്തിന്റെ കുഴപ്പണവും കൊണ്ട ഈ മഹാഭാവി വരുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ചെന്ന് നോക്കളിയ,
9: ചാർജ് ഷീറ്റ് എഴുതിയിട്ടില്ല. യഥാർത്ഥ പ്രതിയെ കിട്ടിയ നിലയ്ക്ക് എസ് ഐ ഇപ്പൊ വിചാരിച്ച അയാളെ ഒഴിവാക്കാം.
4: എസ് ഐ വിചാരിക്കൂ,
9: കാണേണ്ട പോലെ കണ്ട
4: എന്ന് വെച്ചാ?
9: എന്ന് വെച്ചാ അത് തന്നെ. പക്ഷെ കോർട്ടിസിൽ പോയി കൊണ്ട് കൊടുക്കണം. നേരം വെളുത്തപ്പൻ അങ്ങനെ അരിച്ചെന്നറിഞ്ഞ ഒന്നും നടക്കൂല.
8: ഹായ് ചേച്ചി, ഇതുവരെ ഉറങ്ങിയില്ലേ? എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ?
6: നീ എന്നോട് മിണ്ടണ്ട, എന്നെ കാണാനും വരണ്ട.
8: എന്റെ പൊന്ന് ചേച്ചി അല്ലേ?
6: കുഴൽ പണത്തിനോ കള്ളക്കടത്തിനോ എവിടെ വേണേലും പോയിക്കോ.
4: ഓട്ടവമ്മലേ, വിട്ടുകളാ.
6: ഷാജിയേട്ടന് അറിയില്ല ഞാൻ ഇവൻ എങ്ങനെ നോക്കി വളർത്തിയതാണെന്ന്. ഗുരുത്വം വേണോടാ, ഗുരുത്വം. ആ പാവ അച്ഛന് ഒരു ദിവസമെങ്കിലും നീ സമാധാനം കൊടുത്തിട്ടുണ്ടോടാ? അമ്മ ഭാഗ്യം ചെയ്തോള, ഇവന്റെ തോന്നിയാസങ്ങൾ കാണുന്നതിന് മുമ്പ് അന്ന് പോയില്ലേ.
8: ചേച്ചി, ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നേ? ഒരാളോട് ഒരു ലിഫ്റ്റ് വെക്കുന്നത് തെറ്റാണോ? എനിക്കറിയോ ചേച്ചി, അയാള് കുഴപ്പണക്ക. ഹായ്, ഇത് നമ്മുടെ രശ്മിയല്ലേ? എടി, നീയങ്ങ് വളർന്നു വലുതായി നല്ലൊരു സുന്ദരി പെണ്ണായില്ലോടി. ഞാൻ കാണുമ്പോ ഇവളൊരു തീപ്പെട്ടിക്കം പോലെ ഇരുന്നിരുന്ന ഒരു പാവടെ കിട്ടിട്ട് ഇത് ഷോ, എന്തൊരു മാറ്റം! എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. നീ
4: അതെ, നേരെ ഒരുപാടായി, നീ കിടന്നുറങ്ങാൻ നോക്ക്, ബാക്കിയെല്ലാം നമുക്ക് നാളെ സംസാരിക്കാം. വിമലേ, അവന് മുറി കാണിച്ചോട്, പോയി കിടന്നുറങ്ങട്ടെ.
8: ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തൈലം തേച്ച് ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുളിക്കണം.
4: ഇപ്പഴാ
8: ആ കുഴൽപ്പണക്കാരൻ ഇടിച്ചു കൂട്ടത്തില് വിവരം കേട്ട പോലീസുകാരന്റെ കൈ എന്റെ ഇവിടെ കൊണ്ടോന്നൊരു സംശയം. എന്നാലും എന്റെ രശ്മി, ഇവളെന്നെ ഞെട്ടിച്ചളഞ്ഞല്ലോ, എന്ത് ചേഞ്ച് അത്?
4: നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്, വിളിച്ചു നിൽക്കാതെ.
6: നീ ചെന്ന് കുളിക്ക്.
8: കുളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണോ ചേച്ചി?
4: ഈ പാതിരാത്രിക്കോ?
8: എന്റെ അളിയ, ഇന്ന് ഉച്ച കഴിഞ്ഞാ പിന്നെ ഒരു തുള്ളി വെള്ളം ഞാൻ കഴിച്ചിട്ടില്ല. ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതി ചേച്ചി, വല്ല ചപ്പാത്തിയോ പൊറോട്ടയോ ചിക്കൻ മട്ടൻ ബീഫ് അങ്ങനെ വളരെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും. നമ്മുടെ തെക്കേപ്പറമ്പില് പുളിമാവുണ്ടല്ലോ ചേച്ചി, അതിലെത്തോണം നല്ലോണം മാങ്ങുണ്ടായി. ഉപ്പുമാങ്ങിക്ക് അതേ എടുത്തത്. ഒരെണ്ണം എടുത്ത് ചമ്മന്തി അരച്ചുണ്ടല്ലോ അളിയ, സാധാരണ ഉണ്ടെന്ന് എന്റെ ഇരട്ടി ചോറണ.
4: എന്തിനാ ഇരട്ടി ഉണ്ണുന്നത്? ആവശ്യത്തിനുണ്ടാ പോലെ.
10: നിനക്കതിന്ന് കുറച്ച് ഉപ്പുമാങ്ങ എടുത്ത ചേച്ചിക്ക് കൊണ്ടുവരാറുന്നില്ലേ?
8: ഞാൻ കൊണ്ടുവരാതിരിക്കോ? ഉപ്പുമാങ്ങ മാത്രമല്ല, കടുമാങ്ങച്ചാറ്, അരിയുണ്ട, മുറുക്ക് ഒക്കെ ഭദ്രമായിട്ട് പാക്ക് ചെയ്ത് തന്നല്ല അച്ഛൻ.
10: എന്നിട്ട് എവിടെ?
8: വരുന്ന വഴിയില് പാവം കൊറേ കോളേജ് പിള്ളേര്, സേവനമാരാണത്രേ. ഈ റോഡ് വെട്ടലും കുഴിമൂടലും പുല്ലുപറയൊക്കെ ആയിരുന്നു പണി. എന്ന കഴിക്കാൻ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ട അളിയ? ചോറിന്റെ കൂടെ വെറും സാമ്പാറും മോരും മാത്രം. ഞാൻ ലാവിഷായിട്ട് നമ്മുടെ ഉപ്പുമാങ്ങയും കടുമാങ്ങയും ഒക്കെ എടുത്തു കൊടുത്തു. എന്റെ ചേച്ചി, അവറ്റകളുടെ ഒരു സന്തോഷം കാണണം, എന്റെ കണ്ണു നിറഞ്ഞുപോയി.
10: നീ നന്നാവില്ലടാ, ഒരു കാലത്ത് നന്നാവില്ല.
8: ഈ ചേച്ചി ഇങ്ങനെ പ്രാഗി പ്രാഗിട്ടാ ഞാൻ ഗതി പിടിക്കാത്ത.
4: അതുപോട്ടെ, നീ എന്തിനാ ദുബായിലെ പണി കളഞ്ഞത്?
8: കളഞ്ഞതല്ലോ, പോയതല്ലേ.
4: അതാ ചോദിച്ചത്, എങ്ങനെയാണെന്ന്?
8: ആത്മാഭിമാനം ഉള്ളവർക്ക് അവിടെ പണിയെടുക്കാൻ പറ്റില്ല അളിയാ. അമേരിക്കൻ കമ്പനിയാണല്ലോ, അവരുടെ വിചാരം നമ്മളിപ്പോഴും അടിമകളാണെന്ന. ഒരു നിസ്സാര തെറ്റിന് സൂപ്പർവൈസർ ആയി എന്റെ മുഖത്ത് നോക്കി ബ്ലഡ് ഇന്ത്യൻസ്. ഞാൻ കരനെ കുറ്റി ഒറ്റടി വെച്ചു കൊടുത്തു. കമ്പ്യൂട്ടർ മേശ കൂടി തട്ടിപ്പറിച്ച് സായിപ്പ തലം കുത്തി താഴെ. 24 മണിക്കൂറിനുള്ളിൽ വിസ ക്യാൻസൽ ചെയ്ത് അവരെ നാട്ടിൽ തിരിച്ചെത്തിച്ചു. തിരുവല്ല അടുത്തളിയ,
4: വേറെ ഏതെങ്കിലും കമ്പനിയിൽ പുതിയൊരു വിസയ്ക്ക് ശ്രമിക്കാമായിരുന്നില്ലേ?
8: എന്തിന്? ഒന്നാമത് അവിടുത്തെ കാലാവസ്ഥ. ചേച്ചി ചൂടെന്ന് പറഞ്ഞാണ്ടല്ലോ പുറത്തിറങ്ങി ഉരുകി പോവും. അതൊക്കെ സഹിച്ച് അവിടെ ജീവിക്കുന്നതിനേക്കാളും ഭേദം നമ്മുടെ നാട്ടിൽ ഒന്ന് 10 വാഴ വെക്കുന്ന.
4: പിന്നെന്താ 10 വാഴ വെക്കാത്തത്? സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടല്ലോ.
8: വെച്ചല്ലോ, 10 അല്ല 200 എണ്ണം വെച്ചു. നല്ല 1 ആന്തരം നേന്ത്രവാഴ, ബാക്കിയുള്ള സ്ഥലത്ത് റബ്ബർ.

ഇംഗ്ലീഷിലൊരു കവിതയുണ്ട്, സ്മോൾ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ, ചെറിയ കാര്യങ്ങൾ മനോഹരങ്ങളാണ്. വളരെ ശരിയായ കാര്യമാണത്. ജീവിതത്തിൽ വലിയ കാര്യങ്ങളെക്കാൾ നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നത് ചെറിയ കാര്യങ്ങളായിരിക്കും. ഒരു പുഞ്ചിരി ഉതിർക്കുന്ന സന്തോഷം പൊട്ടിച്ചിരിയിൽ കിട്ടില്ലെന്ന് വരും. സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയുടെ ഒടുവിൽ ഗോപിക പറയുന്നു, എന്നെ തിരിഞ്ഞു നോക്കുന്നു, ഒരു സ്മിതമെനിക്കായി നൽകുന്നു, അതിൽ കൂടുതൽ മറ്റെന്താണ് വേണ്ടതെന്ന് അവർ ആത്മഗതപ്പെടുന്നു. മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്ന ചില മാത്രകൾ മാത്രമെന്ന് വയലോപ്പള്ളി പറയുന്നുണ്ട്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണ് എന്ന ആത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്നക്കിത്തം. സ്മോൾ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ. ഒന്നോർത്തു നോക്കൂ, കുട്ടിക്കാലം മുതലേ ഏറ്റവും കൂടുതൽ ആനന്ദമുണ്ടാക്കിയത് കൊച്ചു കൊച്ചു കാര്യങ്ങളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ ഓടി വിയർത്ത് ടെൻഷനായി വൈകുന്നേരം വന്നു കയറുമ്പോൾ നല്ലൊരു പുഞ്ചിരിയോടെയാണ് ഭാര്യ എതിരേൽക്കുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന സന്തോഷം എത്ര വലുതായിരിക്കും അല്ലേ? പോയ കാര്യമെന്തായി, ഒക്കെ ശരിയാകും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം എത്ര വലുതാണ്. വലിയ കാറ്റിനേക്കാൾ സുഖം പകരുന്നത് ഇളം കാറ്റായിരിക്കും. പെരുമഴയേക്കാൾ ഇഷ്ടം തോന്നുന്നത് നേർത്ത ചാറ്റൽ മഴയോടായിരിക്കും. ഒരു ചെറു താരക കാൺകെ ഇരുട്ടുമറക്കും, പുതുമഴ കാൺകെ വരൾച്ച മറക്കും എന്ന് കവയിത്രി. സത്യത്തിൽ മനുഷ്യർക്കിഷ്ടം ലാളിത്യമാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ എന്തിനാണ് ഇത്രയും വലിയ കാര്യങ്ങളെടുത്ത് തലയിൽ വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായി മനുഷ്യൻ അധ്വാനശീലരാണ്. നവലോക സൃഷ്ടിക്ക് വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സ് മനുഷ്യനുണ്ട്. ലോകത്തെ സദാ പുതുക്കിക്കൊണ്ടേയിരിക്കും. അതിന് ബിസിനസ്സുകൾ ചെയ്യും, പദ്ധതികൾ നടപ്പിലാക്കും, ഉള്ള ഭാരമൊക്കെ എടുത്ത് തലയിൽ വയ്ക്കും. അതിനിടയിൽ കിട്ടുന്ന സന്തോഷത്തിന്റെ ചെറു തേൻ തുള്ളികൾ, അതാണ് ശരിക്കും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അത് കിട്ടുമ്പോൾ അറിയാതെ അറിയാതെ മസ്തിഷ്കത്തിൽ ആനന്ദമൈഡിന്റെ ലാവാപ്രവാഹമുണ്ടാകും. ഈ ആനന്ദമൈഡ് എന്ന് വെച്ചാൽ പേരുപോലെ സന്തോഷാധിക്യം പ്രദാനം ചെയ്യുന്ന മസ്തിഷ്ക രാസപ്രഭാവമാണ്. ഒരു ചിരി കണ്ടാൽ അത് മതി എന്ന് കവിയെക്കൊണ്ട് പറയിപ്പിച്ചത് ഈ രാസപ്രഭാവത്തിന്റെ ധന്യതയാണ്. വീടിനകത്തെ ഇത്തരം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മനസ്സിനെ കൂടുതൽ പ്രകാശമാനമാക്കും. ഏത് ജോലിയും അനായാസേന ചെയ്യാൻ അത് പ്രേരിപ്പിക്കും. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇതേക്കുറിച്ചറിയില്ല. അവർ പങ്കാളിയെ ചോദ്യം ചെയ്യും, ചന്ദ്രേട്ടൻ എവിടെയാ എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അസ്വസ്ഥതയുടെ കയങ്ങളിൽ അവർ ആണ്ടുപോകും. അതൊക്കെ തലച്ചോറിൽ വിരോധാമൈൻ ഉണ്ടാക്കും, വിരക്തിക്ക് കാരണമാകും. ചെറിയ ശല്യങ്ങൾ വലിയ വെറുപ്പുകൾക്ക് കാരണമാകും എന്നർത്ഥം. പലപ്പോഴും കുടുംബത്തിനകത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. ജോലിസ്ഥലത്തു നിന്ന് കൂടുതലും ലഭ്യമാകുന്നത് വലിയ വലിയ സന്തോഷങ്ങളാണ്. സാലറി, പ്രമോഷൻ, അതൊക്കെ വലിയ സന്തോഷങ്ങൾ തന്നെയല്ലേ? പക്ഷെ കുടുംബത്തിനകത്ത് ഓരോ ദിവസവും ലഭ്യമാകുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തലച്ചോറിൽ വലിയ തോതിൽ ആനന്ദമായി ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ടുതന്നെ അതിനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്തി കളയരുത്. പരമാവധി പരസ്പരം ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എവിടെ പോയി, എന്തു ചെയ്യുകയായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു, എത്ര നേരമായി ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു, ഇത്രയും നേരം എവിടെ പോയി നിൽക്കുകയായിരുന്നു എന്ന് തുടങ്ങിയ ഷാർപ്പായ ചോദ്യം ചെയ്യലുകൾ വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാക്കും എന്ന് മറന്നുപോകരുത്. എത്രത്തോളം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുമോ അത്രത്തോളം സന്തോഷം മുറിക്കുള്ളിൽ നിറയും. അവിടം ചൈതന്യവത്താകും. കുട്ടികളും പൂക്കളും പൂമ്പാറ്റകളുമുള്ള ഉദ്യാനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടം വല്ലാത്തൊരു പ്രസരിപ്പോടെ എല്ലാവർക്കും ആനന്ദം പകർന്നു തരും. പക്ഷെ അതൊക്കെ എത്ര ലളിതവുമായിരിക്കുന്നു എന്ന് നോക്കൂ. പൂക്കളെ കാണുന്നതും അവയുടെ സൗരഭ്യം ആസ്വദിക്കുന്നതും ഇഷ്ടമില്ലാത്തവരായി ആരുണ്ടാകും? ചിത്രശലഭങ്ങൾക്ക് ഒരു പര്യായം പറഞ്ഞാൽ ഇഷ്ടശലഭങ്ങൾ എന്ന് പറയേണ്ടതായി വരില്ലേ? കുട്ടികൾ ആമോദത്തിന്റെ പ്രതിരൂപങ്ങളാണ്. അവരുടെ ലാളിത്യം ഹൃദയത്തെ ചേതോഹരമാക്കുന്നു. ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ നമുക്കിഷ്ടമാണ്. എന്നാൽ അതിലേറെ ഇഷ്ടവും സന്തോഷവും ഉണ്ടാക്കി തരുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണെന്ന് ഓർക്കുക.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റു. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
1: ചാമയും തിനയും പോലുള്ള ചെറുധാന്യങ്ങൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓമന പക്ഷികൾക്കുള്ള തീറ്റ മാത്രമാണ്. എന്നാൽ അരനൂറ്റാണ്ട് മുൻപ് വരെയും കേരളത്തിൽ പരിമിതമായ തോതിലെങ്കിലും കൃഷി ചെയ്യുകയും ഔഷധ ഭക്ഷണമായും അനുഷ്ഠാന ഭക്ഷണമായുമൊക്കെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഈ ചെറുധാന്യങ്ങൾ. അതുമാത്രമല്ല, കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും മുഖ്യാഹാരമായ അരിക്ക് പുറമെ ഇവയിലേതെങ്കിലുമൊക്കെ കൃഷിയും ചെയ്തിരുന്നു. കുട്ടികൾക്കും രോഗികൾക്കുമൊക്കെയുള്ള ഭക്ഷണമായും തിങ്കളാഴ്ച വ്രതവും തിരുവാതിരയും പോലുള്ള വിശേഷ അവസരങ്ങളിലുള്ള നോമ്പ് ഭക്ഷണമായും മുത്താറിക്കുറുക്കും ചാമക്കഞ്ഞിയുമൊക്കെ ഉപയോഗിച്ചു വന്നിരുന്നു. കണ്ണൂരിലെ ചാമക്കാവ് നിന്നയിടം മുമ്പ് ചാമപ്പാടങ്ങളായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് 2023ലാണ്. അത് ലോകമെമ്പാടും ചെറുധാന്യങ്ങളുടെ ഉപയോഗത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറെയേറെ അവബോധമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഇത് നമുക്കുള്ളതല്ല, രോഗമുള്ള ഒരു വിഭാഗത്തിനു വേണ്ടിയുള്ളതാണെന്ന് കരുതുന്ന ഒരു വിഭാഗം ഇന്നുമുണ്ട്. ആയുർവേദം തൃണധാന്യങ്ങൾ എന്നാണ് ചെറുധാന്യങ്ങളെ വിശേഷിപ്പിക്കുന്നത്. തൃണമെന്നാൽ പുല്ല്. ശരിയാണ്, മിക്കവാറും മില്ലറ്റുകളെല്ലാം തന്നെ തൃണവർഗത്തിൽപ്പെടുന്നവയാണ്. കുങ്കു അഥവാ തിന, നീവാരം അഥവാ വരിനെല്ല്, കോദ്രവമെന്ന വരക്, ശ്യാമാകമെന്ന ചാമ എന്നിവയെക്കുറിച്ചെല്ലാം അഷ്ടാംഗഹൃദയത്തിൽ പരാമർശമുണ്ട്. ഒടിഞ്ഞുപോയ ശരീരഭാഗങ്ങളെ കൂട്ടിച്ചേർക്കാൻ തിനയ്ക്ക് ശേഷിയുണ്ടത്രേ. വരക് വിഷഹരമാണ്. ഉൾപ്പുഴുക്കുകൾ ഇല്ലാതാക്കുന്നതിനും മുറിവും പുണ്ണും ഉണക്കുന്നതിനും ആസക്തികളെ അടയ്ക്കുന്നതിനും അതായത് അവ്യഷ്യത്തിനും പറ്റിയ ധാന്യമാണ് വരകെന്ന് ആയുർവേദം സാക്ഷ്യപ്പെടുത്തുന്നു. അരിയിൽ നിന്നും കോതമ്പിൽ നിന്നും വ്യത്യസ്തമായി ചെറുധാന്യങ്ങളിൽ ഗ്ലൂട്ടൺ വളരെ കുറവാണ്. ബജ്ര, മുത്താറി എന്നും റാഗി എന്നും അറിയപ്പെടുന്ന കൂവരക്, വരക് അഥവാ കോടപ്പുല്ല്, കുതിരവാലി എന്ന കവരപ്പുല്ല്, ചാമ, ജോവർ എന്ന ചോളം എന്നിവയാണ് പ്രധാന ചെറുധാന്യങ്ങൾ. അരിക്ക് പുറമെ മറ്റ് പ്രധാന ഭക്ഷ്യധാന്യങ്ങളായ കോതമ്പ്, ബാർലി, പല്ലൻചോളം, സൂചികോതമ്പ് തുടങ്ങിയവയും ചെറുധാന്യങ്ങളും പഴങ്ങളും ഇലക്കറികളും നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ മാത്രമേ ഭക്ഷ്യസുരക്ഷയ്ക്ക് ആധാരമായ ഭക്ഷണ വൈവിധ്യം സാധ്യമാവുകയുള്ളൂ.
0: അവതരണം ഷാൽമ. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. ആയിരത്തി തൊള്ളായിരത്തി 1955 March 17 മലയാള ചലച്ചിത്ര ലോകത്തിന് അത്ഭുതം സമ്മാനിച്ചുകൊണ്ടാണ് നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആന്റണി മിത്രദാസ് സംവിധാനം ചെയ്ത ഹരിശ്ചന്ദ്ര എന്ന ചിത്രം പ്രദർശനത്തിനെത്തിയത്. കെ പി കൊട്ടാരക്കരയുടെ സംഭാഷണം, എൻ എസ് മണിയുടെ ക്യാമറ, തിരുനയനാർ കുറിച്ചി മാധവൻ നായരുടെ 16 പാട്ടുകൾക്ക് ബ്രദർ ലക്ഷ്മൺ സംഗീതം പകർന്നു. കമുകറ പുരുഷോത്തമൻ, പി ലീല, ശാന്ത, ശാന്താ പി നായർ, ലളിതാ തമ്പി, സി എസ് രാധാദേവി, പി ബി ശ്രീനിവാസ് എന്നിവരായിരുന്നു ഗായകർ. തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ അഭിനയ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു വേഷമായിരുന്നു ഹരിശ്ചന്ദ്രയിലേത്. കൂടാതെ മുത്തയ്യ, ജി കെ പിള്ള, അടൂർ പങ്കജം, എസ് പി പിള്ള, വീരൻ, സോമൻ, ശ്രീകണ്ഠൻ നായർ എന്നിവരും വേഷമിട്ടു. എം വി കൊച്ചാപ്പുവിന്റെ കലാസംവിധാനം, കൃഷ്ണ ഇളമണ്ണിന്റെ ശബ്ദലേഖനം, കെ ഡി ജോർജ് ആയിരുന്നു ചിത്രസന്നിവേശം. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ഹരിശ്ചന്ദ്രയിലെ ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകകാരൻ.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഇംഗ്ലീഷ് ഉപന്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇംഗ്ലീഷ് ഉപന്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശരിയുത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കുക.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.
1: യാത്ര എനിക്കിഷ്ടം എന്ന പരിപാടിയിൽ ഇന്ന് ഋഷികേശിനെ കുറിച്ചുള്ള ആദ്യ ഭാഗം കേൾക്കാം. ദേവഭൂമിയിലേക്കുള്ള യാത്രയുടെ കവാടം കൂടിയാണ് ഋഷികേശ്. ബദരിനാഥിൽ നിന്നും 228 കിലോമീറ്റർ സഞ്ചരിച്ച് ദിയോ പ്രയാഗിൽ എത്തിയ ശേഷം അവിടെ നിന്നുമാണ് ഋഷികേശിലേക്കുള്ള യാത്ര തുടരേണ്ടത്. ദിയോ പ്രയാഗിൽ നിന്നും ഋഷികേശിലേക്ക് 94 കിലോമീറ്റർ ദൂരമുണ്ട്. മടക്കയാത്രയിൽ ചമോലി ജില്ലയിൽപ്പെട്ട വൈക്കുണ്ട എന്ന സ്ഥലത്തെ കേദാർ ദേവീസ് ഹോട്ടലിൽ രാത്രി തങ്ങേണ്ടി വന്നു. സാമാന്യം ഭേദപ്പെട്ടൊരു ലോഡ്ജാണിത്. പിറ്റേ ദിവസം രാവിലെ ഗംഗാനദിയുടെ വലതുകരയിലൂടെ 24 കിലോമീറ്റർ സഞ്ചരിച്ച് 4 മണിയോടെ ഋഷികേശിലെത്തി. ഹിമസാനുക്കളിലുടനീളം പർവ്വതത്തിന്റെ പൊക്കത്തിനനുസരിച്ച് ആൽപൈൻ, രുദ്രാക്ഷം, മഹാമേരു എന്നീ വൃക്ഷങ്ങൾ കാണാം. ജനവാസമുള്ള പ്രദേശങ്ങളിൽ ഓറഞ്ചും മറ്റ് ഫലവൃക്ഷങ്ങളുമുണ്ട്. താഴ്വരകളിൽ കഞ്ചാവിന് തുല്യമായ ശിവമൂലി എന്ന ചെടിയും അതിന്റെ പൂക്കളുടെ ഗന്ധവുമുണ്ട്. ഹിന്ദുക്കൾ ഏറ്റവും പുണ്യമായി ആചരിച്ചു വരുന്ന സ്ഥലമാണ് ഋഷികേശ്. ധാരാളം സംസ്കൃത പാഠശാലകളുടെയും ധർമ്മശാലകളുടെയും യോഗാ കേന്ദ്രങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും നാടാണ് ഋഷികേശ്. ലക്ഷ്മി നാരായണ ക്ഷേത്രം, 13 നിലകളുള്ള ക്ഷേത്രം, ശിവാനന്ദാശ്രമം, ഭരതന്റെ ക്ഷേത്രം, ശ്രാദ്ധകർമ്മങ്ങൾക്കുള്ള ത്രിവേണി ഘട്ട് എന്നിവ സന്ദർശകർക്ക് ഹരം പകരും. ഗംഗയിലൂടെയുള്ള ബോട്ട് യാത്രയും തൂക്കുപാലത്തിലൂടെയുള്ള നടത്തവും ആനന്ദകരമാണ്. വിശാലമായി പരന്നൊഴുകുന്ന ഗംഗാനദിയുടെ സൗന്ദര്യവും അവർണ്ണനീയമാണ്. കാലത്തിൽ നിന്ന് കാലത്തിലൂടെയുള്ള അതിന്റെ പ്രയാണം അനുസ്യൂതം തുടരുമ്പോൾ മതതീവ്രവാദം ഉയർത്തിവിടുന്ന വിഷപ്പുക എന്തിന്റെയോ നാന്തിയാണ്. ഓരോ മരത്തിന്റെ ചുവട്ടിലും കുടിവച്ചിട്ടുള്ള അഭിനവ കാവ്യസന്യാസിമാരുടെ കണ്ണുകളിലെ ചുവപ്പ് എന്തിനു വേണ്ടിയുള്ളതാണോ ആവോ. ഋഷികേശിലേക്കുള്ള യാത്രാമധ്യേ പ്രകൃതിയിൽ മനുഷ്യൻ നടത്തിയ സംഹാരതാണ്ഡവത്തിന്റെ ദൃശ്യമാണ് കാണാനായത്. മനുഷ്യൻ അവശേഷിപ്പിച്ച ജൈവവും അജൈവവുമായ മാലിന്യ കുമ്പാരങ്ങളാണ് എങ്ങും ദൃശ്യമായത്. ഇത് നിക്ഷേപിക്കുന്നതിൽ തദ്ദേശീയരും സഞ്ചാരികളും സന്യാസിമാരും എല്ലാം ഉൾപ്പെടും. വിദ്യാസമ്പന്നരും വിദ്യാഹീനരും ഒരുപോലെ ഇക്കാര്യത്തിൽ പങ്കാളികളാണ്. ആധുനിക തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൗരബോധത്തിന്റെ നേർചിത്രമാണ് ഇവിടെ കണ്ടത്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് വിലപിക്കാനല്ലാതെ എന്തു ചെയ്യാൻ കഴിയും? ഭരിക്കുന്നവർക്കും ഭരിക്കപ്പെടുന്നവർക്കും ആർക്കുമില്ല വിവരാദികൾ. ഉപയോഗശൂന്യമായതൊക്കെ വലിച്ചെറിയാനുള്ളതാണല്ലോ നമ്മുടെ പൊതുനിരത്തുകളും പുഴയോരങ്ങളും നീർച്ചാലുകളും വനപ്രദേശങ്ങളുമൊക്കെ. ആർഷ സംസ്കാരത്തെക്കുറിച്ചും പഞ്ചശുദ്ധിയെക്കുറിച്ചും വാതോരാതെ പ്രഭാഷണങ്ങൾ നടത്തുന്ന പരിഷ്കൃത സമൂഹത്തിന് ഇതൊന്നും നോക്കിക്കാണാൻ നേരമില്ല. അവരും ഒരുപക്ഷെ അറിഞ്ഞുമറിയാതെയും ഈ മാലിന്യം

0: നിക്ഷേപത്തിന് ഭാഗഭാക്കാകാം. ഈ പുണ്യഭൂമിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. മാതാവായ കൈകേയിയുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് അടിമപ്പെട്ട് രാജ്യഭാരമേൽക്കേണ്ടി വന്നതിന് മനംനൊന്ത് രാമസഹോദരനായ ഭരതൻ കഠിന തപസ്സനുഷ്ഠിച്ചത് ഋഷികേശിലാണെന്നാണ് വിശ്വാസം. ഇവിടത്തെ ഭരതക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. സമീപത്തായി ലക്ഷ്മണന്റെയും ശത്രുഘ്നന്റെയും ക്ഷേത്രങ്ങളുണ്ട്. ശ്രീരാമൻ സ്നാനം ചെയ്തുവെന്ന് കരുതുന്ന ഋഷികുണ്ടവും ഇവിടെയുണ്ട്. ഗംഗാ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥലമായ ത്രിവേണി സ്നാനഘട്ടിന്റെ കരയിലാണ് ഭരതക്ഷേത്രം. ത്രിവേണി സംഗമസ്ഥാനം പിതൃകർമ്മങ്ങൾക്ക് ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കലിയുഗ ഭരതനാണ് ഇവിടെ ഉള്ളതെന്നാണ് സങ്കല്പം. 12-ാം നൂറ്റാണ്ടിൽ ആദിശങ്കരൻ പണികഴിപ്പിച്ചതാണ് ഇവിടത്തെ ക്ഷേത്രം. 1398 ടൈമൂറിന്റെ ആക്രമണത്തിൽ ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു. ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം ഒറ്റ സാളഗ്രാമശിലയിൽ തീർത്തതാണ്. ഇവിടെയുള്ള വലിയ ശ്രീചക്രം ശങ്കരാചാര്യരാണ് സ്ഥാപിച്ചത്. ഇവിടെ നടത്തിയ ഖനനങ്ങളിൽ ധാരാളം പഴയ പ്രതിമകളും നാണയങ്ങളും പാത്രങ്ങളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം പഴയകാല പ്രൗഢിയിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഗംഗാ ആരതി എന്ന ചടങ്ങുണ്ട്. രൈഭ്യ മഹർഷി ഇവിടെ കൊടുന്തപസ് അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സംപ്രീതനായ മഹാവിഷ്ണു ഈ സ്ഥലത്തിന് ഋഷികേഷ് എന്ന് പേര് നൽകുകയും ചെയ്തുവെന്ന് പഴമക്കാർ പറയുന്നു.
1: ഈ യാത്ര എനിക്കിഷ്ടം.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിലെപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം. പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നൊമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്ന് മരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മനത്തേക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. സംവിധാനം കമൽ. നിർമ്മാണം കെ ടി കുഞ്ഞുമോൻ. തിരക്കഥ സംഭാഷണം രഞ്ജിത്ത്. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ മോഹൻലാൽ, ജയറാം, പാർവതി, ജഗദീ ശ്രീകുമാർ, ഫിലോമിന, ഇന്നസെന്റ്, സിദ്ദിഖ്, കൽപ്പന, കുതിരവട്ടം പപ്പു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മാമുക്കോയ, കെ പി എസ് സി ലളിത, കവിയൂർ പൊന്നമ്മ, ജഗദീഷ് തുടങ്ങിയവർ.

0: പെരുവണ്ണാപുരം എന്ന ഞങ്ങളുടെ ദേശം. മറ്റേതൊരു ദേശത്തെയും പോലെ ഞങ്ങളുടെ ഈ ദേശത്തും പൂക്കളുണ്ട്, പുഴകളുണ്ട്, പാണന്റെ പാട്ടുണ്ട്, പഴങ്കഥകളുണ്ട്. പിന്നെ പിണങ്ങിയും ഇണങ്ങിയും കഴിയുന്ന ഞങ്ങൾ പെരുവണ്ണാപുരത്തുകാരും. ഈ പെരുവണ്ണാപുരം ദേശത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പെരുവണ്ണാപുരത്തുകാർക്ക് എന്തും ഏതും വിശേഷങ്ങളാണ്. കാക്കാത്തിക്കുന്നിന്റെ മുകളിൽ സൂര്യൻ ഉദിക്കുമ്പം തുടങ്ങും ഞങ്ങളുടെ വിശേഷങ്ങൾ. വണ്ണാത്തിപ്പുഴയിൽ നിലാവുറങ്ങിയാലും പെരുവണ്ണാപുരത്ത് വിശേഷങ്ങൾ ബാക്കിയുണ്ടാവും. ദേശക്കാരനായ കീലേരിയിലെ പത്മനാഭൻ എന്ന പപ്പന്റെ ഈ പാഞ്ഞുള്ള വരവിലും വിശേഷമെന്തോ ഇല്ലേ? ഉണ്ട്.
1: സാർ, പ്ലീസ് കം ഇൻ.
2: എന്താ സാർ വിശേഷം?
1: വിശേഷങ്ങളെ കൊണ്ടടോ, മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം അഞ്ചെട്ടായി. ഇതേ ഒരു മുത്തച്ഛനാവാനുള്ള യോഗം എനിക്കുണ്ടായിട്ടില്ല.
2: അതല്ല സാർ, എന്റെ ജോലിക്കാര്യത്തിൽ
1: പപ്പൻ രണ്ടു ദിവസമായിട്ട് ലീവിലായിരുന്നു അല്ലേ?
2: ഞാൻ നാളെ തന്നെ
1: വേണമെന്നില്ല. ഒരു പ്യൂൺ എന്നുള്ള നിലയ്ക്ക് തന്റെ വിലയേറിയ സേവനം ഇനി ഈ കോളേജിന് ആവശ്യമില്ലെന്നാണ് മാനേജ്മെന്റ് തീരുമാനം. ടെമ്പററി അപ്പോയിന്റ്മെന്റ് ആയിരുന്നില്ലേ തന്റേത്? അത് പെർമനന്റ് ആക്കാൻ മാനേജ്മെന്റിന് ഉദ്ദേശമില്ല. ചുരുക്കി പറഞ്ഞാൽ താൻ പുറത്ത്.
2: അല്ല സാർ, ഇപ്പൊ പെട്ടെന്ന്
1: അതൊക്കെ തനിക്ക് മാനേജ്മെന്റിനോട് നേരിട്ട് കണ്ട് അന്വേഷിക്കാം. ഇത്ര പെട്ടെന്ന് ഈ ഒരു തീരുമാനത്തിന്റെ കാരണം എന്താന്ന് എനിക്കറിയില്ല.
3: കാരണമില്ലാതെ ഒരാളെ പെട്ടെന്ന് പിരിച്ചുവിടാന്ന് വെച്ചാൽ അത്ര ശരിയല്ല.
4: അതിന്റെ കാരണമാണ് മനസ്സിലാവാത്തത്. ചിലപ്പോ ഒരു കാരണമില്ലാതെ പിരിച്ചുവിട്ടതായിരിക്കും.
3: പപ്പ, നീ കൊടുക്കാന്ന് പറഞ്ഞ സംഖ്യ കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും പെർമനന്റ് ആക്കാഞ്ഞത്.
2: അതൊക്കെ ആദ്യമേ പറഞ്ഞ് തീരുമാനം ഉണ്ടാക്കിയതല്ലേ? ഇത്ര കാലം കൊണ്ടേ മുഴുവൻ സംഖ്യയും കൊടുത്തു തീർക്കാൻ പറ്റൂന്ന്. ഇതൊന്നുമല്ല, കുളംകുഴിക്കൽ, റോഡ് പണി, ഉത്സവ കമ്മിറ്റി, ഇതിനൊക്കെ എന്നെ പിടിച്ച് വലിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നല്ലേ, ഇതൊന്നും ആ കുറുപ്പമാർക്ക് പിടിക്കില്ല. എന്റെ പണി തെറിക്കുമെന്ന്
5: രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി ക്ഷാമം പരിഹരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ പ്രിയങ്കരനായ നേതാവ്
3: നയിക്കുന്ന
5: കൂട്ടയോട്ടം നാളെ രാവിലെ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്.
6: മൈക്ക് ടെസ്റ്റ് ഒന്നും വേണ്ട, താൻ അനൗൺസ് ചെയ്ത് പോയാൽ മതി, ഞാൻ വന്നേക്കാം.
5: നാളെ രാവിലെ കൃത്യം 9 മണിക്ക് പുറപ്പെടുന്നു.
4: പപ്പന്റെ കോളേജിലെ പണി തെറിച്ച് തെറിച്ചോ? അതെന്താ പപ്പ അങ്ങനെ തെറിക്കാൻ? അവരെന്നെ ചതിച്ചു. ബി സി പി ആര്? കുറുപ്പന്മാരോ? ബി സി പിയുടെ കൂട്ടോട്ടത്തിന് മുമ്പ് നമുക്ക് ഈ പ്രശ്നം ഒന്ന് ക്ലിയർ ആക്കണല്ലോ.
3: നമുക്ക് എല്ലാവർക്കും കൂടെ കാവുംപാട്ട് വരെ ഒന്ന് പോയാലോ? അതെ, ഒന്ന് സംസാരിച്ചു നോക്കുന്ന നല്ലതാ. എന്താ പി സി പിയുടെ അഭിപ്രായം?
6: ഇപ്പൊ തന്നെ വേണോ? അതോ ഞാനൊന്ന് ജില്ലാ കമ്മിറ്റി വരെ പോയിട്ട് പ്രശ്നം അവിടെ വെച്ച് ചർച്ച ചെയ്ത്,
4: ജില്ലാ കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും ചർച്ച ചെയ്ത് ഒരുത്തരുടെ ജീവിതം പാഴാക്കരുത്. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ തീരുമാനം എടുക്കാവുന്നല്ലേ ഉള്ളൂ ബി സി പി.
6: അല്ല, ഇത് എനിക്ക് ഏകാണ്ട് തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ.
3: എന്നാ പിന്നെ എനിക്ക് ബി സി പി? എനിക്കറപ്പാ കട ഒന്ന് നോക്കിക്കോളേ, ഞാൻ
4: പോരാ. നിനക്ക് ഞങ്ങളുടെ കൂടെ വരെ പേടിയൊന്നുമില്ല?
3: നിനക്ക് പേടിയൊന്നുമില്ലല്ലോ.
4: ഞാൻ പോയാൽ
3: ഞാൻ മാവേലി സ്റ്റോറിന്റെ ക്യൂൽ ഉണ്ടാവും. പാം ഓയിൽ വന്നിട്ടെന്ന് കേട്ടു, നിങ്ങൾ കടന്നോ.
4: അപ്പുണ്ണി നായരുടെ ആദ്യത്തെ ആവേശം കണ്ടപ്പോ ഞാൻ കരുതി കുറുപ്പന്മാരെ അടിയോടെ വാരിയത് ഞാനെപ്പ് നായത്. എടാ പപ്പ, നിനക്ക് ഞാനുണ്ടടാ. നടക്ക്, ഡി സി പി നടക്ക്, നടക്ക്.
3: ആ രാജ, ഞാനിപ്പോരാ.
7: ഉപ്പേട്ടാ, ഞാനെന്ത് ചെയ്യണം?
4: ഞാനൊന്നും ചെയ്യണ്ട, ബാക്കി ഞാൻ വന്ന് ചെയ്തോളാം. അവിടെ ചെന്നിരി.
2: കാട്ടിന്റെ കാര്യത്തിൽ അവർ വീണ്ടും കടുപിടുത്തം പിടിക്കുകയാണെങ്കിൽ എന്താ ഒരു മാർഗം?
6: കൊടുക്കാൻ കഴിയുന്നൊരു അവധി കൂടി പറയണം. പറഞ്ഞാൽ മനസ്സിലാകുന്ന വർഗ്ഗമല്ല.
2: അയ്യോ,
4: എന്താണ്?
2: ഇന്നല്ലേ പുതിയ വീട്ടിലെ ശശാങ്കന്റെ കല്യാണം. അവന്റെ കല്യാണ ഷർട്ട് കടയിലിരിക്കുക, ഞാനത് എടുത്തു കൊടുത്തിട്ട് വേഗം വന്നേക്കാം.
4: അവന് കാവുംപാട്ടേക്ക് വരാൻ ധൈര്യമില്ല, മുങ്ങിയതാ.
6: ഏതാണ് ഈ പുതിയ വീട്ടിലെ ശശാങ്കൻ?
4: ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അങ്ങനെയൊരു കാര്യം ഇതുവരെ എന്റെ
7: ഒന്നുമില്ല. പുഷ്പാങ്കത ഒന്ന് തന്നെ, ഇതൊന്നും അടിച്ചെന്നിട്ട് പോടാ. എനിക്ക് കൊപ്രം കൊണ്ട് വല്യങ്ങാടിക്ക് പോകാനുള്ള
4: ബി സി പി. അയ്യോ, ഇത് കണ്ടോണ്ട് എങ്ങനെയാ വരാ? നിങ്ങൾ നടന്നോ, ഞാനൊന്ന് ഇറക്കിട്ട് ഓടി വരാ.
6: പപ്പ, ആര് മുങ്ങിയാലും ഈ ബി സി പെരുവണ്ണാപുരം കൂടെ ഉണ്ടാവും. പപ്പ, ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. നമ്മളിപ്പോ ഇങ്ങനെ രണ്ടുപേരും കൂടി ചെന്ന് കാര്യങ്ങൾ പറഞ്ഞതിന് പകരം ഞാനൊന്ന് ജില്ലാ കമ്മിറ്റിയായി ബന്ധപ്പെട്ട്. ഞാൻ പറയുന്നത് പപ്പന് മനസ്സിലാകണ്ടോ? അപ്പൊ പിന്നെ നമുക്ക് അനന്തര നടപടികൾ പ്ലാൻ ചെയ്യാമല്ലോ. കാര്യം ഇതൊരു തൊഴിൽ പ്രശ്നമാണ്.
2: ഡി സി പി, നിങ്ങക്ക് തോന്നും പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് കാര്യം പറഞ്ഞോളാം. പോയത് എന്റെ പണിയാണല്ലോ, നിങ്ങൾ ചെല്ലെ.
6: അല്ല, എനിക്ക് വരാൻ വിഷമം ഉണ്ടായിട്ടല്ല.
2: വേണ്ട, നിങ്ങൾ വരണമെന്നില്ല. ചെല്ലെ.
6: മനസ്സിലായല്ലോ.
2: മനസ്സിലായേ.

0: ஓதிடம் தடகம் மறுகடகம் வாரி மறுவாரி அடி மறித்தடி
1: ஆரே அவிட வந்து பரிகிறது
0: மறுநாளம் தடகம்
2: ஞானா பத்மநாபன்.
1: ஏது ஸ்ரீ பத்மநாபனோ?
2: അല്ല, കീലേരി വേലായുധന്റെ മോൻ പത്മനാഭൻ.
1: ആ എന്താ
2: വല്യ കുറുപ്പിനെ ഒന്ന്?
1: വീരാ വീരാ
3: എന്താടോ?
2: അല്ല
3: സുഖം തന്നെ അല്ലേ? അടിയോടി
0: എന്താ വരുന്നു?
3: അടിയോടി, നിങ്ങൾ വക്കീലാഫീസ് ചെല്ലുമ്പോ കൂട്ടത്തിൽ ആ കിഷൻ നായരെ കണ്ട് ആധാരം എഴുതുന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കണം. റോഡ് സൈഡിൽ അര ഏക്കർ കുഞ്ഞിലക്ഷ്മിയുടെ പേര് വേണമെന്നാ മുത്തശ്ശി പറയുന്നത്. എന്താടോ?
2: ഞാൻ കോളേജിൽ പോയിരുന്നു.
3: ഇനി അങ്ങോട്ട് ചെല്ലണ്ടാന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞില്ലേ?
2: അതൊന്ന് പറയാനാ വന്നത്. എത്രയും വേഗം പണം ഞാൻ ഇവിടെ എത്തിക്കാം.
4: ഇനി അതുകൊണ്ടൊന്നും പ്രയോജനമില്ലടോ. പറഞ്ഞ അവധിയൊക്കെ താൻ തെറ്റിച്ചില്ലേ?
5: തന്റെ അച്ഛൻ വന്ന് കരഞ്ഞു പറഞ്ഞോണ്ടാ തനിക്ക് ജോലി കിട്ടിയത്.
2: എല്ലാം എനിക്കറിയാം, ഞാനൊന്നും മറന്നിട്ടില്ല.
4: തനിക്ക് ശിവായി പണിയേക്കാളും താല്പര്യം ജനസേവനത്തിനല്ലേ? ആയിക്കോ, ഇനി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. വണ്ടി പോട്ടെ.
2: വല്യവർപ്പ് ഒന്നുകൂടെ ചിന്തിക്കണം.
3: ചിന്തിക്കാനേ ഒന്നുമില്ല, വെറുതെ നിന്ന് സമയം കളയണ്ട. വണ്ടി വിട്.
6: മനസ്സിന്റെ വിഷമൊക്കെ ശരി, പക്ഷെ ഈ കുടി ഒന്നിനൊരു പരിഹാരമല്ല പാപ്പ.
7: ഒരു പരിഹാരത്തിന്റെ കാര്യവും പറയണ്ട, നിങ്ങളെല്ലാം ഉണ്ടായിട്ടും എന്റെ പ്രശ്നം പരിഹരിച്ചില്ലല്ലോ.
5: ഞാൻ ലാസ്റ്റ് മിനിറ്റിലും പറഞ്ഞല്ലോ പപ്പനോട്, ഒന്ന് ജില്ലാ കമ്മിറ്റി വരെ പോയി, ഒന്ന് നിർത്തണ്ട പി സി പി. എന്ത് പറയുമ്പോഴും നിങ്ങളുടെ ഈ ജില്ലാ കമ്മിറ്റി ഇല്ലാ കമ്മിറ്റി. നീ അധികം പറയണ്ട, നീ എല്ലാരും മുങ്ങിയത്.
2: ആ മതി മതി, നിർത്ത് നിർത്ത്. ഇവിടെ കിടന്ന് നാക്കിട്ടടിച്ചോണ്ടൊന്നും എനിക്ക് പോയ പണി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. രാവിലെ എന്നെ മാധവമ്മ പിടിച്ചിരുത്ത് നിനക്കറിയാവല്ലോ. എത്രയും വേഗം ആ പൈസ കൊടുത്ത് തീർക്കണം.
8: അല്ല, ഏത് പൈസ?
2: ഏത് പൈസ? നിന്റെയൊക്കെ നടപ്പ് വേണ്ടാത്തൊന്നും ആ പൈസ ഞാൻ മേടിച്ച് പുട്ടടിച്ചതാണെന്ന്. അന്ന് നാടകക്കാര് കഴുത്തിന് പിടിച്ച് നിർത്തിയപ്പോ മാധവമ്മയുടെ കാല് പിടിച്ചാ ഞാൻ പൈസ മേടിച്ചു തന്നത്. അല്ലെങ്കിൽ നാണം കെട്ട് നാറിയേനെ. പുഷ്പ, നീ കൂടെ കേക്കണ ഞാൻ പറയുന്നത്.
6: അല്ല, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു വഴി ചിന്തിക്കുകയായിരുന്നു.
5: അതിന് എന്റെ പോകില്ലാണ്ടോ?
3: ഇനിയിപ്പോ പപ്പന്റെ ശമ്പളം കെട്ടിട്ട് കൊടുക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ.
6: അല്ല, എനിക്ക് വേറൊരു സംശയം, ഇനി പപ്പന്റെ ഒഴിവിലേക്ക് വേറെ ആള് വരുമോ?
7: ഇല്ലല്ല, കാവുമ്പാട്ട വലിയ കുറിപ്പ് ജോയിൻ ആവും. എന്ത് ചോദ്യാണ്ടത്?
2: രൊക്കം കാഷു ആയിട്ട് ഏതെങ്കിലും ഒരുത്തൻ വരണുണ്ടാവും.
3: അവൻ ആരാ? കേമനം നമുക്ക് കാണുമല്ലോ.
5: ഏഴിലക്കര അംശത്തില് ഒരുമാതിരി കുട്ടികളൊക്കെ കല്യാണം കഴിച്ച് പോയി അല്ലേ വൈതലെ?
9: പൂവ് ഒട്ടു നോക്കാതിന് ഞാൻ തന്നെയാണേ നടുവില്.
5: ആ പൂവമ്പറമ്പിലെ ദാക്ഷായന്റെ കാര്യം എന്താ, കാണാറുണ്ടോ?
9: ഉവ ഉവ, മനസ്സിലാവേണ്ട താല്പര്യം. ഈയിടെയായിട്ട് അങ്ങോട്ട് യാത്രയില്ലാന്ന് തോന്നുന്നു.
5: ആ അതൊക്കെ പണ്ടായിരുന്നില്ലേ പൈതലേ, ഇപ്പൊ ആരൊക്കെ പോയിരിക്കണു?
9: ഇടക്കൊക്കെ ഒരാള് തിരക്കണ്ടായിരുന്നു കുറുപ്പിനെ.
5: ആരാ?
9: ആ മാരാത്ത ടീച്ചർ.
5: ഭഗവതി, ഇങ്ങോട്ടെങ്ങാനും കയറി വരൂ, നാക്കിന് എല്ലില്ലാത്ത സാധന.
3: എന്താടോ പൈതലെ പതിവില്ലാതെ താൻ ഈ വഴിയൊക്കെ?
9: ഒരാലോചന ഉണ്ടായിരുന്നു, പൈതൽ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നാവുമ്പോ മോശമാവില്ലെന്നറിയാലോ. ആള് കുറെ കാലം പുറത്തായിരുന്നു, ഇപ്പൊ നാട്ടിൽ തന്നെ ഉണ്ട്. രണ്ട് ബസ്സാ ഒരുമിച്ച് വാങ്ങിയിരിക്കണത്. കുറുപ്പ് അറിയായിരിക്കും, മേലേത്തെ ഭാസ്കര കുറുപ്പ്, മൂപ്പരുടെ രണ്ടാമത്തെ മോന.
3: നിങ്ങൾ ആർക്ക് വേണ്ടിയായി പറയുന്നേ? കുഞ്ഞലക്ഷ്മിക്കോ? എടോ, അവളുടെ പഠിപ്പെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും ആലോചിക്കുന്നുള്ളൂ. ഇനി ആലോചിച്ചാ തന്നെ ഇതുപോലെ പുത്തം ഉണക്കാരൊന്നും വേണ്ട. പണമല്ല ഞങ്ങൾക്ക് കാര്യം തറവാടാ. പൈതലിനറിയാലോ, അവള് ഞങ്ങൾ അഞ്ചാങ്ങളമാർക്കും കൂടി ഒരു പെങ്ങളാ.

0: மீனாட்சி, மீனாட்சி, மீனாட்சி,
1: எந்த குட்டி இது?
0: எந்த குட்டி? எனக்கு ராவலே காலேஜ் போன நடந்துடே என் பாவடம் போய் இசிரடா மாட்டவட.
1: ஆஹா, அதனால இவகளும் அப்ப இருந்த தேஷம் வரும்போ என் குட்டி கண எந்த ரசான்னு அறியோ?
0: ஆஹா, போறேன்.
1: ஆ, താഴെതല്ലാണ്ട് പൈതൽ വന്നിട്ടുണ്ട്. പുതിയൊരു ആലോചനയായിട്ട്
0: എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അയാൾ ഓരോ മൊസവാടന്മാരുടെ കാര്യം കൊണ്ടുവരും.
1: അവസാനം ഏത് സുന്ദരനെയാണാവോ എന്റെ കുട്ടിക്ക് കൊണ്ടുവരേണ്ടത്?
0: തച്ചോളി ഉദയനെ.
1: ആഹാ, ഇതാ അപ്പൊ നന്നായത്. ഉദയനോ?
0: ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, അതുപോലെ ഒരാളെ ഞാൻ കല്യാണം കഴിക്കും.
2: പെരുവണ്ണാവരെത്തിയോ?
3: ഇതാ പെരുവണ്ണാവര്.
2: അല്ല, ഈ കാവുംപാട്ടയ്ക്ക്
4: ഇത് തന്നെ. ഇതിന് നേരെ പോയ കാവുംപാട്ട് ഉമർത്തെത്തും. എവിടെ നിന്ന് വരുന്നു?
2: കുറച്ച് തെക്കുന്ന.
4: മുൻപ് കണ്ടിട്ടുള്ള പോലെ നല്ല മുഖപരിചയം.
2: ഏ, വഴിയില്ല, ഞാനിവിടെ ആദ്യമായിട്ടാ. പിന്നെ ആ ശിവരാത്രി ഓണപ്പുറത്ത് വെച്ചായിരിക്കും.
5: എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കി, സ്വല്പം ഒന്നും ചേർന്നിരുന്നേ. കുട്ടി അനങ്ങരുത്,
0: അനങ്ങാതിരിക്കണ്ടോ നീ?
5: മുത്തശ്ശി അനങ്ങല്ലേ? ആ റെഡി.

0: ആരുവാണെങ്കിലേ
1: അടിയോടി ഇല്ലടോ.
0: ഉവ്വ ഞാനിവിടെ ഉണ്ട്, എന്നെ ഇവിടെ കുഴിച്ചിട്ടുണ്ട്. റെഡി സ്മൈൽ. ഇത് ഏതാണ് ഇയാള്? ഒന്ന് മാറിയടോ. താനാരാ?
2: ഗുരുവായൂരിന്ന് വരിക. കൃഷ്ണതമ്പീശന്റെ ആളാ.
0: സാക്ഷാത് ശ്രീകൃഷ്ണന്റെ ആളായാലും അങ്ങോട്ട് മാറിക്ക്. ഫോട്ടോ പിടിക്കുന്നത് കണ്ടില്ലേ? സ്മൈൽ പ്ലീസ്. ഓക്കെ താങ്ക് യു. ഫോട്ടോ ശരിക്കും പറഞ്ഞിട്ടില്ലല്ലോ.
3: ഫോട്ടോ മറ്റന്നാൾ ഇങ്ങനെ എത്തിക്കാം.
2: സർ, കൃഷ്ണതമ്പീശ് ഒരു കത്ത് തന്നിട്ടുണ്ട്.
0: കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? കോളേജിലെ പുതിയ ശിവായി, നമ്മുടെ മേക്കേട്ട നമ്പീശൻ അയച്ചതാ. ബാക്കി തുകയുടെ കാര്യം
2: ശമ്പളത്തിൽ നിന്ന് പിടിച്ച് കഴിയുന്നതും
4: വേഗം വെച്ചാൽ മാസത്തിൽ രണ്ടു വട്ടം ശമ്പളം ഒന്നുമില്ലല്ലോ. ഈ കാൾസറായും വേഷമൊക്കെ ഒന്ന് മാറ്റണം. കോളേജിൽ പഠിപ്പിക്കാനും നല്ലല്ലോ വരണത്. ശിവായി പണിക്കല്ലേ?
0: അടിയോടി പറഞ്ഞതാ ശരി.
2: മാറ്റിക്കോളാം.
0: എവിടെയാ സ്വദേശം എന്ന് പറഞ്ഞത്?
2: ഗുരുവായൂരടുത്ത.
0: അവിടെ അടുത്തൊരു കാവിൽ ഉത്സവത്തിന് കൊണ്ടുവന്നപ്പോ നമ്മുടെ തൃപ്പൂണിത്തുറ കേശവനെ ഇടഞ്ഞു എന്ന് പറഞ്ഞു കേട്ടല്ലോ. അറിയൂ?
2: അയ്യോ അറിയില്ല.
0: പിന്നെ താൻ എവിടെ താമസിക്കാൻ പോന്നെ?
2: എനിക്കിവിടെ ആരും പരിചയമില്ല. നമ്പീശന് ആ കാര്യം കൂടി എഴുത്തിൽ സൂചിപ്പിക്കാന്ന് പറഞ്ഞിരുന്നു.
0: അടിയോടി, നമ്മുടെ പീഡികയുടെ മുകളിലെ ഒറ്റമുറിയില്ലേ, അതങ്ങ് തുറന്നു കൊടുത്താലോ? എന്നാ അടിയോടിയുടെ ഒപ്പം ചെല്ലേ. വാടകയായിട്ട് ഒരു 50 രൂപ മാസാ മാസം അടിയോടി ഏൽപ്പിച്ചേ.
2: വലിയ ഉപകാരം.
4: അങ്ങനെ ഏൽപ്പിക്കുന്നോണ്ട് വൈക്ലബ്യം ഒന്നും ഇല്ലല്ലോ. ആ പ്രായമായ സ്ത്രീയെ ശ്രദ്ധിച്ചില്ലേ? അവർക്ക് മക്കള് 3 രണ്ടാണും ഒരു പെണ്ണും. മൂത്തയാള് ആദ്യം പോയി, ഇളയയാള് വാമദേവ കുറുപ്പ്. കുറുപ്പിന്റെ പേരില കോളേജ്. നല്ല പ്രായത്തിൽ ദുർമരണം നടന്നു. ഈ തള്ളയുടെ മോളുടെ മക്കളാ കുറുപ്പന്മാർ 5, പിന്നൊരു പെണ്ണും, കുഞ്ഞുലക്ഷ്മി. താൻ കണ്ടു കാണു ആ കുട്ടിയെ.
2: ഒരു നോട്ടം കണ്ടു,
4: അത്രയും മതി. പിന്നെ തറവാടെന്ന് വെച്ച സ്ഥാനികളായ ആൾക്കാരാ. പഴയ നാട്ടുരാജാക്കന്മാരുടെ താവഴിയാണേ. ഇപ്പൊ ഒന്നിനും ഒരു കുറവില്ല. മൂക്കിന്റെ അറ്റത്താ കോപം എല്ലാത്തിനും. അതുകൊണ്ട് തന്നോട് പറയാനുള്ള എന്താ വെച്ചാ, എല്ലാം കണ്ടും കേട്ടും നിക്കുക. അപ്പുണ്ണേ, 2 ചായ കിടോ.
5: ചായക്ക് പാലില്ലല്ലോ അടിയോടി.
4: തന്റെ കടയിൽ എപ്പോഴുണ്ടോ പാലുണ്ടാവുക?
5: ആരാ കൂടെ പുതിയ ഒരാള്?
4: നമ്മുടെ കോളേജിൽ പുതിയതായി വന്ന പ്യൂണാ.
6: സ്നേഹിച്ച ഉയിര് കൊടുക്കും, വെറുത്ത കൊടലെടുക്കും. അതാ ഞങ്ങൾ പെരുവണ്ണാപുരത്തുകാരുടെ ഒരു രീതി. അന്യ നാട്ടുകാരിവിടെ വന്നാല് അധികകാലം നിക്കാറില്ല, പെട്ടെന്ന് അങ്ങ് മതിയാവും.
2: എനിക്ക് എല്ലാ നാടും ഒരുപോലെയാ. ഇവിടെ വന്നപ്പോ കുറെ നല്ല ആളുകളുടെ ഒരു നല്ല നാട്ടും പറയും പോലെ എനിക്ക് തോന്നിയത്.
6: ആദ്യത്തെ തോന്നലൊക്കെ പിന്നീട് അങ്ങോട്ട് മാറിക്കോളൂ.
5: അപ്പൊ പറ്റ് ഇന്ന് തുടങ്ങണോ അതോ?
2: വേണ്ട, നാളെ പോലെ ആവാം.
5: വീട്ടിലാരൊക്കെ ഉണ്ട്?
2: അമ്മ, അമ്മ മാത്രമേ ഉള്ളൂ.
1: കല്യാണം കഴിച്ചാണോ? ഇവിടെ
2: ഇല്ല.
1: ജോലിയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി കല്യാണമൊക്കെ ആവാലോ.
7: ഇയാള് കാണാതെ പോവില്ലാന്നാ പറയണേ. ഒപ്പം കള്ളൂർ ചാലത്തെ സ്ഥിതി നമുക്ക് ഉണ്ടാക്കും അറിയാലോ.
2: അയാള് വരട്ടെ, ഞാൻ തന്നെ പോകുന്നത്.
7: എടാ, മരണത്തെ പേടില്ലാത്ത മനുഷ്യനുണ്ടോ? പിന്നെ പപ്പന്റെ കയ്യിൽ ഇന്ന് നീളത്തില്ല മലപ്പുറം കത്തി ഒന്ന്. അതാ
8: കൊണ്ടായിരുന്നു.
7: സ്ഥിതി ആകെ ബോറാണ്. എന്ത് സംഭവിക്കുന്നത് ദൈവത്തിനെ അറിയൂ. പൊന്നു മോനെ, നിനക്ക് ജീവനെ പേടില്ലേ? കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് പേടിയുണ്ട്.
8: വരത്തന്മാരും ഇവിടെ കിടന്ന് എന്റെ സ്വഭാവം അറിയാമല്ലോ.
7: പീടിയാണെങ്കിൽ എടുത്തോ. ആ പീടിയ തന്നെ ഉണ്ടോ?
2: അവിടെ തന്നെ ഉണ്ട്.
7: ഒന്നുകൂടെ മൂർത്തിക്കട്ടെ.
8: ആണത്തോണ്ട് ഇറങ്ങി വാടാ. എന്റെ കസേരയെ കയറിയിരിക്കാൻ ഞാൻ ഒരുത്തനെ അനുവദിക്കില്ല.
7: ചിലപ്പോ കാണുമായിരിക്കും.
2: അവന്റെ സ്വഭാവം നിനക്ക് അറിയാത്തോണ്ടാ അവൻ ഇവിടുത്തെ റൗഡിയാ. നാളെ സംസാരിക്കാന്ന് പറഞ്ഞില്ലേ? ഒന്ന് അകത്ത് പോ.
7: വല്യൊരു പഴം ഒന്ന് കേക്ക് മോനെ. ജീവൻ എന്റെ പുല്ലെങ്കിലും പറഞ്ഞില്ല.
8: അവനെ കിട്ടുതാ. നീ പോയി കൊല്ലടാ അവനെ. ജയിലിൽ ഇവൻ പോയിക്കോളും.
7: മതിയല്ലോ.
8: മതി. ഇനി 200.
2: ഇന്നലെ രാത്രി പപ്പടം കുറച്ച് ഓവറായിരുന്നു.
7: കുറച്ചല്ല, ശരിക്കും ഓവറായിരുന്നു.
0: ഇനിയുള്ള രാത്രികളിൽ അതിലും മോശമായ നിലയിൽ എന്നെ പ്രതീക്ഷിക്കാം. പിന്നൊരു കാര്യം, പപ്പേട്ടൻ വേണ്ട, പപ്പൻ, പത്മനാഭൻ അങ്ങനെ വിളിച്ചാ മതി.
2: ശരി.
0: ആ, എനിക്ക് ജോലി നഷ്ടപ്പെട്ട കാര്യം അറിയാലോ. നിത്യ ചെലവിന് ഇപ്പൊ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട്
2: അതിന് ഞാൻ എന്താ വേണ്ടത്?
0: സംസാരിക്കുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണം, ഇടയ്ക്ക് കയറരുത്. എനിക്ക് പകരക്കാരനായി വന്ന ആളെന്ന നിലയ്ക്ക് തൽക്കാലം എന്നെ പോറ്റേണ്ടോ ചുമതല എനിക്കുണ്ട്. വേണ്ടത് വേണ്ടപ്പോ താൻ എനിക്ക് തരേണ്ടി വരും. മനസ്സിലായോ? വെറുതെ വേണ്ട, കണക്ക് വെച്ചോ. മടക്കി തരാൻ കഴിയുന്ന കാലത്ത് തരും.
9: ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്. ഇല്ലെങ്കിൽ

0: ഹലോ, പുതിയ സാറാ?
1: അല്ല.
0: ഓ, പ്രിൻസിപ്പൾ ആയിരിക്കല്ലേ?
1: പ്യൂണ
0: പ്യൂണേ.
1: ശിവശങ്കര, ചാർജ് എടുത്തു അല്ലേ പൂവ്? എന്നാ ഐശ്വര്യമായിട്ട് ആ ബെല്ലം കൊണ്ട് കൊടുത്തോളൂ. അതിൽ നിന്നാവട്ടെ തുടക്കം. കൊടുക്കട്ടെ. ആ

0: സോറി,
1: കണ്ണുകണ്ടൂടെ തനിക്ക്
0: ഓടി വന്ന് ഞാൻ കണ്ടില്ല.
1: എവിടെ നോക്കി നടക്കുന്നത്?
2: എന്താ എന്താ ഇത്?
0: അല്ലെ, കുടം ഇങ്ങനെ വെള്ളം പൊട്ടി.
2: കുട്ടി ക്ലാസ്സിലേക്ക് നോക്കുള്ളൂ. മനപ്പൂർവ്വം ഇടിച്ചതാണോ?
0: അയ്യോ അല്ല സാർ.
2: ആ, ഇനി ഇതുപോലെ ഇടിക്കുന്ന സന്ദർഭം വരുമ്പോ മാറി നടന്നോളാം. അതാ തന്റെ ഇവിടുത്തെ ഫ്യൂച്ചറിന് നല്ലത് കേട്ടോ. ആ പിന്നെ തനിക്ക് ഇവിടെ ഇഷ്ടം മാതിരി ഒഴിവു സമയം കാണും, അത് വേസ്റ്റ് ആക്കരുത്. ആ സമയത്ത് കോളേജിന് ചുറ്റുള്ള പറമ്പിലൊക്കെ നടന്ന് വല്ല തേങ്ങയോ മടലോ വലുതോ ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ വാരിക്കൂട്ടും. പറഞ്ഞു മനസ്സിലായല്ലോ, മറക്കൂലല്ലോ. ആ
0: പ്രിയമുള്ള അമ്മയ്ക്ക് സുഖമാണെന്ന് കരുതുന്നു. അമ്മ മരുന്ന് കഴിക്കാൻ മറക്കരുത്. ശമ്പളം കിട്ടിയാൻ പണം അയച്ചാൽ ആദ്യം അമ്മ കരണം മുതലാതെ കടം തീർക്കണം. ബാക്കി കടങ്ങളൊക്കെ നമുക്ക് സാവധാനം വീട്ടാം. എനിക്കിവിടെ സുഖ. പെരുവണ്ണാപുരം നല്ല സ്ഥലമാ, നല്ല ആളുകൾ.
3: എനിക്കൊരു 25 റുപ്യ വേണം.
0: അത് ശമ്പളം കിട്ടിയിട്ട്.
3: ശമ്പളം കിട്ടുമ്പോ കൂടുതൽ മേടിച്ചോളാം. ഇപ്പൊ 25 മതി. വേണ്ട, എഴുന്നേറ്റ് ബുദ്ധിമുട്ടും എഴുതിക്കോളൂ. എവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ മതി. ഷർട്ടിന്റെ പോക്കറ്റിലാണോ, ബ്രീഫ് കേസിലാണോ, അതോ പേഴ്സിലാണോ, അതോ വലിയ തുള്ളിച്ച് വെച്ചിരിക്കണോ? അയ്യോ, 50 റുപ്യ അല്ലേ ഉള്ളൂ. സാറല്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം.
0: അയ്യോ
4: എടാ പപ്പ, എന്താണ് അവിടെ ഒന്ന് കറങ്ങുന്നത്?
3: രാവിലെ പടിയിറങ്ങിയത് ഉണ്ടാവും ഒരു തലക്കറക്കർ.
4: കാശിന്റെ കാര്യം എന്താണ്?
3: ഒക്കെ ശരിയാവുന്നുണ്ട്, കിട്ടിയാ നേരെ
4: വീട്ടിലെത്തിച്ചോളാം. ഇപ്പൊ എന്തുണ്ട്? ഒന്നുമില്ല, ഞാനൊന്ന് നോക്കട്ടെ. കൈയെടുക്കടാ.
5: ഓ, 50 രൂപയോ?
4: ആ 50 എങ്കിൽ 50. ബാക്കി
3: 650 റുപ്യ
4: അവന് വീട്ടിൽ എത്തിച്ചേക്കണം കേട്ടോ. ഒന്ന് ചുണുങ്ങാവ്.
1: പപ്പയുടെ കോളേജിൽ പുതിയതായിട്ട് വന്ന ആളിനെ കണ്ടോ?
6: ആ കണ്ടു. പണി പ്യൂണിന്റെ ആണെങ്കിലും നടപ്പേണ്ട പ്രിൻസിപ്പൽ ആണെന്ന് തോന്നുന്നു.
1: നല്ല രസമുണ്ട്
6: ഇതല്ലേ?
1: അല്ല, അയാള്
6: നിനക്ക് മലയാളത്തിൽ റീ എന്ന് എഴുതാൻ അറിയോ? അതുപോലെയല്ലേ അവന്റെ മോന്ത?
1: റാ പോലത്തെ ഇയാളുടെ മോന്തേക്കാളും ഭേദം.
6: നമ്മൾ എന്തിനാ വല്ലവരുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? നമുക്ക് നമ്മുടെ കാര്യം പറയാം. പുതിയ വളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ.
1: ഇന്നലെ എടുത്ത എന്റെ ഫോട്ടോ ഇവിടെ
6: വാഷ് ചെയ്തോണ്ടിരിക്കല്ലേ? തരാം.
1: ശോഭനയുടെ ഈ ഫോട്ടോ പോലൊരു ഫോട്ടോ എനിക്ക് എടുത്തു തരാവോ? എന്തൊരു ഭംഗി.
6: ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. മോഹിനിയുടെ അത്ര ഭംഗിയൊന്നുമില്ല.
1: അതെന്നെ കളിയാക്കാൻ പറയുന്നു.
6: എന്റെ മോഹിനി, ഞാൻ കളിയാക്കോ?
1: അതൊന്നും ഇപ്പൊ വേണ്ട.
6: പിന്നെ എപ്പോഴാണ്?
1: അതൊക്കെ ഉണ്ട്. നമ്മുടെ കാര്യം ഞാൻ ചേച്ചിയോടും ചേട്ടനോടും പറയാൻ
7: പോവാ. എവിടെ നിന്ന്
0: വരിക?
7: എന്നാലേ താൻ കാവുമ്പാട്ട് എന്ന് കുട്ടിക്കുള്ള ചോറ് വാങ്ങി കോളേജിൽ കൊണ്ടുകൊടുക്കണം. കാറിന്റെ ഡ്രൈവർ ഇന്നില്ല, എനിക്കാണെങ്കിൽ ഒരു സ്ഥലം വരെ പൂവും വേണം.
0: ആർക്കുള്ള ചോറ്
7: മനസ്സിലായില്ലേ? കുഞ്ഞുലക്ഷ്മിക്ക് കുട്ടി അവിടെ ഊണ് കാത്തിരിക്കുക, പെട്ടെന്നല്ലേ.
0: അല്ല അടിയോടി, ഞാനെന്ന് ചോദിക്കട്ടെ, ഇതെങ്ങനെ എന്റെ ഡ്യൂട്ടിയാവുന്നത്? ഞാൻ കോളേജിലെ പ്യൂണല്ലേ.
7: അതെ.
0: കാവുമ്പാട്ട് പ്യൂണല്ലോ.
7: അല്ല,
0: അത് നിങ്ങളല്ലേ.
7: അതെ. ശിവശങ്കര, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ കോളേജിലെ പ്യൂണല്ലേ? കാവുമ്പാട്ടുകാർ എന്നല്ലേ കോളേജ്?
0: അതെ.
7: കാവുമ്പാട്ട കുട്ടിക്ക് ചോറ് കൊണ്ടുപോകാൻ കോളേജിലെ പ്രൊഫസറൊന്നും വരില്ലല്ലോ. അപ്പൊ പിന്നെ പ്യൂണല്ലേ വരേണ്ടത്? ഇതിനു മുമ്പ് നിന്റെ തസ്തിയിലുണ്ടായിരുന്ന യോഗ്യനില്ലേ? ആ കുറുപ്പന്മാരെ തേച്ച് കുളിപ്പിക്കുന്ന പണി വരെ ചെയ്തിട്ടുള്ളതാ. എന്നിട്ട് വരെ ജോലി പോയി. നീ ബാക്കി പൈസ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ടോ?
0: ഇല്ല.
7: കൊണ്ടുപോയി പറഞ്ഞ ചോറ്.
1: ആരാ ഉമ്മാർക്ക്?
0: കോളേജിൽ നിന്ന് വരിക, ചോറ് വാങ്ങി കൊടയിൽ കൊടുക്കാൻ അടിപൊളി പറഞ്ഞു.
1: നീ ആരാ?
0: കോളേജിലെ പ്യൂണ.
1: ആ, ചോറ് കാലാവണേ ഉള്ളൂ, നീ അവിടെ നിക്ക്. അല്ലെങ്കി വെറുതെ നിക്കണ്ട. മർത്തി കയറാൻ അറിയോ? ചോറ് കാലാവുമ്പോഴേക്കും ആ തെക്കേ പുറത്ത് നിക്കണ മാവുമെന്ന് കുറച്ച് മാങ്ങിയുണ്ട് പൊട്ടിച്ച. ഇതാ കാണുന്ന കൊലയിൽ നിന്ന് പൊട്ടിച്ച. താഴ്ത്തിക്കിടുമ്പോ സൂക്ഷിക്കണേ.
8: ഏതായാലും കേറിയില്ലടോ, ആ തലയുടെ മുകളിലെ കൊമ്പിന്നൂടെ പൊട്ടിച്ചോ. അതല്ലടോ മോളിന്ന്.
0: ആ മതി,
8: തനിക്ക് മതിയായ മതിയോ? മറ്റൂടെ പൊട്ടിച്ചോ.
1: അത്രയും മതി. താൻ ഈ മാങ്ങയിലിട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോവാ.
0: ഞങ്ങൾക്ക് ലേശന ചോറ്.
1: എന്താ അത്ര വൈകിയത്?
0: ഞാനിത് എന്ത് ചെയ്യണം?
1: ഒരു കാര്യം ചെയ്, കഴുത്തിൽ കെട്ടിയിട്ടുണ്ട് നടക്ക്. എന്നാലും കുഞ്ഞുരശ്മി, കോളേജിലെ പീണിനെ കൊണ്ട് വീട്ടുപേര് സഹിക്കാന്ന് പറഞ്ഞാൽ മോശമല്ലേ? എന്താ ചെയ്താല്? വല്യേട്ടന് ദയവുണ്ട് കിട്ടിയ പണിയല്ലേ. എടി, നിനക്കറിയോ അയാൾ ബി എ വരെ പഠിച്ചതാ, ചായക്കടലെ മോഹിനിയാ പറഞ്ഞത്. ആണോ? എന്നാ ഒരു കാര്യം ചെയ്, നീ കെട്ടിക്കോ അയാളെ.
0: അപ്പുണ്ണിയേട്ടാ, ഞാൻ ഊണ് കഴിച്ചിട്ടില്ലേ.
4: ഇതാരാ ഈ കുട്ടി?
9: നമ്മുടെ കാവുമ്പാട്ട കുറുപ്പന്മാരുടെ.
4: കുറുപ്പന്മാരുടെ?
9: കുറുപ്പന്മാരുടെ ആരുമല്ല, അവരുടെ കോളേജിലെ പുതിയ ശിപായി.
4: നല്ല കണ്ടുപരിചയം. എവിടെയാ വീട്?
0: ഗുരുവായൂരടുത്താ. ഗുരുവായൂരടുത്താ.
4: ഓ
0: ചേട്ടാ, ഞാൻ മുറിലേക്ക് വന്നു.
5: എവിടെയോ കണ്ടു പഴയ പോലത്തെ പരിചയം തോന്നുന്നുണ്ടല്ലോ.
1: ശിവശങ്കരൻ ചേട്ടാ, ചോറ്.
0: മോഹിനിയന്ദ്ര ഇങ്ങോട്ട് കൊണ്ടുവന്ന്, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ
1: എന്നും പറഞ്ഞിട്ട് തോന്നി നേരത്തെ വന്നിരുന്ന് രണ്ടു പിടിയുണ്ട്, ബാക്കി കളയാനല്ലേ. അത് ഞാൻ സമ്മതിക്കില്ല.
0: ഇല്ല, ഞാൻ കഴിച്ചോളാം.
1: വന്നിരുന്ന് കഴിക്ക് ശിവേട്ടാ.
0: ഞാൻ കഴിച്ചോളന്നേ മോഹിനി വെക്കോളൂ.
1: പറഞ്ഞതനുസരിച്ചൂടെ ഒന്ന് വന്നേ, വന്നേ. നേരത്തിനും കാലത്തിനും ആഹാരം കഴിക്കാത്തോണ്ട തടി വെക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്. കഴിക്ക.
0: എന്റെ അമ്മു മീൻ വറുത്തോ? ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ.
1: അതെന്റെ വക സ്പെഷ്യലാ. നമ്മുടെ കാര്യം ഞാൻ ചേട്ടനോടും ചേച്ചിയോടും പറഞ്ഞാലോ? അല്ലെങ്കിൽ സമയം വരട്ടെ.
0: എന്തിനാ?
3: അടിയോടി, ക്രിമിനൽസിന് പോലും എന്നെ കണ്ടാൽ പേടിയാണ്. തനിക്ക് മാത്രം എന്താണോ എന്നെ കണ്ടത്. എന്നിട്ടാൽ
7: എടോ, താൻ ഈ കാവുമ്പാട്ട ബന്ധുവാണെന്ന് പറയുന്നതൊക്കെ ശരി തന്നെ. കൈക്കൂലി കൊടുത്ത് കിട്ടിയ ജോലിയും കൊണ്ട് എന്നെ വരട്ടാൻ വന്നാണ്ടല്ലോ. ഈ തൊപ്പി ഞാൻ തെറിപ്പിക്കും.
3: അടിയോടി
7: ഒന്ന് പോടും.
3: ഒരു തമാശ പറയാൻ പോലും സമ്മതിക്കില്ലേ?
7: തമാശ
1: ഒന്നിങ്ങോട്ട് നടക്കട വേഗം. എടാ ചേർക്ക, വന്നേ. കോളേജിൽ ശിപായിയല്ലേ നീ? ആ, ഇത് അവന്റെ കയ്യിലോട്ട് കൊടു, എന്നിട്ട് അവിടെ പോയിട്ട് ബാക്കിയുള്ളത് എടുത്തിട്ട് വാ.
0: മുത്തശ്ശി, ഞാൻ കുളിക്കാൻ.
1: വെച്ചു കൊടുക്കണ കാലിയല്. നിക്കടവിടെ എന്തത്ര ചിരിക്കാൻ?
0: ഒന്നുമില്ല.
1: നീ ആ വേലായുധന് ചേർക്കുന്നല്ലേ?
0: അതെ, കീലേരി വേലായുധൻ.
1: നിനക്കിപ്പൊ പണിയൊന്നുമില്ലേ?
0: ഇല്ല, വിശ്രമത്തില.
1: നീ ആരാ? തുക്കുടി സായിവ വിശ്രമിക്കാൻ.
0: ഊരിട്ടിലൊക്കെ നിർത്തി, ഇനി മുത്തശ്ശിക്കും ആവാം വിശ്രമം. ലാസ്റ്റ് പീരീഡ് ആയില്ലേ?
1: എന്നെ ചുറ്റി നിർത്താൻ നീ ആരണ്ട?
0: പുറകെ ചെല്ല്, അടുക്കളയിൽ എന്തെങ്കിലും പണി കാണും. കൈമണി
1: ഇന്നെന്താടി നേരത്തെ
5: സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് മുത്തശ്ശി.
1: നടക്കണം അങ്ങോട്ട്.
0: എന്താ മണി ഓർഡർ അയക്കുക?
3: അയക്കാൻ വരട്ടെ. എനിക്കൊരു 300 രൂപ വേണം.
0: അപ്പ ഇത് അമ്മയ്ക്ക് അയക്കുന്ന കാശാ?
3: തമാശകളാ. ആർക്കായാലും എന്തായാലും പൈസ ഇപ്പൊ അയക്കണ്ട. എനിക്ക് രൂപ അത്യാവശ്യം വേണം. അങ്ങട് മനസ്സില്ലെങ്കിലോ?
0: ശിവശങ്കര.
3: അതെ, ശിവശങ്കരൻ തന്നെ. 5 പൈസയുടെ മനസ്സില്ല. അപ്പം പോ.
0: നിനക്ക് പപ്പനെ മനസ്സിലായിട്ടില്ല?
3: നിനക്ക് ശിവശങ്കരനെ മനസ്സിലായിട്ടില്ല. കൊറേ നാളായി നീ എന്നെ ഓസുന്നുണ്ടല്ലോ. കാശിന് കാശ്, എണ്ണക്കെണ്ണ, സോപ്പിന് സോപ്പ്, ഇതിനൊക്കെ പുറമെ അപ്പുണ്ണിയായ കടയിൽ 3 നേരം സുഭിക്ഷമായിട്ട് നക്കുന്നുണ്ടല്ലോ. ഇനി മതി, നിനക്ക് കൈപ്പണം തരാതെ ഈ പെരുവണ്ണാപുരത്ത് ജീവിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. മനസ്സിലായോ? ഏ,
0: ഇപ്പം മനസ്സിലായി. അങ്ങനെ ആ വഴി അടഞ്ഞു.
10: ശിവശങ്കരന് ബുദ്ധി തെളിഞ്ഞു.
11: ഇനി അവനെ പ്രതീക്ഷിക്കണ്ട.
10: പിന്നെന്താണ് ഒരു വഴി? ഒന്നും കൂടി ഒന്ന് വരട്ടി നോക്കിയാലോ വേറെ രീതിയിൽ. അഥവാ

0: അമ്മയ്ക്കും ജീവിക്കണ്ടേ, വല്ലതും നക്കാപ്പിച്ച് തന്നോണ്ടിരുന്ന നീ നിർത്തി. മാന്യമായൊരു തൊഴിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, ഇതിൽ നീ ഇടപെടരുത്.
1: പപ്പ, ഇപ്പൊ ഇതിന്റെ ചുമതല കൂടി എനിക്ക്. ഇതിന്റെ പണി പോകുന്ന പ്രശ്നമാ, മേലെ കോളേജ് കൊമ്പോണ്ടാക്കി വേണ്ട.
2: തനിക്ക് ഇവരുടെ കൂടെ നടക്കുന്ന ആണാവില്ലോ, തനിക്കൊരു പണിയുള്ളല്ലേ.
3: ആരായി അർദ്ധരാത്രിക്ക് ഈ പണിക്ക് വരുന്നത്? ഞാനൊരു ജോലി അയച്ചവരുടെ കൂടെ അങ്ങനെ കൂടിയല്ലേ. ഇത് വലിയ ബാങ്ക് ഓടുന്നല്ലോ.
2: ഏതായാലും വലിഞ്ഞ് കയറിയതല്ലേ, കൈവച്ച കൊല ഫിനിഷ് ചെയ്തോട്ടെ. നീ കണ്ണടച്ചോ,
1: അവിടെ വിടാ തേങ്ങ. പറഞ്ഞത് കോളേജിലെ സാധനങ്ങളെ പുഷ്പ ഇതിനെ തൊട്ടേൽക്കരുത്, ഇതിന്റെ ചുമതല പെരിക്കാം.
4: അയ്യോ,
1: ഞാനല്ലേ,
2: സത്യമായിട്ട് ഞാനല്ലേ ഇത് ചെയ്തത്.
5: പിന്നെ രാത്രി സമയത്ത് ആനന്ദന അവിടെ പോയത്?
2: ഞാനത് വഴി നടന്നു വരുമ്പോ ഈ തേങ്ങ വീഴുന്ന ശബ്ദം കേട്ടിട്ട്.
5: തന്നോട് ആരാ പറഞ്ഞു അത് വഴി നടക്കാൻ?
2: എന്തൊരു കഷ്ടമാ, കള്ളനെ പിടിക്കാൻ പോയി ഞാനിപ്പോ കള്ളന.
5: തന്റെ കൂടെ വേറെയും കള്ളന്മാരുണ്ടായിരുന്നു.
6: ഇവൻ ഒറ്റയ്ക്കല്ല, സംഘമായിട്ടുള്ള ഏർപ്പാടാ.
2: എനിക്കൊരു സംഘവുമില്ല, ആരോ ഓടി പോകുന്ന മാത്രമേ കണ്ടുള്ളൂ.
5: ആരാടാ അവന്മാര്?
2: എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ, അവരുടെ മുഖം ഞാൻ ശരിക്കും കണ്ടില്ല. മാത്രമല്ല എനിക്ക് തെങ്ങ കയറാന്ന് അറിയാൻ പാടില്ല. വാ, വേണേ കാണിച്ചു തരാം.
5: എന്നാ പിന്നെ നമുക്ക് ഇവന് തെങ്ങ കയറ്റി നോക്കിയാ.
1: ഒന്ന് ചുമ്മാരി കടിയോടി, ഇവനൊന്ന് പെരുമാറിയില്ല. സത്യം പറയും.
7: എടാ ചന്തുകുട്ടി, ആ ചെക്കനെ അങ്ങ് വിട്ടേക്ക്, അവൻ അങ്ങനെ ചെയ്യും തോന്നണില്ല.
1: അത് മുത്തശ്ശിക്ക് തോന്നണതാ, കണ്ടില്ലേ കള്ള ലക്ഷണമാ മൂത്ത്.
7: ആ പോട്ടെ, കോളേജിൽ ഹിബായി അല്ലേ, നാലാളറിഞ്ഞ കുറച്ചിൽ നമുക്കുണ്ട്.
5: അതെ, മുത്തശ്ശി പറഞ്ഞിട്ടാ ഇപ്പൊ നിന്നെ വിടുന്നത്. ഇല്ലെങ്കിൽ തെങ്ങേറ്റം പഠിപ്പിച്ചിട്ട് നിന്നെ വിടുന്നു. വിടു, സൂക്ഷിച്ചു നടന്നോളോട്ടോ.
2: കുട്ടി, കുട്ടിയുടെ നോട്ട്ബുക്ക് അല്ലേ, ഇന്നലെ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടിയതാ. ഞാൻ വെറുതെ ഒന്ന് മറച്ചു നോക്കി. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശ, ശ്രദ്ധിച്ചാ നന്നാക്കാം. നിറയെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ, കുറെ ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്.
7: പ്യൂൺ പ്യൂണിന്റെ പണി എഴുതാ മതി, എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ എനിക്ക് സൗകര്യമുള്ള പോലെ എഴുതും. ഒരു ഇംഗ്ലീഷ് പഠിച്ച ആള് തേങ്ങാക്കള്ളൻ.

0: പെണ്ണ് ദേവിയുടെ ദാസൻ. ദാസൻ കള്ളപ്പേരിലാണല്ലോ എഴുതിയിരിക്കുന്നത്. അയാൾ ഇത് എപ്പോഴാ തന്നത്?
1: ക്ലാസ്സിൽ മറന്നു വെച്ച എന്റെ ബുക്ക് അയാൾ തന്നപ്പോ അതിനകത്തുണ്ടായിരുന്നു.
0: ഓ, കൗണ്ടർ. കുഞ്ഞേഷ്മ ഇത് കാര്യം ചെയ്യൂ, ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. പിന്നെ കുട്ടി ഇത് വീട്ടിൽ ആരോടും പറയണ്ട. ചേട്ടന്മാരൊക്കെ അറിഞ്ഞ് വെറുതെ എന്തിനാ ഒരു പ്രോബ്ലം? മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞത് മറക്കണ്ട. വീട്ടിലാരോടും
2: കുട്ടി എവിടെ നിന്നേ? കുട്ടി എന്നാ എന്റെ പേര് പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്ത്? ഞാൻ നിനക്ക് കത്ത് തന്നോ?
1: താനല്ലേ പിന്നെ ആരാ? ഓ അല്ലേ പിന്നെ എന്റെ ബുക്കിനകത്ത് മുളച്ചു വന്നായിരിക്കും. ഇതൊക്കെ വേറെ വല്ല കുട്ടിയോട് കാണിച്ചാ മതി, എന്റെ അടുത്ത് വേണ്ട.
2: മോളെ, ഇതിനേക്കാൾ നാലിരട്ടിയുള്ള കോളേജിൽ നാലഞ്ചു വർഷം പഠിച്ചവനാ ഞാൻ. തന്നേക്കാൾ സൗന്ദര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അവിടെ. അവരോട് ആരോടും തോന്നാത്ത ഇത് തന്നോട് തോന്നാനേ. താൻ എത്ര വലിയ സുന്ദരിയൊന്നുമല്ല. അങ്ങനെ വല്ല വിചാരം മനസ്സിലുണ്ടെങ്കിലേ അത് മോള് കണ്ണാടി നോക്കാത്തിന്റെ. എടി വച്ചേ, എടാ പോടാന്നൊക്കെ വീട്ടിലെ തടിപോലെ അഞ്ചെണ്ണമല്ലേ. അവർ ചെന്ന് വിളി. നല്ല ചൊണയുള്ള ആണുങ്ങൾ ആരെങ്കിലും നിന്നെ കെട്ടട്ടെ. ഇന്ന് ഈ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ അന്ന് നീ പഠിച്ചോളൂ.
3: ശിവശങ്കരൻ, എങ്ങനെ ഉണ്ടോ ഞങ്ങളുടെ നാട്? താന് വന്നേ, ഒരു കാര്യം പറയട്ടെ. എടാ നായന്റെ മോനെ, നിന്റെ തോന്നിയാസം കാവുംപാട്ട കുട്ടിയോടാ. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ അടിച്ചു വന്ന് പുഴയിലെറിയും. മനസ്സിലായോടോ നിനക്ക്?
4: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
6: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ.
2: എടാ, കത്ത് കൊടുക്കലും പ്രേമോ കാണുകളാണെങ്കിൽ നേരിട്ട് ചെയ്യണം, അല്ലാതെ കണ്ടവന്റെയൊക്കെ വാക്ക് കേട്ടൊരു മാതിരി
0: ചൂടാവല്ല. മാഷെ എന്താ പ്രശ്നം?
2: ഉണ്ടായിരുന്നു. നീ എടാ കുഞ്ഞലക്ഷ്മിയുടെ നോട്ട്ബുക്കിനകത്ത് ലെറ്റർ വെച്ചത്?
0: ആണെങ്കിൽ തന്നെ താനാരാ ചോദിക്കാം?
2: ചെക്കാന്റെ സ്വഭാവം ചീത്തേക്കരുത്.
0: താനെന്താ പേടിപ്പിക്കാൻ
2: നീന്തോ? പേടിക്കില്ല. ഇതിന്റെ അകത്ത് നിന്നൊരു മാതിരി പോക്കറ്റ് കാണിക്കാൻ
0: എടാ. എന്റെ സ്റ്റുഡിയോ ഒക്കെ തോന്നുന്നത് എന്നോട് ഇറങ്ങി പോകാൻ നീ ആരാടാ? നിന്നു ഞാൻ
2: എടാ. നിന്റെ കോളേജ് കടന്നുള്ള ചീപ്പ് ഷൈനി ഉണ്ടല്ലോ, മേലെ ശിവചന്ദ്രനോട് കാണിക്കുന്നത്.
0: നിന്റെ ഷേപ്പ് ഒന്ന് മാറ്റി ഞാൻ.
2: നീയൊക്കെ കൂടിയുടെ ചെക്കനെ മനസ്സിലാക്കുന്നത്.
0: നീ വലിയ ജാഗ്രത നടക്കണ്ട. ആന്റപ്പന നീ ശരിക്കും അറിയാനിതാ വേണ്ടി വന്നാലേ. നിന്നെ ഞാൻ ആളെ വെച്ച് തല്ലിക്കും.
7: എന്താ എന്താണ് പ്രശ്നം?
0: നീയൊക്കെ ഈ നാട്ടുകാരാണെന്ന് പറഞ്ഞ നടന്നത് എന്താടാ കാര്യം? നിന്റെ ഒക്കെ മുമ്പിലല്ലേ ഈ വരത്തം കിടന്ന് വലത്തുന്നത്?
7: അതെ.
0: ഇവനൊന്ന് ഒതുക്കാൻ നീയൊന്നും വിചാരിച്ച നടക്കില്ലേ?
7: ഇല്ല, അവനെ ഒതുക്കാൻ ശ്രമിച്ചപ്പോ ഞാനാ ഒതുങ്ങിയിരിക്കുന്നത്.
0: വേണ്ട, നീ ഒതുക്കണ്ട, ഞാൻ ഒതുക്കിക്കോളാം. അതിനുള്ള മരുന്ന് എന്തേലും ഉണ്ട്?
7: എന്നാ കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ചു കിട്ടും.

0: dale, dale, dale, dale.
1: എനിക്കൊന്നും അറിയില്ല ഗോപാലേട്ട, ആരോ മനഃപൂർവ്വം ചെയ്ത പണിയത് എന്നെ ദ്രോഹിക്കാൻ.
2: ഇനിയിപ്പോ എന്തൊക്കെ പുക്കാറാ ഇതിനെ ചൊല്ലി ഉണ്ടാവുക? ആ കുറുപ്പന്മാരാണെങ്കിൽ ഒന്നിനും മടിക്കാത്ത കൂട്ടര.
3: ക്ഷോഭിക്കാതിരിക്കൂ കുറുപ്പൻ, നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ.
4: എന്താണ് വേണ്ടത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പിന്നെ ഒരു മര്യാദയുടെ പേരില്ല നിങ്ങളുടെ ചോദിക്കാന്ന് വെച്ച് വന്നത്. നിങ്ങളുടെ പ്രിൻസിപ്പാളായി പോയില്ലേ?
2: അതിപ്പോ കുട്ടികളാവുമ്പോ.
4: കുട്ടികളല്ലല്ലോ, അവനല്ലേ ആ പ്യൂൺ, അവനെ വിളിപ്പിക്കേ.
2: ശിവശങ്കര, പ്രിൻസിപ്പാൾ വിളിക്കുന്നു.
4: ചോദിക്കും പ്രിൻസിപ്പാളെ.
3: എന്താ ശിവശങ്കര ഇതൊക്കെ?
1: സാർ ഞാനല്ലേ ചെയ്ത്, എനിക്കിതേ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ.
4: നിനക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടല്ലേ? എടാ നീ അവക്ക് കത്ത് കൊടുത്തില്ലേ? പിന്നെ കാണിച്ചു പറഞ്ഞ് ഭീഷണിപ്പെടുത്തില്ലേ?
1: ഇല്ല, ഞാനല്ല കത്ത് കൊടുത്ത്.
4: മൂത്ത് നോക്കി നുണ പറയുന്ന.
1: ഞാനല്ല നിങ്ങളുടെ പുന്നാര അനിയത്തിയെ നുണ പറയുന്നു.
3: എന്താ കുറിപ്പ് ഈ കാണിക്കുന്നത്? ഇതൊക്കെ ഇവിടെ വെച്ച് വേണോ?
4: ഒന്ന് മിണ്ടായിരിക്കും പ്രിൻസിപ്പാളെ. രണ്ട് കിട്ടിയാലേ അവൻ സത്യം.
1: ഞാൻ പറയുന്നത് സത്യമാ. നിങ്ങളെ വിശ്വസിപ്പിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളെ പെങ്ങൾ പറയുന്ന വലുതെങ്കിൽ അതുപോലെ
4: പറയുന്നോ?
1: ആദ്യം പെങ്ങളെ പോയി മര്യാദ പഠിപ്പിക്കേ.
3: നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ ഞാനിപ്പോ എന്താ ചെയ്യാ?
4: പ്രിൻസിപ്പാൾ പറയുന്ന പോലെ ചെയ്താൽ മതി. അവനെ പിരിച്ചുവിടണം.
3: പിരിച്ചു വിടുക എന്ന് പറഞ്ഞാൽ അതിന് ചില ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അവൻ നിങ്ങളുടെ വീട്ടുവേലക്കാരനൊന്നും അല്ലല്ലോ.
4: അതുകൊണ്ട് ഇനിയും ആ താന്തോന്നി അവിടെ വെച്ചുവായിരിക്കണമെന്ന്.
3: വേണ്ട, പിരിച്ചുവിടാം. പക്ഷെ അതിന് മതിയായൊരു കാരണം.
2: അവൻ ആ കോളേജിൽ ഉള്ളിടത്തോളം കാലം കുട്ടി പഠിക്കാൻ പോവില്ല എന്നാ.
4: ഞങ്ങൾക്ക് മുഖ്യ അവളുടെ പഠിപ്പാ, അല്ലെങ്കിൽ പൂട്ടിക്കളെ.
5: എന്നാ പിന്നെ പൂട്ടല്ലേ നല്ലത്.
3: ഞാൻ എന്റെ അഭിപ്രായം പറയാം. തൽക്കാലം അവനെ ഒരു സസ്പെൻഷനിൽ നിർത്താം, പിന്നെ വേണ്ടതുപോലെ ചെയ്യാം. എന്താ വീരഭദ്രക്കുറിപ്പ് പറയുന്നത്?
2: ഏതായാലും മുത്തശ്ശിയുടെ അഭിപ്രായം ഒന്ന് അറിയട്ടെ.
1: സർ, ഈ ജോലി കൂടി എനിക്ക് നഷ്ടപ്പെട്ട.
3: നഷ്ടപ്പെട്ടു എന്ന് കരുതണ്ട, കുറച്ചു കാലത്തേക്ക് ഒരു സസ്പെൻഷൻ. എടോ, ഇതാ വിഡ്ഢിക്കുറിപ്പന്മാരുടെ മനസമാധാനത്തിനാ. നിയമപരമായി അവർക്ക് തന്നെ പിരിച്ചുവിടാൻ സാധിക്കില്ല. നിയമം പറയാൻ തുടങ്ങിയാൽ അവർക്ക് തന്റെ പേരിൽ എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വിദ്യാഭ്യാസം ഇല്ലാത്ത കൂട്ടരാ. അവരുടെ മുൻകോപം വാശിയൊക്കെ മാറുമ്പോ സമാധാനമായി സംസാരിച്ച് കാര്യം പരിഹരിക്കാം. താൻ ധൈര്യമായിട്ട് പോക്കോ.
2: നീ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ എങ്ങനെയാ ശിവശങ്കര? ഏതായാലും കുറുപ്പന്മാര് ഇവിടെ വന്ന് സ്വീകരിച്ച് വിളിച്ചുകൊണ്ട് പോയി നിനക്ക് ജോലി തിരിച്ചു തരാനൊന്നും പോണില്ല.
1: പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്?
2: തള്ളെന്ന് പോയി കാണു.
1: വീട്ടിലേക്ക് ഞാനില്ല പുണ്യേട്ടാ. ഈ നിലയില് അമ്മയെ ചെന്ന് കാണാൻ വയ്യ.
2: നിന്റെ അമ്മയുടെ കാര്യമല്ല പറഞ്ഞത്, കാവുമ്പാട്ടാ മുതുക്കിത്തള്ള. അവരെ ചെന്ന് കണ്ട് കരഞ്ഞ് കാര്യം പറ. അവര് വരച്ചേട്ട് നിൽക്കുന്നവരാ ഈ പാണ്ഡവന്മാര്. ആ തള്ള നിന്റെ കുപ്പിയിൽ ഇറങ്ങിയാൽ നീ രക്ഷപ്പെട്ടു.

0: ആ ശിവായി പുറത്ത് നിൽക്കണ്ടല്ലോ, അവന് എന്ത് ഭാവിച്ചോണ്ടാ? നാണം കെടുത്താൻ തന്നെയാ എനിക്ക് നാക്ക് ചൊറിഞ്ഞതാ രണ്ടു പറയാൻ. പിന്നെയും മണത്ത് മണത്ത് കൂടിയിരിക്കാ നീ. ഞാൻ നിന്നൊന്ന് കാണണമെന്ന് കരുതിയിരിക്കായിരുന്നു. എന്താണ് നിന്റെ വിചാരം? നിന്റെ തോന്നിയത്തിന് ചോദിക്കാൻ ഇവിടെ ആരുമില്ലെന്നോ? ഓടിച്ചുമുട്ടിന്റെ അത്തുമുട്ടിക്ക് ഞാൻ പോട. എന്താണ് മേടിച്ചു നോക്കണത്? പോടെ മുമ്പിൽ നടക്കടി.
1: എന്റെ അമ്മേ, എടോ താൻ വിളിച്ചോണ്ടാ അടിയോടി വന്നത്. താൻ സ്നേഹത്തോടെ തന്നതുകൊണ്ടാ അടിയോടി കുടിച്ചത്. അതെന്തിനാ താൻ വിളിച്ചപ്പോ അടിയോടി വന്നത്? താൻ തറവാടി ആയതുകൊണ്ട്. അല്ലാതെ ഏത് പീറ വന്ന് വിളിച്ചാലും ഈ അടിയോടി വരില്ല.
2: നിങ്ങൾ ഇതുവരെ എന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ.
1: താനൊരു കാര്യം, ഇന്നോ നാളെയോ സൗകര്യമായിട്ട് കുഞ്ഞുലക്ഷ്മിയെ പോയി കണ്ട് ചെയ്തു പോയ തെറ്റിന് കാല് പിടിച്ച് മാപ്പുക.
2: പിന്നെ നിങ്ങൾ എന്താ തെറ്റ് തെറ്റെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
1: ഒരു തെറ്റും ചെയ്തിട്ടില്ലേ?
2: ഇല്ലെന്ന് 100 പ്രാവശ്യം പറഞ്ഞില്ലടോ.
1: 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ല, 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കള്ളുടിച്ചു വിചാരിച്ചോ ചെയ്ത്
2: മാറ്റി. മൂന്നെങ്കിൽ 3 കാര്യം പറ.
1: എന്നാത്താ ഒരു കാര്യം, കുഞ്ഞുലക്ഷ്മിയെ ചെന്ന് കണ്ട് മാപ്പ് പറഞ്ഞിട്ട് പതുക്കനെ അവളുടെ
2: കല്ലും വാങ്ങിച്ചോടിച്ചു ചൊറിയെന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ.
1: എന്റെ കൈ കിടന്ന് വളർന്ന കുട്ടിയാത്, ശർക്കര പോലെ അലിയുന്ന മനസ്സാതിന്റെ. അവള് പറഞ്ഞ കുറുപ്പന്മാര് തന്നെ കോളേജിലെ ശിപായി അല്ല ഹെഡ് മാഷ് വരാക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ടാ പറയണേ, ഹെഡ് മാഷ് അവളോണ്ട് വരുവോണ്ടോ?
2: എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
0: എനിക്ക് എന്താ വേണ്ടത്?
2: അന്നാ കത്ത് തന്നും ഫോട്ടോ ഒട്ടിച്ചൊന്നും ഞാനല്ല, കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക.
0: അല്ല, ഞാൻ ശരിയെ തന്നെ ധരിച്ചിരിക്കുന്നത്. വഴി തടഞ്ഞു നിർത്തി നാണം കെടുത്തനെ ഭാവം.
2: അയ്യോ അതൊന്നുമല്ല, കുട്ടി ഏട്ടന്മാരോട് പറഞ്ഞ സസ്പെൻഷൻ ഒന്ന് പിൻവലിപ്പിക്കണം.
0: താനല്ലേ പറഞ്ഞു എന്നെ പഠിപ്പിക്കുന്നു, ഞാൻ പഠിച്ചു തീരട്ടെ.
2: കുട്ടി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ തയ്യാറാ. എനിക്ക് എന്റെ ജോലിയെ വലുത്.
0: വലിയ ആളും നടിക്കുമ്പോ ആലോചിക്കണായിരുന്നു ജീവിക്കാൻ വേറെ മാർഗമില്ലാന്ന്. ഇനി എന്റെ പുറകെ ജോലി കൂലി എന്നും പറഞ്ഞ് നടന്നാല് ചെരുപ്പുണ്ട് കാലില്. സൂക്ഷിച്ചോ മടി.
2: കാലിലെ ചെരുപ്പുകൊണ്ട് നീ എന്ത് ചെയ്യും? നിന്റെ കെട്ടിലമ്മ ഭാവമുണ്ടല്ലോ, അത് നിന്റെ തറവാട്ടിലെ അടുക്കള പെണ്ണുങ്ങളെടുത്ത് കാണിച്ചാ മതി, എന്റെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് സംസാരിക്കണം.
3: ഗുരുക്കളാണ്, അഭ്യാസിയാണ്, മേവഴുക്കള ആളുമാണ്. വേണ്ട പോലെ ശിവശങ്കര
2: ചേട്ടൻ മിണ്ടാരി, എന്ത് ചെയ്യും നോക്കാലോ.
4: കാവുമ്പാട്ടേക്ക്
2: എന്തിനാ
4: സദ്യയുണ്ണാൻ? നീ കാവുമ്പാട്ട കുഞ്ഞിനെ തല്ലും അല്ലേടെ?
2: ആ തല്ലും.
4: ഈ പെരുവണ്ണാപുരം ഇന്നേ വരെ കാവുമ്പാട്ടുകാരുടെ മുന്നിൽ വന്ന് നിന്നിട്ടില്ല. ഇപ്പൊ എവിടുന്നോ വന്ന് കയറിയ നീ കുഞ്ഞിനെ തല്ലി അല്ലേടാ? മര്യാദക്ക് കാവുമ്പാട്ട് വന്ന് കുഞ്ഞിനോട് മാപ്പോലടാ.
2: നടക്കില്ല ഗുരുക്കളെ, കാവുംപാട്ട പെണ്ണ് തല്ലി മേടിച്ചെങ്കിലേ അത് എന്റെ സ്വഭാവം ശരിയല്ല.
4: കാവുംപാട്ട കുട്ടിയുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ നന്നാക്ക നീയാരട കുട്ടിക്ക് പുഴ കൊടുത്തവനോ?
2: എന്താ ഞാൻ പുഴ കൊടുത്തവള് വാങ്ങില്ലേ?
4: ഇവിടുന്ന് തെണ്ടിത്തിരിഞ്ഞു വന്ന ചെറ്റേ ആ കുട്ടിയുടെ ചെരുപ്പഴിക്കാനുള്ള യോഗ്യത.
2: കാവുംപാട്ട കെട്ടിലമ്മയുടെ വലിപ്പമൊന്നും ഞാൻ പറയണ്ട. അവിടുത്തെ എച്ചിലൊന്ന് കൊഴുത്ത തനിക്ക് അവൾ മഹാറാണിയായിരിക്കും. ഈ ശിവശങ്കരൻ അവളൊരു ചുക്കു അല്ലടോ. വേണ്ടി വന്ന അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടി അവളെയും കൊണ്ട് ഈ ശിവശങ്കരൻ പെരുവണ്ണാപുരത്ത് പോകും. മനസ്സിലായോ?
4: എന്ത് പറഞ്ഞാ നീ
2: വേണമെന്നോ? ഒന്നുകൂടി കേട്ടോ, ഈ പെരുവണ്ണാപുരത്തുകാരെ മുഴുവൻ കേൾക്കാൻ വേണ്ടി പറയുക, കാവുംപാട്ട കുറുപ്പന്മാരുടെ പുന്നാര പെങ്ങൾ കുഞ്ഞുലക്ഷ്മിയെ ഇന്നേക്ക് 15 തികയുന്ന ദിവസം ഈ ശിവശങ്കരൻ കെട്ടിയിരിക്കും എന്ന് പറഹന്മാരോട്.
5: അംഗം കുറിച്ച പടനായകനെ പോലെ ശിവശങ്കരൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഇനി ഞങ്ങൾ ദേശക്കാരുടെ വീരപുരുഷനാണ്. ഇതാ പെരുവണ്ണാപുരത്ത് വിശേഷങ്ങളുടെ കേളികൊട്ട് തുടങ്ങുകയായി.
6: ഒരു സ്പെഷ്യൽ ചായ എടുക്കട്ടെ,
7: ഒരു പഴം എടുക്കട്ടെ.
6: ഒന്നുപോലെ കൈങ്ങടാ കലക്കി
7: കലക്കി എന്ന് പറഞ്ഞാ പോരെ കലക്കി.
8: കുറുപ്പന്മാരുടെ അണ്ടാതു കൂട്ടുന്ന പണിയാണോ മോനെ നീ ചെയ്തത്?
6: നീ ഇത്രയും ധൈര്യശാലിയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതിന്റെ ഒരു സൂചന പോലും നീ എനിക്ക് തന്നില്ലല്ലോടാ ശിവശങ്കരാ. നിന്നെ എന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നാൻ ഉമ്മ തരട്ടെ.
9: എനിക്കും തോന്നുന്നുണ്ട് ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നറിയില്ല.
6: ഒരു പ്രശ്നവുമില്ല അപ്പുണ്ണിനാരെ, ഈ പെരുവണ്ണാപുരം മുഴുവൻ ശിവശങ്കരന്റെ പിന്നിലുണ്ട്. ഈ വിവാഹം നമ്മൾ നടത്തിക്കും, ആ കുറുപ്പന്മാരുടെ ഇടപാട് തീർക്കാൻ പറ്റുമോ നോക്കണമല്ലോ, അല്ലേ ബി ജെ പി?
10: അതെ, ജില്ലാ കമ്മിറ്റിയുമെ ആലോചിക്കാതെ തന്നെ ഈ വിവാഹത്തിന് സർവ്വ പിന്തുണയും പ്രഖ്യാപിച്ചു കൊള്ളുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രക്ഷോഭത്തിന്റെ നാളുകളായിരിക്കും.
0: എന്താ വീര അതിന്റെ ഒക്കെ അർത്ഥം? അണ്ടടിപ്പാടികൾക്കൊക്കെ എന്തും പറയാന്നായോ?
1: അതെ, അങ്ങനെ കൂട്ടിയാ മതി. വിവരമില്ലാത്തൊരു ചെക്കൻ എന്തോ പറഞ്ഞു, ബുദ്ധിമോശം അല്ലാതെന്താ?
6: ഇതിപ്പോ ഒരു നാണക്കേടാവുമല്ലോ.
11: പുറത്തിറങ്ങാൻ പറ്റാണ്ടാക്കി, പിടിച്ചുകെട്ടി 4 കൊടുത്തിട്ട് നാട് കടത്തുക വേണ്ട അധിക പ്രസംഗെ. നിങ്ങൾക്ക് അപ്പൊ എന്ത് പറ്റി കുരുക്കളെ?
1: ജീവനോടെ വേണമെന്ന് കുറുപ്പൊരു വാക്ക് പറഞ്ഞുകൊണ്ടാ, ഇല്ലെങ്കിൽ ശവം വീണേനെ. ഗുരുക്കൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ട് 4 പേര് ചേർന്ന് പൊക്കി എഴുന്നേൽപ്പിച്ചു എന്നാ ഞാൻ കേട്ടത്.
0: ഇങ്ങ് വരട്ടെ, കേട്ടാ മാലയും കൊണ്ട് കഴുത്ത് നീട്ടി കൊടുക്കാൻ ഞാൻ.
12: മോശവോടൻ കച്ചോളി ഉദന്റെ ചേലിക്കല്ലേ പറഞ്ഞത് കെട്ടിക്കൊണ്ടു പോകുന്നു. മീനാക്ഷി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഉദയന്നെ വേണമെന്ന് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്. നീ എന്റെ മേടിക്കും. ഏട്ടന്മാർ അയാളെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. അവന്റെ അഹങ്കാരം ഇന്നത്തോടെ തീരും. കുഞ്ഞുലക്ഷ്മി ആരാണെന്ന് അവൻ അറിഞ്ഞോളൂ.
11: വല്യേട്ടൻ എന്തെങ്കിലും ഒന്ന് പറയേ. അവൻ എന്ത് ചെയ്യണോ എനിക്കറിയാം.
1: ചന്തക്കുട്ടിക്കുറുപ്പ് എന്തിനാ പാവം. കുറുപ്പിന്റെ കൈ ആ ചെക്കന്റെ പുറത്ത് വീണ അവൻ അവിടെ വീണ് ചാവും. ആ പാപം കൂടി വെറുതെ തലയിലേറ്റണോ
11: എന്നും പറഞ്ഞ് നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ അടിയോടി പറയുന്നത്. അങ്ങനെ കാവുംപാട്ടുകാർ ശീലിച്ചിട്ടില്ല.
1: വേണ്ട, കൈയും കെട്ടി നോക്കി നിൽക്കണ്ട. കുറുപ്പ് തന്നെ പറഞ്ഞില്ലേ തറവാടിന്റെ കാര്യം. എന്താ കാവുംപാട്ടിന്റെ പാരമ്പര്യം? മുതുമുത്തച്ഛന്മാരുടെ കാലം തൊട്ട് എന്താ ചെയ്തിട്ടുള്ളത്? ഒരുത്തൻ വെല്ലുവിളി നടത്തിയാൽ അത് സ്വീകരിക്കുക.
11: അടിയോടി എന്താ പറഞ്ഞോണ്ട് വരുന്നത്?
1: ഇപ്പൊ അവൻ എന്താ ചെയ്തത്? 15 നാളുകൊണ്ട് ഇവിടത്തെ കുട്ടിയെ കെട്ടുവെന്ന്. നടക്കണ കാര്യമാണോ അത്? ഉശിരുണ്ടെങ്കിൽ അവൻ നടത്തട്ടെ, ഇല്ലെങ്കിൽ 16-ാം നാൾ രാവിലെ ചന്തക്കുട്ടിക്കുറിപ്പ് പറഞ്ഞതുപോലെ അവനെ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരിക. പിന്നെ എന്താ വേണ്ടെച്ചാ നമുക്ക് തീരുമാനിച്ചു ചെയ്യാം. അല്ലാതെ ചാടി കയറി നമ്മള്.
11: അടിയോടി പറഞ്ഞാലും കാര്യമുണ്ട്. അവൻ എന്ത് ചെയ്യുമോ നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പൊ കയറി എന്തെങ്കിലും ചെയ്താല് അത് കൂടുതൽ വഷളാകേയുള്ളൂ.
1: അതെ, അതാ അതിന്റെ ശരി.
11: അതുകൊണ്ട് അവൻ ഈ നാട്ടിൽ തന്നെ കഴിയട്ടെ.
1: കഴിയാൻ നമ്മുടെ പി ഡി മുറിയിൽ അനുവദിക്കണ്ട. അവിടുന്ന് അവനെ ഇറക്കാം.
11: ആ അത് ശരിയാ. ഗുരുക്കളെ, നിങ്ങൾ തന്നെ അവന്റെ സാധനങ്ങളൊക്കെ പുറത്തിട്ട് മുറി കൂട്ടിക്കോളൂ.
4: മുറി കൂട്ടാന്ന് വെച്ചാൽ അവന്റെ മുറി
1: ഇവിടെ ഒറ്റയ്ക്ക് പോവാൻ പേടിയുണ്ടോ?
4: എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല.
1: നിക്കലേ
4: അവന്റെ മുറി.
10: ഗുരുക്കളെ, ക്രമസമാധാനം തകർക്കരുത്. സമാധാനമെങ്കിൽ സമാധാനം, അക്രമമെങ്കിൽ അക്രമം. വേണ്ട
4: കുരുക്കേറ്റ.
12: കാവുംപാട്ടുകാരെ ഇറച്ചി വിട്ടെന്ന് പറഞ്ഞ് നീ പെരുവഴിയിൽ നിന്ന് നിൽക്കണ്ട. ശിവശങ്കരൻ എന്റെ കുടിയിൽ താമസിക്കും. എടോ കുരുക്കളെ, ഇയാള് പോയി ആ 4 കുറുക്കന്മാരോട് പറഞ്ഞേക്ക് ഇവനെ തല്ലാനും കൊല്ലാനും ഇനി ഇങ്ങോട്ട് അന്വേഷിച്ച് വരണ്ട. മാധവമ്മയുടെ കുടിയിലേക്ക് വരൻ. പോയി പറയണോ?
11: അങ്ങനെ പോയാലോ?
8: അതിനോട് വിട്ടേക്ക്. അതാ കാവുംപാട്ട് തെച്ചിരുന്ന പട്ടിയല്ലേ.
10: നോക്കി നിൽക്കാതെ നടക്ക് മാധവമ്മയുടെ
11: വീട്ടിലേക്ക്.
8: ഒരു കത്തനെ പറ്റി ചിന്തിച്ചേ.
12: എവിടെ ചെന്നാലും ചക്കാത്തിന് മുന്തുന്ന കാര്യമുണ്ട്. നീ ചിന്തിക്കൂ.
8: എനിക്കല്ല, ശിവശങ്കരന്. ഇവനല്ലേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രസ്ഥാനം.
12: ശിവശങ്കര, നീ കാര്യമായിട്ട് തന്നെ പറഞ്ഞാണോ കുഞ്ഞുലക്ഷ്മിയെ കെട്ടുന്നത്? അതോ തമാശക്ക് അപ്പോഴത്തെ ഒരു മൂച്ചിന്?
11: എന്താ ശിവശങ്കര ഒരു മൗനം? നീ ഞങ്ങളെ ചതിക്കുവോ?
12: അയ്യോ,
13: ഇത്രയൊക്കെ
12: ആയസ്ഥിതിക്ക്
13: ഞാൻ പറഞ്ഞ കാര്യമാ. കുഞ്ഞുലക്ഷ്മിയെ ഞാൻ കെട്ടും.
10: പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്.
11: എന്താ? ജില്ലാ കമ്മിറ്റി പോണോ?
10: ഡേടേ, മാന്യന്മാർ സംസാരിക്കുന്നതിനിടയിൽ കയറി ഒരു തരം ചീപ്പ് വർത്താനം പറയരുത്. ഇതൊരു സീരിയസ് ആയ മീറ്റിംഗ് ആണ്.
11: ബിജെപി കാര്യം പറ.
10: കുഞ്ഞുലക്ഷ്മിയുടെ ഫോട്ടോ വെച്ച് അതിലൊരു മാല ഇട്ടുകൊണ്ട് കല്യാണം ആവോ? ആ കുട്ടിക്കൂടെ സമ്മതാവണ്ടേ?
11: DCP പറഞ്ഞ് ശരിയാണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ നടത്തും? നമ്മൾ വിചാരിച്ച എന്ത് നടക്കും?
10: എന്ത് നടക്കും? നടക്കണം. ഇത് നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ.
12: കാവുംപാട്ട പഠിക്ക് ചെല്ലുമ്പോ മുട്ടടിക്കുന്ന നീയൊക്കെയാണോടാ വീരവാദം പറയുന്നത്?
10: അതൊക്കെ പണ്ട് മാധവമ്മേ, നിങ്ങൾ കണ്ടോ? ഇനി കാവുംപാട്ട കുറുക്കന്മാരുടെ മുട്ടടിക്കാൻ തുടങ്ങും.
11: ഒരു വാക്ക് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തിയായിരിക്കല്ലേ.
10: വല്യേട്ടനൊന്നും വേണ്ടെന്ന് പറഞ്ഞോണ്ടാ?
11: ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മിണ്ടായിരുന്നാൽ നമ്മുടെ തറവാടിന്റെ അന്തസ്സുണ്ടാവും. വല്യേട്ടാ, ഈ കേസ് എനിക്ക് വിട്ടു തരണം. അവന് ഏറിയൊന്നും ഞാൻ ഓടിക്കാം. ഏട്ടന്മാർക്കൊന്നും പറയാനില്ലേ?
10: ബാലൻ പറയുന്നത് ശരിയാ. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് 4 പൊട്ടിക്കണം ആ ചേട്ടെ.
11: വല്യേട്ടന് എനിക്കൊരു അനുവാദം തരണം. ആ ശിവശങ്കരന്റെ നട്ടെല്ലാം ഞാൻ ഓടിക്കാം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് മൂക്ക് തറയിൽ ഉറപ്പിച്ച് മാപ്പ് പറയിക്കാം. പറയൂ വല്യേട്ടാ, പറയൂ.
10: എന്നാ താൻ എന്താന്നൊക്കെ ചെയ്യ്.
11: പോയി വരട്ടെ കുഞ്ഞുലക്ഷ്മി. നീ ആ ശിവശങ്കരനും കൂടെ ഇന്നലെ അങ്ങാടി കറങ്ങി നടക്കുന്ന റിപ്പോർട്ട് ഇട്ടില്ലടാ.
10: കള്ളമാണ് സാർ, ഇയാൾ ഇന്നലെ എന്നോടൊപ്പം
11: ഉണ്ടായിരുന്നു.
10: സത്യമായിട്ടും എനിക്കറിയില്ല സാർ.
8: സാർ ഏത് ശിവശങ്കരന്റെ കാര്യം അന്വേഷിക്കുന്നത്?
11: ഏതൊക്കെ ശിവശങ്കരനെ നിനക്കറിയാം?
8: എനിക്ക് ഒരു ശിവശങ്കരനെ അറിയില്ല.
11: ഏതാണ് സ്ത്രീ?
8: ഇത് ഇവിടുത്തെ സ്ത്രീ.
11: കുറ്റവാളികൾ ഒളിപ്പിച്ച് വെക്കുന്ന സെക്ഷൻ ഏത് വകുപ്പ് പ്രകാരമാണെങ്കിലും കുറ്റകരമാണെന്ന് അറിയാമല്ലോ. ശിവശങ്കരൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഇതെന്റെ പ്രസ്തീഷ്യമാണ്.
10: DCP, എന്താ പ്രശ്നം?
13: ആ ശിവശങ്കരൻ.
10: അതെ, ശിവശങ്കരൻ.
13: ശിവശങ്കരൻ ഒന്ന് കിട്ടിയാ അറസ്റ്റ് ചെയ്യാമായിരുന്നു. ജീപ്പുണ്ടേ?
10: വാറന്റ് ഉണ്ടോ?
13: വാറന്റ് ഇല്ല. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ
10: പറ്റില്ലല്ലോ.
13: പറ്റില്ലല്ലോ.
10: ഒന്ന് വരും. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്.
13: അത്തപ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? അവിടെ നിന്ന് 45 കിലോമീറ്റർ ഉള്ളിലായിട്ട് അത്തക്കുളം എന്ന് പറഞ്ഞ വേറൊരു സ്ഥലമുണ്ട്. നിറയെ അത്തയാണ്. അവിടുത്തെ സ്റ്റേഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന SI എന്തോ ആണ് എവിടെ ചത്തു എന്നൊക്കെ കേട്ടു. പിന്നെ ഇതുവരെ പുതിയ നിയമനം നടന്നിട്ടില്ല. വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ വേണമെന്നാണ് വകുപ്പ് തീരുമാനം. ആഭ്യന്തര വകുപ്പ് ഞങ്ങളുടെ കയ്യിലാണെന്ന് അറിയാലോ. ഞാൻ അടുത്ത ആഴ്ച ജില്ലാ കമ്മിറ്റിയിൽ സാറിന്റെ പേര് നിർദ്ദേശിച്ചാലോ എന്നാണ്. പാർട്ടിയിൽ എനിക്കുള്ള സ്വാധീനം അറിയാമല്ലോ.
14: പി സി പി ചതിക്കരുത് പ്ലീസ്.
6: പി സി പി ഇത്ര കാര്യമായിട്ട് പറയുമ്പോ ഞാൻ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുന്നത് ശരിയാണോ? പി സി പിയുടെ സ്വന്തം ആളാണ് ശിവശങ്കരനെങ്കിൽ പിന്നെ നോ പ്രോബ്ലം. ടേക്ക് ഇറ്റ് ഈസി, ഐ വിത്ത്ഡ്രോ മൈ പ്രസ്റ്റീജ് ഇഷ്യൂ. ഓക്കെ.
14: പിന്നെ ഞാൻ ചിന്തിച്ചപ്പോ എന്തിനാ വെറുതെ ഇവിടെ കയറി വന്നെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമ്പോ പോലെ. അപ്പൊ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അവന്റെ കാര്യം വിട്ടിട്ട് നമ്മളിപ്പോ ആലോചിക്കേണ്ട കുഞ്ഞുലക്ഷ്മിയുടെ കാര്യമാണ്. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നറിയുമ്പോ അവക്കൊരാലോചനയുമായിട്ട് വരാനിരിക്കുന്നവർക്ക് അത് വേണ്ടാന്ന് വെക്കാൻ തോന്നും. ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് ആലോചനയായിട്ട് പോവാന്ന് പറയുന്ന കുറച്ചില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞുലക്ഷ്മിയുടെ കല്യാണം നടത്തുകയാണ് വേണ്ടത്. ആരുടെയും കാലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ അത് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്കിപ്പോ അന്തസ്സുള്ള ഒരു ജോലിയുണ്ട്. വീട്ടിൽ പറയത്തക്ക പ്രാരബ്ധങ്ങളൊന്നുമില്ല. പിന്നെ കാവുമ്പാട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ സഹായിക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ. പോരാ ഞാൻ കുഞ്ഞുലക്ഷ്മി എന്നെ പുറപ്പെടും. എനിക്ക് പൂർണ്ണ സമ്മതമാണ്.
6: പപ്പ എന്താ ഇത്? എങ്ങോട്ടാ?
15: അതൊക്കെ പിന്നെ പറയാം, വിട്.
16: ഞാൻ അന്നത്തെ ഒരു വാശിക്ക് ചെയ്തു പോയതല്ലേ ശിവശങ്കര, എന്നോട് ക്ഷമിക്ക.
13: തന്റെ ഇപ്പോഴത്തെ നിലപാടെന്താ?
16: നിലപാടോ?
13: അതെ, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്.
16: ഞാൻ നിങ്ങളുടെ കൂടെയാണ്,
6: നിന്നെ എങ്ങനെ നമ്പും?
16: ഇവൻ പഴയ നക്കി സ്വഭാവം കാണിക്കും.
6: അയ്യേ, ഞാനതൊക്കെ എന്നേ നിർത്തി?
13: നിർത്തിയല്ലോ. പുഷ്പ, ഒരു മെമ്പർഷിപ്പ് ഓട്.
8: എന്നാലേ ഞങ്ങൾ എല്ലാം മറന്നിരിക്കുന്നു. ഒന്നുമോ നല്ല മനസ്സിയോടുകൂടി ഇതിനകത്തേക്ക് ഒരു ടെൻ മണി സുട്ട്.
6: എന്താ ഇത്?
8: വിവാഹ സഹായ ഫണ്ട്. നക്കി അയലേ, നക്കി നക്കി പത്ത് പൈസ.
16: ഞാൻ പറഞ്ഞില്ലേ
6: ഒന്നവൻ ഒരു ദിവസം അങ്ങ് പോകും. ഇന്നലെ പെയ്ത മഴയ്ക്ക് കൊടുത്തവന്റെ ആട്ടം കണ്ട് നിങ്ങളും കൂടെ തുള്ളണ്ട. നമ്മളൊക്കെ തമ്മിൽ ഇനിയും കാണണ്ടവരാ. അവനെ തോളി കയറ്റി നടക്കുന്നവര് സ്വന്തം തടി കടവാതെ സൂക്ഷിച്ചോ.
4: മര്യാദയാണെങ്കിൽ കാവുംപാട്ടുകാർ മര്യാദ ഇല്ലെങ്കിൽ അറിയാലോ.
6: പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി പറച്ചിലുണ്ടാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് നല്ല നിശ്ചയമുണ്ട്. വരി. പെരുവണ്ണാപുരത്ത് ആണുങ്ങൾ ആരും ഇല്ലെന്നാ കുറുപ്പന്മാരുടെ വിചാരം.
16: കുറുപ്പന്മാർക്ക്
13: ഇളകും ഇളകി ഇളകി ഒരൊറ്റ വീഴ്ചയാണ്.
8: അന്ന് ഞാൻ കടയടയ്ക്കും, എന്നിട്ട് ഒരു ഹണ്ടർ അടിച്ചിട്ട് കുറുക്കന്മാരുടെ മുഖത്ത് നോക്കി രണ്ട് ന്യായം പറയും.
6: അവരോടല്ല, ആ നാറി ഗുരുക്കളുടെ മുഖത്ത് നോക്കിയോണം ന്യായം പറയാം.
8: അവന്റെ മുഖത്ത് നോക്കി ന്യായമല്ല പറയേണ്ടത്, രണ്ടാട്ടാണ്.
16: ലക്ഷ്മി, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു.
17: ഞാൻ കുറെ പ്രാവശ്യം കേട്ടതല്ലേ സുരേഷ്, ഇനിയും പറയണമെന്നില്ല.
16: അതല്ല, ഞാൻ പഠിപ്പ് തീർത്ത, എനിക്ക് വിസ വന്നു. ഇനി തൊട്ട് ഞാൻ ക്ലാസ്സിൽ വരില്ല. അതിനുമുമ്പ് പറയാതെ പോയാൽ ഒരു വിഷമം. എല്ലാം ചെയ്ത് ഞാനാ. അന്ന് കത്ത് നോട്ട്ബുക്കിൽ വെച്ചും പിന്നെ ഫോട്ടോ ഞാനാ എല്ലാറ്റിനും കാരണം.
13: ശിവശങ്കര, നീ ഇങ്ങനെ ഇരുന്നാലോ? ദിവസങ്ങൾ ഓരോന്നായിട്ട് പോവാണ്.
6: എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ആകെ നാറും പോനെ.
16: കുരുപ്പന്മാര് കൂട്ടത്തോടെ കുഴിച്ചു മൂടും നമ്മളെ. എനിക്ക് ഒരു വഴിയും തെളിഞ്ഞു കിട്ടുന്നില്ല.
6: പിന്നെ നീ എന്ത് ധൈര്യത്തിലാ കൊലവിളി നടത്തിയത് കെട്ടുവന്ന്?
16: അത് പിന്നെ അന്നത്തെ ആവേശത്തിന് പുറത്ത്.
6: എങ്ങനെ എങ്ങനെ നീ എല്ലാവരെയും കൊലക്കൊടുത്തിട്ടേ പോകുള്ളൂ എന്നാ? വിശ്വസിച്ച് കൂടുന്ന ഞങ്ങളെ ചതിക്കരുത് ശിവശങ്കര.
16: ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ആ പെണ്ണിനാണെങ്കിൽ എന്നെ കാണുന്ന തന്നെ കലിയ.
8: എന്നാ നീ ആ കാര്യം
13: അപ്പൊ പിന്നെ നമുക്ക് ഈ യോഗം തിരിച്ചു വിടാം.
6: അയ്യോ, നമ്മുടെ കാര്യം അത് ആയുസിന്റെ വലിപ്പം പോലെ ഇരിക്കും.
8: അയ്യോ,
17: ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ.
13: വല്ല വാരികയിലും വായിച്ച കഥയാണ്
17: കേട്ടിട്ടല്ല. കുഞ്ഞുലക്ഷ്മിയെ കൊണ്ട് ശിവശങ്കരൻ ചേട്ടനെ പ്രേമിപ്പിക്കണം. പ്രേമിച്ചു കഴിഞ്ഞാ പിന്നെ കല്യാണം കഴിപ്പിക്കുന്നാരിയെളുപ്പമാണല്ലോ.
18: ബഹളം വെക്കില്ലേ, ബഹളം വെക്കില്ലേ. ഇവിടെ പറഞ്ഞതിലും കാര്യമുണ്ട്. പെണ്ണിന്റെ മനസ്സ് പെണ്ണിനല്ലേ അറിയാവൂ.
17: കുഞ്ഞുലക്ഷ്മി, കുഞ്ഞുലക്ഷ്മി, ഒന്ന് നിന്നേ. എന്താ അമ്പലത്തിൽ നിന്ന് വരിക? കണ്ടാലറിഞ്ഞൂടെ? എല്ലാം അങ്ങനെ കണ്ടാ അറിയുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നീണ്ട കഥയുടെ പേരാ? കളിയാക്കുകയൊന്നും വേണ്ട. ഞാൻ ജീവിതത്തിലെ കാര്യമാ പറഞ്ഞത്. ആരുടെ? നിന്റെ തന്നെ. അല്ലാണ്ട് ആരുടെ? നീ ഒരാള് കാരണം ഒരു മനുഷ്യൻ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് അറിയോ? ഇല്ലല്ലോ. ആരത്? ശിവശങ്കരൻ ചേട്ടൻ. പാവം, എന്ത് സ്നേഹമെന്നറിയോ നിന്നോട്? എപ്പോഴും ഇരുന്ന് പറയും എന്നെ ചൊല്ലി കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ കുഞ്ഞുലക്ഷ്മി എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. എന്നാലേ നീ ചെന്ന അയാളോട് പറ, എനിക്കൊരു വേദനയില്ല. അയാളുടെ ശരീരം വേദനയാ മുമ്പ് ഇവിടുന്ന് സ്ഥലം വിട്ടോളെ. കരിങ്കല്ലിന്റെ മനസ്സ് തന്നെ നിനക്ക്. പിന്നെ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയതല്ലേ?
16: ഇപ്പൊ എന്തായി? ഇതൊന്നും ശരിയാവുന്ന എനിക്കും അഭിപ്രായമില്ല.
13: ഞാനും അതിനെ പിന്താങ്ങുന്നു. എനിക്കും അഭിപ്രായമില്ല. ഈ ലോകത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യനാരാന്ന് ചോദിച്ചാൽ ആ പെണ്ണ് കണ്ണടച്ചവന്റെ പേര് പറയും.
16: ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു നേതാവല്ലേ പി സി പി? നിങ്ങൾ നിന്റെ പിന്തിരിപ്പ് വർത്താനം പറഞ്ഞാൽ എങ്ങനെയാ?
15: ഞാനൊരു ഐഡിയ പറയട്ടെ. നീ ഒരു ഐഡിയയും പറയണ്ട, നിന്റെ ഐഡിയയുടെ ഫലമാണ് ഞങ്ങൾ ഈ കിടന്ന് അനുഭവിക്കുന്നത്.
19: അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായല്ലോ, നിന്റെ ഒക്കെ തലച്ചോറ് വർക്ക് കണ്ടീഷൻ ആയില്ലേ? ദേ കണ്ടില്ലേ, ഓരോരുത്തരൊക്കെ കുത്തിയിരുന്ന്
15: ചിന്തിക്കുന്നിരിക്കാതെ പിന്നെ ബൂം രാം.
20: എല്ലാവരും നിശബ്ദരായിരിക്ക, എനിക്കൊരു ചിന്തനം വരുന്നുണ്ട്. മോനെ ശിവശങ്കര,
19: എവിടെ ഗുണ്ടാ? എവിടെ
21: വരുന്നു? മാറ.
19: പെണ്ണിനെ കിടപ്പിക്കാവുമാട്ട കുട്ടിയെ തുടർന്ന് എനിക്ക് ധൈര്യം വരുന്നു.
21: ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ?
19: അറിയില്ല, കുഞ്ഞുലക്ഷ്മിക്ക് വേണ്ടിയല്ലേ.
21: എത്ര രൂപ കൊടുത്തു അവർക്ക്? ആ സമയത്ത് സിനിമയിലെ നായകനെ പോലെ ചാടി വീണ് റൌഡികളെ അടിച്ചോടിക്കുക. ഉടനെ എനിക്ക് അയാളോട് പ്രേമം തുടങ്ങുന്നു. തേങ്ങാ തള്ളന്റെ ഒരു ബുദ്ധി. അയാളൊരു പാവ, നിനക്കെന്ത് അത്രയ്ക്ക് ദേഷ്യം? നിനക്ക് വല്ല ദണ്ണുണ്ടോ? നിന്റെ അമ്മാവന്റെ മോനായാലും ആയിരുന്നെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചേനെ.
19: ഇതുവരെ ഉള്ള സകല പരിപാടികളും ചീറ്റിപ്പോയ സ്ഥിതിക്ക് ഇനി ഞാനൊന്ന്
15: പറയട്ടെ. അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു പൗരന്റെ മൗലികാവകാശമാണ്. അവൻ പറയട്ടെ.
19: എന്നാ പറഞ്ഞോ?
20: സെന്റിമെന്റ്സ്. അപ്പൊ ഈ പരിപാടിയൊക്കെ നടത്തിയിട്ട് ശിവശങ്കർ സെന്റ് വെക്കാൻ പോവാ?
19: അല്ല പുഷ്പേട്ടാ, സെന്റിമെന്റ്സ്. എടോ അതൊന്ന് മലയാളത്തിൽ പറ. അതിന് മലയാളം ഇല്ല, എന്നോ ഇംഗ്ലീഷിൽ പറ.
15: എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയില്ല കുട്ടി.
21: അറിയുന്ന പോലെ പറഞ്ഞാ മതി.
15: മതി, പക്ഷെ കുഞ്ഞലക്ഷ്മിക്ക് വിഷമം ഉണ്ടായിരുന്നല്ലോ. ഞാനിനി ഒന്നും മറച്ചു വെക്കുന്നില്ല. നമ്മുടെ ശിവശങ്കരൻ, ശിവശങ്കരൻ, അവൻ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ്. കുട്ടിക്ക് അറിയാമോ അവന്റെ രോഗം എന്താണെന്ന്? ലുക്കീമിയം. ഒരു വൈദ്യശാസ്ത്രത്തിന് ഇനി അവനെ രക്ഷിക്കാൻ കഴിയില്ല. ദിവസങ്ങൾ എണ്ണി എണ്ണി കഴിയുന്ന അവനെ ആശ്വസിപ്പിക്കാൻ വേറെ ആർക്കും ആവില്ല. ഇനി കുഞ്ഞുലക്ഷ്മിക്ക് വിളിച്ച അവനെ കൈവിടരുത് കുഞ്ഞുലക്ഷ്മി.
21: അയ്യോ കഷ്ടം. സത്യത്തിൽ അയാളെ മാത്രമേ കല്യാണം കഴിക്കുന്നു കരുതിയതാ ഞാൻ. ഇനിയിപ്പോ മരിക്കാൻ പോകുന്ന ഒരാളെ കല്യാണം കഴിച്ചാ ഞാൻ വിധവയായി പോലെ.
15: അല്ല കുഞ്ഞുലക്ഷ്മി, കുഞ്ഞുലക്ഷ്മി, രോഗം മാരകമാണെങ്കിലും ചികിത്സിച്ചാ ഭേദമാവും. കല്യാണം കഴിഞ്ഞാൽ നിശേഷം മാറുമെന്ന് ആ ഡോക്ടർ പറഞ്ഞു. അതാ ലൂക്കീമിയത്തിന്റെ പ്രത്യേകം.
21: അറിഞ്ഞില്ലേ? ആ രോഗത്തിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അയാളുടെ കാര്യം പോക്കാം.

0: കോടിക്ക് കണക്കിന് പോയാൽ ഞാൻ കൊത്തുപാള എടുക്കും.
1: ചർച്ചയിൽ ഭക്ഷണം ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഇനമാണല്ലോ. ഇതിൽ ആർക്കെതിരെ അഭിപ്രായമൊന്നുമില്ലല്ലോ.
2: ഇല്ല.
0: എടാ പപ്പ, ഇതിനിടെ തരാനുള്ള കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല.
3: ഞാൻ ഓർക്കുന്നുണ്ടോ മാധവമ്മേ, ശിവശങ്കരന്റെ പ്രശ്നം ഒന്ന് കഴിഞ്ഞോട്ടെ.
1: അല്ല, ശിവശങ്കരൻ എവിടെ പോയി?
3: അവൻ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നല്ല, എന്താ അവന്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
0: എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയും പോലെ ഇവൻ ചില ഉദ്ദേശങ്ങളുമായിട്ട് തന്നെ ഇവിടെ വന്നതല്ലേ എന്ന്.
3: എന്തുദ്ദേശം?
0: അപ്പുണ്ണിയാർക്ക് ഓർമ്മയുണ്ടോ, ആദ്യം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നല്ല പരിചയമുള്ള ഒരു മുഖമാണെന്ന്? എനിക്ക് അവനെ കണ്ടതും കാവുമ്പാട്ടെ പഴയ അടിച്ചുകളിക്കാർ ദേവകിയാ ഓർമ്മ വന്നത്.
1: മാധവമ്മ പറഞ്ഞു വരുന്നത്
0: ആർക്കറിയാം? അവന്റെ അമ്മയെടുത്ത് കാണിച്ച ക്രൂരതയ്ക്കെല്ലാം പകരം ചോദിക്കാൻ വന്നിരിക്കും എല്ലാവനെന്ന്. ദേവകിക്ക് വാമദേവക്കുറിപ്പിനുണ്ടായ മകനാണ് ഇവനെങ്കില് കുഞ്ഞലക്ഷ്മി മുറയ്ക്ക് അവന് ചേരേണ്ടതല്ലേ?
4: ഇതൊരു പുതിയ അറിവാണല്ലോ,
5: ഇതൊരു മനസ്സിലാവാത്ത സിനിമ ആണെന്ന് പോലും.
1: ഇനിയിപ്പോ ഇത് മാധവമ്മയുടെ സംശയമായി കൂടാന്നുണ്ടോ? സംശയം തീർക്കല്ലോ, നമുക്ക് അവനെ കണ്ട് ചോദിക്കാം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതെല്ലാം മാധവമ്മയുടെ തോന്നല്. ഞാൻ ഈ പറയുന്ന ദേവയമ്മയുടെ മോനല്ല.
5: ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പോയി.
6: എന്നെ ഞങ്ങൾക്ക് അത്ര അങ്ങ് വിശ്വാസം പോരാ. ഈ ഇരട്ടത്താപ്പ് ഞങ്ങളോട് വേണ്ട.
3: ഉള്ള കാര്യം പറ. നീ പ്രതികാരം ചെയ്യാൻ വന്നതല്ലേ?
7: പ്രതികാരോ? ആരോട്?
3: ആരോടെന്നോ? കാവുംപാട്ട തറവാട്ടുകാരോട്. പെറ്റമ്മയുടെ കണ്ണുനീരിന് പകരം ചോദിക്കാൻ വന്ന പിഞ്ചോമന പുത്രൻ.
1: ആ പുത്രൻ നീ തന്നെ അല്ലേ ശിവശങ്കര?
8: നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് ദേവകിയമ്മ അറിയില്ല, മോനെ അറിയില്ല. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല.
3: എന്നാൽ ആണ്. കാവുംപാട്ട മുത്തശ്ശിയുടെ മരിച്ചുപോയ ഇളയ മകൻ വാമദേവക്കുറുപ്പിന് അടിച്ചു തള്ളിക്കാരി ദേവകിയമ്മയിലുണ്ടായ മകൻ ശിവശങ്കരൻ, അഥവാ ശിവശങ്കര കുറുപ്പ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ അങ്ങനെയാണ് ആവണം.
8: എന്നാലായി, ഞാൻ ദേവകിയമ്മയുടെ മോൻ തന്നെയാ, ശിവശങ്കരൻ എന്ന ശിവശങ്കര കുറുപ്പ്.
1: അടിയോടി അടിയോടി, എങ്ങോട്ടാ തിരക്കിട്ട്?
9: കഥകളി കാണാൻ. എന്താ താൻ വരുന്നത്?
1: കഥകളി കാണാൻ നേരെ കാവുംപാട്ടേക്ക് വിട്ടോ, അവിടെ തന്നെ ഒരു കളി നടക്കും. ദുര്യോധനവധം.
9: താൻ എന്താണോ ഈ പറയണേ?
1: നിങ്ങളും ഒന്നും അറിഞ്ഞില്ലേ, അവനെ ശിവശങ്കരൻ, അവൻ പ്രതികാരത്തിന് വന്നതാ കാവുംപാട്ടുകാരോട്. അവൻ ദേവകിയമ്മയുടെ മോനാ.

0: ദേവകിയുടെ മകനാണെങ്കിൽ അവൻ കണക്ക് ചോദിക്കാൻ തന്നെ വന്നതായിരിക്കും. ഇനിയിപ്പോ സ്വത്തിന്റെ അവകാശം ചോദിച്ചുകൊണ്ട് വരുമെന്നാ തോന്നുന്നത്. നാട്ടുകാർ മുഴുവൻ ഉണ്ടല്ലോ അവന്റെ സപ്പോർട്ടിന്.
1: ഒക്കെ ഉണ്ടാവും, അതിന് മുമ്പേ എന്തെങ്കിലും ചെയ്യണം.
2: ചന്തുട്ടി, നീ ആ ഗുരുക്കളെ ഒന്ന് വിളിപ്പിക്കുക.

0: ആൾക്കാരെ വിട്ട് ആ പാവത്തിനെ തല്ലി ചോദിച്ചപ്പോ തൃപ്തി ആയില്ലേ നിനക്ക്? ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെയൊക്കെ അമ്മാവന്റെ മോനല്ലേ, കഷ്ടമുണ്ട് കേട്ടോ കുഞ്ഞുലക്ഷ്മി, പാവം കിട്ടും.
1: ഇവിടം കൊണ്ട് കുറുപ്പന്മാർ അടങ്ങുന്ന് കരുതണ്ട, ദേവികമ്മയുടെ മോനെ അവര് വെറുതെ വിടില്ല.
2: അതെ അതെ, നിങ്ങൾക്ക് ഓരോ കഥകൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ, തടി കേടാവുന്ന എന്റെ അല്ലേ.
3: നിന്റെ മാത്രമാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം, ഇത് ഞങ്ങളുടെയും കൂടെ തടി കേടാവുന്ന പ്രശ്നമാണ് മോനെ.
4: അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, വളരെ ആലോചിച്ച് വേണം.
1: പി സി പി പിന്നെ ബിന്ദരി വർത്താനം പറഞ്ഞിട്ടല്ലോ,
4: അല്ലാണ്ട് എങ്ങനെ നേരായ മാർഗത്തിൽ ഇത് നടക്കാൻ പോകുന്നില്ല.
5: എന്നാ ഒരു വളഞ്ഞ വഴി പറഞ്ഞു തരും.
4: വളഞ്ഞ വഴി എന്ന് വെച്ചാൽ ധൈര്യം ഉണ്ട് ഞങ്ങൾക്ക്, പി സി പിന്റെ മുന്നിൽ ഒരു ജാതയായിട്ട് കാവും മാറ്റിയെന്ന് ആ പെണ്ണിനെ പിടിച്ചെടുക്കൊണ്ടായിരുന്നു.
6: ഈ കാവുംപാട്ട മുറ്റത്ത് നിന്നുകൊണ്ട് ശിവശങ്കരൻ പോരിനെ വിളിക്കുകയാണ്. ഉശിരുള്ള അന്തരിയിൽ ഉണ്ടെങ്കിൽ ഇറങ്ങി വരും. പതിയിരുന്ന് ആക്രമിക്കുന്നതല്ല ആണത്വം, നേർക്ക് നേർ നിന്ന് പൊരുതുന്നതാണ്. ഇറങ്ങി വരും. നാലാൾ കൂടിയെടുത്തിന് വെറും വാക്കറിഞ്ഞ് ഓടിപ്പോകുന്ന ഭീരമാണ് ശിവശങ്കരൻ എന്ന് കരുതിയോ? ഇല്ല, വാക്ക് നിറവേറ്റാനാണ് വന്നത്. തടയാൻ കഴിയുമെങ്കിൽ തടഞ്ഞോളിൻ. കുഞ്ഞുലക്ഷ്മി, ഇല്ല, ഇതുകൊണ്ടൊന്നും തീർന്നെന്ന് കരുതണ്ട. ഈ മുറ്റത്ത് വീണന്റെ പെറ്റമ്മയുടെ കണ്ണീരിന്റെ വില ഇതിലും വലുതാണ്. ഈ തറവാടിന്റെ ആണിക്കല്ലിളക്കാതെ ശിവശങ്കരൻ അടങ്ങുമെന്ന് കരുതണ്ട. ഓർത്തോളിൻ, കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം, സത്യം, സത്യം.

0: പനി ഇപ്പോഴും ഉണ്ട് കൊറേശ്ശെ. മരുന്ന് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. മരുന്നൊന്നും വേണ്ട എനിക്ക്. ഏട്ടാ വീര, മനസമാധാനം കിട്ടുന്നില്ല തീരെ. എന്തോ അരുതാത്തതൊക്കെ നടക്കൂന്നൊരു തോന്നൽ. ദേവിയുടെ മോയ്,
1: മുത്തശ്ശിക്ക് എന്താ ഇവിടുത്തെ നാലയലത്ത് കയറലവൻ? പഴയതെന്തോ പറഞ്ഞുകൊണ്ട്.
0: നിനക്കെന്തറിയാടാ, ചില്ലറ ദ്രോഹമാണോ ഞാൻ ദേവിയോട് ചെയ്തത്? തേച്ചാലും മാച്ചാലും തീരാത്ത പാവ. വീര, എനിക്കവനൊന്ന് കാണണം. എന്തൊക്കെയായാലും എന്റെ വാമദേവന്റെ മോനവൻ. അവനും നിങ്ങളെ പോലെ തന്നെ എനിക്ക്.
1: മുത്തശ്ശി ആവശ്യമില്ലാതെ പേടിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്താ പറയുന്ന ഇച്ഛയില്ല.
2: ഈ ഒരുത്തനെ കൊണ്ട് സ്വൈരായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റാണ്ടായിരിക്കണല്ലോ. സ്വൈരം ഉണ്ടാവണമെങ്കിൽ ആ വാതിലടയ്ക്കണോ അടിയോടി.
3: അവന്റെ ശല്യം ഇനി ഉണ്ടാവരുത്.
2: എന്ന് വെച്ചാൽ അത് തന്നെ. വലിയേട്ടൻ എതിരൊന്നും പറയരുത്. ഇത് ചെവി അറിയാതെ
4: അല്ല, ഒന്നുകൂടി നമുക്ക് സമാധാനായിട്ടിരുന്ന് ആലോചിച്ച്
3: പിടിച്ചു വരുമ്പോഴേക്കും മുത്തശ്ശി അവൻ ഇവിടെ കയറ്റി താമസിപ്പിക്കും. പിന്നെ നമ്മൾ പുറത്താവും.
1: അപ്പൊ പിന്നെ
3: അവസാന കൈ പ്രയോഗിക്കുക.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
1: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ.
2: കാര്യത്തെ ശരിയാ, ഞാൻ അവിടത്തെ ചോറാ ഉണ്ണണെങ്കിലും മനസാക്ഷി എന്ന് പറയണ ഒന്ന് എനിക്കുണ്ട്. ഒന്നിനും മടിക്കാത്ത കൂട്ടരാ കുറുപ്പന്മാര്, നിന്നെ എന്ത് ചെയ്യാനും അവർക്ക് സാധിക്കും. എന്ന് വെച്ചാ കൊല്ലാൻ വരെ അവർക്ക് മടിയുണ്ടാവില്ല. ഇപ്പോഴെങ്കിലും നിന്നോട് ഇത് പറഞ്ഞില്ലെങ്കിൽ മരിച്ചുപോയ നിന്റെ അച്ഛൻ എനിക്ക് മാപ്പ് തരില്ല.
3: എന്റെ അച്ഛനോ?
2: ആ, വാമദേവക്കുറുപ്പ്. അദ്ദേഹം മുഖാന്തിര ഞാൻ ഈ കാവുമ്പാട്ട് എത്തുന്നത്. ആ മനുഷ്യന്റെ മകനാണെന്ന് പറയുമ്പോ അറിഞ്ഞുകൊണ്ട് എനിക്കിതിന് കൂട്ടു നിൽക്കാൻ വയ്യ. നീ ഇവിടുന്ന് പോണം. നീ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാൻ പോണില്ല. ആ കുട്ടിക്കാണെങ്കിൽ നിന്നോട് ഇഷ്ടമല്ല. ആ സ്ഥിതിക്ക് ഇനിയും നീ ഇവിടെ നിന്ന് ആ കുട്ടിക്ക് കിട്ടുന്ന നല്ലൊരു ജീവിതം കൂടി ഇല്ലാതാവും. അതുകൊണ്ടാ പറയണ ശിവശങ്കര, നീ ഇവിടുന്ന് പോണം.
4: ശിവശങ്കര, ശിവശങ്കര, ഇവനിത് എവിടെ? ശിവശങ്കര,
5: ശിവശങ്കര,
4: ശിവശങ്കര, പുഷ്പരനാമോനെ വിളിക്കുന്നത്.
5: ശിവശങ്കര,
4: ഉറപ്പിന്റെ ആൾക്കാരല്ല.
5: ശിവശങ്കര, ബിജെപി ശിവശങ്കറിനെ കാണാനില്ല. ഏ, കാണാനില്ലേ? അപ്പൊ അതേ ഒരു കത്ത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരോടും പറയാതെ പോവേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ഞാൻ കാരണമുണ്ടായ പ്രശ്നങ്ങൾ ഞാൻ ഇവിടുന്ന് പോയാലെങ്കിലും അവസാനിക്കുമല്ലോ. ഒരിക്കലും നടക്കാത്ത കാര്യത്തിനു വേണ്ടി നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. എന്നെങ്കിലും കാണാമെന്ന പ്രതീക്ഷയിൽ കത്തി ഒരുക്കുന്നു എന്ന് സ്വന്തം ശിവശങ്കരൻ.
6: എന്താണ് എല്ലാവരും ഒരു മൗനം? തോറ്റ വാർഡിലെ വാർഡ് ഓഫീസ് പോലെ. ഇനി നോക്കിയെന്നോണ്ട് കാര്യമല്ല, ഉടനെ അവനെ പിടിക്കാം.
7: ദേവി, ഇത് അല്പനേരം എനിക്ക് പറയാനുള്ള കേൾക്കണം. ഞാൻ പോവാ ഈ നാട്ടിൽ നിന്ന്. ഇനി ഒരിക്കലും ഒരു ശല്യമായി കുഞ്ഞുലക്ഷ്മിന് മുമ്പിൽ വരില്ല. കഴിഞ്ഞതെല്ലാം മറക്കണം, എല്ലാവരും മറക്കും. മനസ്സിനിണങ്ങിയ ഒരാളുമായി കുഞ്ഞുലക്ഷ്മിയുടെ വിവാഹം നടക്കും. ഒരു നല്ല ഭാര്യയായി ജീവിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു ദുശ്ശനം പോലെ എന്നെ ഓർക്കാനിടയായാൽ ഒരു ചതിയനും ക്രൂരനുമായി കുഞ്ഞുലക്ഷ്മിനെ കാണരുത്. ഞാൻ അറിഞ്ഞുകൊണ്ട് കുട്ടിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നൊരു തെറ്റ് ഇതിനിടയ്ക്ക് എപ്പോഴോ അറിയാതെ ഞാൻ കുട്ടി ഇഷ്ടപ്പെട്ടു തുടങ്ങി. സാരമില്ല, നടക്കാത്ത ആഗ്രഹങ്ങളുടെ ഒരു പട്ടിക തന്നെയുണ്ട് എന്റെ മനസ്സിൽ. ഇതും കൂടി ഞാനത് ചേർത്തോളാം. പോകുന്നു.
8: പോവാൻ ഞാൻ സമ്മതിക്കില്ലെങ്കിലോ? എനിക്കിഷ്ടാണെങ്കിലോ?

0: ഞങ്ങളിറക്കിട്ട് മുങ്ങാനായിരുന്നു പരിപാടിയല്ലേ. വിട്,
1: ഈ മുങ്ങിയ കുറുപ്പന്മാർ ഞങ്ങൾ സൂപ്പ് വെച്ച് കളയും.
0: അയ്യോ എന്നൊന്ന് വിട്, ഞാൻ പറയട്ടെ.
2: വേണ്ട, ഇതുവരെ പറഞ്ഞതൊക്കെ മതി. ഇതുപോലെ ഒരു കാലുവാരൽ കേരള ചരിത്രം കണ്ടിട്ടില്ല.
0: ഇനി ഞങ്ങൾ പറയാതെ നീ ഇവിടുന്ന് പോണ പ്രശ്നമില്ല.
3: ഇനി നിങ്ങളല്ല പെരുവണ്ണാപുരത്തുകാർ മുഴുവൻ പറഞ്ഞാലും ഞാൻ പോവില്ല. കുഞ്ഞിലക്ഷ്മിക്ക് എന്നോട്
0: എങ്ങനെ ധൈര്യം വന്ന കുട്ടി നിനക്കിത് പറയാൻ?
4: നിഷേധത്തരം അല്ലാണ്ടാ ബാക്കിയുള്ള മാനങ്ങളായ പുറപ്പാട. നിന്ന് മോങ്ങിയത്?
5: നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? കുട്ടി ആലോചിക്കാതെ എന്തെങ്കിലും പറഞ്ഞു വെച്ച്
0: മുത്തശ്ശിയാണ് അവളെ ചീത്തയാക്കുന്നത്.
6: ഇനി അവൾ തൊട്ടു പോകരുത്. അടിയോടി ആ നാണു പണിക്കാൻ വിളിച്ച്
7: ഉണ്ട്. സ്ത്രീശാപം ശക്തമായി തന്നെയുണ്ട്. കാവിലെ നാഗത്താനും കുടികൊള്ളുന്ന ദേവിയും മൺമറിഞ്ഞ കാരണവന്മാർ ഇഷ്ടത്തിലല്ല.
6: എന്താ ഒരു പ്രതിവിധി?
7: പ്രതിവിധി എന്ന് വെച്ചാ പ്രായശ്ചിത്തം വേണ്ട പോലെ ചെയ്യണം. സന്താന പരമ്പരകൾ ഉണ്ടെങ്കിൽ വിളിച്ച് ദോഷം തീർക്കാം. ഒന്നിനും താമസിക്കണ്ട.
6: പണിക്കരി പറഞ്ഞത് കേട്ടില്ലോ ഈരാ?
8: കേട്ടു.
6: എന്താ പ്രായശ്ചിത്തം എന്ന് നിശ്ചയമുണ്ടോ?
8: ഇല്ല.
6: എന്നാ എനിക്ക് നിശ്ചയമുണ്ട്. ദേവിയുടെ മോനെ കൊണ്ട് കുഞ്ഞുലക്ഷ്മിയെ മംഗലം കഴിപ്പിക്കുക.
5: മുത്തശ്ശി എന്തായി പറയുന്നത്?
6: നീ കേട്ടില്ലേ പറഞ്ഞത്?
5: അത് നടക്കില്ല.
6: നടക്കൂ, നടക്കണം. ആരെല്ലാം കൂടിയില്ലെങ്കിലും ഞാനിത് നടത്തും.
8: മുത്തശ്ശി ഇങ്ങനെ വാശി പിടിച്ച്
6: ഈ തറവാടിന്റെ പുറത്തുള്ള ദോഷം തീരണമെങ്കിൽ അതേ ഉള്ളൊരു വഴി.
8: അയ്യേ, തലയോർത്ത് നടക്കാൻ കഴിയും ഞങ്ങൾക്ക്? ഇനി
6: അധികം ഉയർത്താതെ നടക്കാം.
8: ആ കള്ള പണിക്കരെന്തോ പറഞ്ഞു വെച്ച്
6: ചന്തുട്ടി വിവരക്കേട് പറയാതെ മിണ്ടാതിരിക്കുന്നുണ്ടോ? ആർക്ക് നാണക്കേടുണ്ടെങ്കിലും ശരി, ഞാനത് തീരുമാനിച്ചു.
8: നമുക്ക് വേറൊരു പണിക്കരെ കൊണ്ടുകൂടി.
6: വേണ്ട, നാണു പണിക്കരിക്ക് പിഴക്കില്ല.
8: അവസാനം ആ ചെക്കന്റെ മുന്നിൽ മുട്ടുകുത്തിന്നാവും.
6: അഞ്ഞിനല്ലോ, നിങ്ങളൊക്കെ ശരീരത്തിൽ ഓടുന്ന ചോറ് തന്നെയാ അവന്റെ ശരീരത്തിൽ ഓടുന്നത്. വയസ്സുകാലത്ത് എനിക്ക് അല്പം മനസമാധാനം വേണം. ഈ കല്യാണം നടക്കണം.

0: ഞാനാണ്ട കൗമ്പാട്ട കുറുപ്പാണ്ട ആരാണ്ട ആനപ്പുറത്താരാണ്ട ഞാനാണ്ടാ ഞാനാണ്ട കൗമ്പാട്ട കുറുപ്പാണ്ട
1: ആരാണ്ട തലയിൽ മുണ്ടിട്ടതാരാണ്ട
0: ഞാനാണ്ട ഞാനാണ്ട കൗമ്പാട്ട ആളാണ്ട.

0: എന്തിനാ പണിക്കര കരയണേ?
1: ദൈവവും എന്റെ തലയിൽ വീഴും, ഞാൻ എന്റെ തൊഴിലിൽ മായം ചേർത്തു.
0: എടോ പണിക്കരേ, ഞാൻ എന്റെ തൊഴിലിൽ പിന്നെ പാലാ ചേർത്തത്, ഒരു നല്ല കാര്യത്തിനല്ലേ?
2: ഒരു വലി വലി ഉള്ള ശാസ്ത്രത്തൊരു വലി വലി.
0: എന്റെ പൊന്നു ചങ്ങാതിമാരെ, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാനാ ഇതിന്റെ ഇടയിൽ കളിച്ചു എന്ന് നിങ്ങൾ എല്ലാവരും പറയണം, എന്നിട്ട് എന്റെ അന്നം മുടക്കണം.
3: കാവുമ്പാട്ടെ പറഞ്ഞേ കിട്ടട്ടെ, പിന്നെ നിങ്ങൾ ആരാ എന്റെ അടിയോടി?
0: അടിയോടിയെ സൂപ്പിക്കണ്ട, സൂപ്പിക്കണ്ട.
3: എന്നാലും മോനെ ശിവശങ്കര, നീ വരച്ച വരയിൽ വന്നില്ലേ കുറുപ്പന്മാര്?
4: ഇനിയെങ്കിലും സത്യം പറ. നീ ദേവകമ്മയുടെ മോൻ തന്നെയാണോ?
5: ഞാനണ്ടാ ഞാനണ്ടാ കൗമ്പട്ടക്കുറുപ്പണ്ട.

0: സിംഗപ്പൂരിലുള്ള അബൂബക്കറിന്റെ വീട്ടിലേക്ക് ഏത് വഴിയാ പോവാ?
1: ഏത്? മൂസാജിയുടെ മോന്റെ. നേരെ ചെന്ന് ഇടത്തോട്ട് തിരിയുമ്പോ വലതുഭാഗത്ത് കാണുന്ന വലിയ വീടാ, അത് ഒഴിഞ്ഞു കിടക്കാണല്ലോ. ആരാണാവോ?
0: അച്ചു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവുക അല്ലേ? എത്രയോ അച്ചുമാരുണ്ട്. ഞാൻ കാവും പാട്ടെ പഴയ അടിച്ചു തെളിക്കാരി ദേവകിയുടെ മകൻ അച്ചു, അച്ചുതക്കുറുപ്പ്.

0: വന്നു വന്നു
1: ആര്
0: ഞാൻ കണ്ടു
1: എന്ത് കണ്ടു ആര്
0: ഞാൻ കണ്ടു എന്നല്ലേ പറഞ്ഞത്
1: എന്താണോ
0: വന്നു
1: ആര്
0: ദേവകി നമ്മുടെ മോൻ
2: എന്റെ കൃഷ്ണ എന്തായി കേക്കണത്
3: ദേവകിയുണ്ട് കൂടെ അവര് നേരെ അബൂബക്കറിന്റെ വീട്ടിലേക്കാ പോയത് ഇത്രേ
4: അപ്പൊ മറ്റവനോ
3: അവ കള്ളാൻ അബദ്ധം പറ്റിയനല്ലോ
1: ഇനി ഇതും കള്ളാണോ
3: എന്താ കുറിപ്പേത് ആ വാരസ്യാര് ദേവികയെ ശരിക്കും കണ്ടിരിക്കുന്നു അത് അവര് തന്നെയാ സംശയമില്ല

0: ഇന്നലെ ആ മോലാളിയുടെ കത്ത് കിട്ടിയത്. ഒന്നിനും കുറവുണ്ടാവരുന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എത്ര നാളുണ്ടാവുക?
1: ഒന്നും തീരുമാനിച്ചില്ല. കേറിയാൽ രണ്ടോ മൂന്നോ ദിവസം. ഡിക്കിയിൽ സാധനങ്ങൾ ഉണ്ട്, എടുത്തോളൂ.
2: ആള് കേമനാണത്രേ. സിംഗപ്പൂരിൽ വലിയ ബിസിനസ്സാ. ആ അബൂബക്കർ ഇയാളുടെ താഴെയാ.
3: എന്താണ് അവോ അയാളുടെ ഭാവം?
4: പപ്പ
5: വേണ്ട, വിളിക്കണ്ട.
6: തെരങ്ങ പിടിച്ച തല മൊട്ട അടിച്ച അവസ്ഥയായി.
1: യാത്രാക്ഷീണം മാറിയാ? എന്താ അമ്മയുടെ മനസ്സിലിപ്പോ?
7: എനിക്കെന്തോ ഒരു പേടി പോലെ.
1: എന്തിനാ പേടിക്കുന്നത്? തണ്ടും തടിയുള്ള മോനില്ലേ കൂടെ? നമ്മളെപ്പോഴാ അമ്മയുടെ കാവുംപാട്ടേക്ക് പോകുന്നത്?
7: അച്ചു, നീ അവിടെ ചെന്നിട്ട് ബുദ്ധിമോശം ഒന്നും കാണിക്കല്ലേ.
1: അതിനാണോ പേടിക്കുന്നത്? അമ്മയ്ക്കറിയില്ലേ അച്ഛനെ.
7: നിന്റെ ഒറ്റ വാശി കാരണാ ഞാൻ ഇറങ്ങിയത്. ഇനി ഒരിക്കലും കാലുകുത്തുമെന്ന് കരുതിയതല്ല ഈ മണ്ണിൽ.
1: ആവശ്യത്തിലേറെ സമ്പാദിച്ചു കൂട്ടുമ്പോഴും മനസ്സിൽ ബാക്കി നിന്നിരുന്ന ഒരാഗ്രഹമാണിത്. എന്നെങ്കിലും ഒരിക്കൽ അമ്മയുടെ കൂടെ ഈ നാട്ടിൽ വരണം. അമ്മയുടെ കൈയും പിടിച്ച് ആ തറവാടിന്റെ പടികയറി ചെല്ലണം. എന്നിട്ട് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ നിന്ന് അച്ഛന്റെ ആത്മാവ് കേൾക്ക് വിളിച്ചു പറയണം, അച്ഛന്റെ മോൻ വന്നെന്ന്, കൂടെ അമ്മയുണ്ടെന്ന്, അമ്മയ്ക്കും മോനും സുഖാണെന്ന്. എന്നെ മനസ്സിലായി കാണില്ല. ഓ, എന്നെ മനസ്സിലായില്ലെങ്കിലും അമ്മയെ മനസ്സിലാവാതിരിക്കില്ല. അടിച്ചു തെളിക്കാരി ദേവകി. അനുവാദം ചോദിച്ചിട്ടല്ല അമ്മ വീണ്ടും ഈ പടി കയറിയത്. ക്ഷമിക്കണം, എന്റെ നിർബന്ധം കൊണ്ടാ. എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല. എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാ കൊള്ളാവുന്നുണ്ട്. പക്ഷെ ആരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്ന. മുത്തശ്ശി, അറിയാം, അമ്മ പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട്.
7: ദേവകി ഇങ്ങോട്ട് കയറി വന്നേ.
1: മുത്തശ്ശിയുടെ മുമ്പിൽ നിൽക്കാൻ ഇപ്പോഴും ധൈര്യമില്ല അമ്മയ്ക്ക്. പഴയതൊക്കെ മറക്കാനുള്ള പ്രയാസവും. എനിക്ക് പിന്നെ വിവരം കുറവാന്ന് അമ്മ പറയാറ്. അതുകൊണ്ടല്ലേ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്.
7: ദേവകി എന്നോട് പൊറുക്കണം. നീ രോഗം മാത്രമേ നിന്നോട് ഞാൻ ചെയ്തിട്ടുള്ളൂ.

0: വരട്ടെ, ഒന്നും മോഹിച്ചല്ല ഇത്രടം വന്നത്. അച്ചുവിന്റെ ആഗ്രഹം ഇനി വരലുണ്ടാവില്ല ഒരിക്കലും.
1: എവിടേക്കാ ദേവകി? നീ എവിടെയും പോണ്ട, ഇവിടെ താമസിച്ചാലോ നിനക്ക് മോനും.
2: വേണ്ട മുത്തശ്ശി, അതൊന്നും വേണ്ട. അടിച്ചു തെളിക്കായിരിക്കും മകനും പറഞ്ഞിട്ടുള്ള സ്ഥാനം കാവും പാട്ടിന് പുറത്താ. അതിനി മാറ്റമൊന്നും വരുത്തണ്ട, തറവാടിന്റെ മാനം നോക്കണ്ടേ. അമ്മേ,
3: മുത്തശ്ശിയുടെ മനപ്രയാസം മനസ്സിലാവുന്നുണ്ട്. പണിക്കര് പ്രശ്നം വെച്ച് അങ്ങനെ പറയുകയും ചെയ്തു.
4: തറവാടിന്റെ പുറത്തുള്ള ദോഷങ്ങളെല്ലാം തീർണമെങ്കിൽ വിവാഹം മാത്രമല്ലേ ഉള്ളൂ ഒരു പ്രതിവിധിയായിട്ട്.
3: അപ്പൊ പിന്നെ ദേവകിയമ്മയുടെ മോനെക്കൊണ്ട് നമുക്ക് കുഞ്ഞുലക്ഷ്മി മംഗലം കഴിപ്പിച്ചാലോ?
5: ഇത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കണോ? കുട്ടിയോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട്.
6: അടിയോടിയുടെ അഭിപ്രായം ആരും ചോദിച്ചില്ല. അവനെ കണ്ടപ്പോ തന്നെ എന്റെ മനസ്സിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാതിരുന്നില്ല. നല്ല യോഗ്യനായിരിക്കുന്നു വാമദേവന്റെ മോൻ.
3: ശരിയാ, ഞാനും ശ്രദ്ധിച്ചു. വാമദേവനമ്മാവന്റെ മുറിച്ച മുറി.
5: അപ്പൊ ശിവശങ്കരനോ?
7: അവൻ കള്ളനാണെന്ന് മനസ്സിലായില്ലേ? ദൈവാദിനം കൊണ്ടാ അച്ഛന് വരാൻ തോന്നിയത്.
3: ഇനിയിപ്പോ അയാളുടെ സമ്മതം അറിയണ്ടേ?
7: അറിയണം. എന്താ അടിയോടി?
6: എന്നാ ഇനി വേറെ ഒന്നും ചിന്തിക്കണ്ട വീരാ, ഈ കാര്യം കൊണ്ട് തീരുമാനിക്ക.
2: ഒന്നുകൂടി ഒന്ന് ആലോചിച്ചോളൂ. അടിച്ചു തളിക്കാരിയുടെ മോനാണ്, ചാടിക്കേറി എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് തറവാടിന്റെ അന്തസ് അഭിമാനം.
8: അതെല്ലാം പഴയ കഥകളല്ലേ അച്ചു, കാരണവന്മാർക്ക് പറ്റിയ ഓരോ അബദ്ധങ്ങൾ.
2: ശരിയാണ്, പഴയ അബദ്ധങ്ങൾ നമ്മളായിട്ട് വീണ്ടും ആവർത്തിക്കരുത്. നിങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമന ചിന്തയുള്ളവരാന്ന് കാണുമ്പോ അതിശയം തോന്നുന്നു. സത്യത്തിൽ എന്താ സ്വകാര്യം?
8: അച്ചു അറിയാൻ പാടില്ലാത്ത ഒന്നുമല്ല.
3: അത് എല്ലാം ഉറപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് നാളെ തന്നെ നടത്തിയാലെന്താ?
2: നാളെയോ?
3: അതെ, ഇവിടെ ചില ചെറ്റവകളുമായിട്ടുള്ളൊരു വാശിയുടെയാ.
7: അതുകൊണ്ട് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല, കേമായിട്ട് തന്നെ എല്ലാം നടക്കും.
3: അച്ചുവിന്റെ സമ്മതം മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു.

0: ആരാ ഈ കൂട്ടത്തിൽ ശിവശങ്കരൻ? ഓഹോ, അപ്പോ നിങ്ങളാണ് എന്റെ അവരൻ അല്ലേ? ഒരുക്കൻ, കാവുംപാട്ടെ സംബന്ധക്കാരനാകാൻ കണ്ടുപിടിച്ച ഐഡിയ ഉള്ള സ്വന്തം ബുദ്ധി തോന്നിയതാണോ അതോ ചങ്ങാതിമാരുടെ തലേന്നാണോ? മാഷെ, ആ കുട്ടി എന്റെ മുറപ്പെണ്ണാണ്. അവളെ സ്വന്തമാക്കാനാ അച്ചു പറഞ്ഞെത്തിയത്. കല്യാണപ്രായമായെന്ന് കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ അല്ലേ?
1: അതെ
2: അതെ.
0: സമയമാകുമ്പോ ശിവശങ്കറിന് പറ്റിയൊരു പെൺകുട്ടിയെ നമുക്ക് കണ്ടുപിടിക്കാം. കാവുംപാട്ടെ കുട്ടിയെ ഇങ്ങി വിട്ടേ. ആ പിന്നെ ഞാൻ വന്നത് നിങ്ങളെയൊക്കെ ക്ഷണിക്കാനാ. എനിക്കിവിടെ സ്വന്തക്കാരായിട്ട് ആരുമില്ല. ഒരു കല്യാണമാകുമ്പോ ചെറുക്കന്റെ കൂടെയും വേണ്ടേ? നിങ്ങളെപ്പോലെ യോഗ്യന്മാരായ നാലൻ ജാണുങ്ങള്. നാളെ എന്റെയും കുഞ്ഞുലക്ഷ്മിയുടെയും കല്യാണമാണ്. കൃത്യസമയത്ത് തന്നെ എല്ലാവരും വരണം. ശിവശങ്കർ ഉണ്ടായിരിക്കണം എല്ലാറ്റിന്റെ മുമ്പില്. വരട്ടെ.
3: താൻ അവിടെ നിന്ന് നൃത്തം ചവിട്ടാണ്ട് ആ ഓലെടുത്ത് ഇങ്ങോട്ട്
4: മാറ്റിവെക്കടിയോടി. ദേഹണ്ണത്തിന് കുഞ്ഞും പോയാലേ?
3: സഹായികളൊക്കെ എത്തിയിട്ടുണ്ട്.
4: നാഗസുരക്കാരനെ ഏൽപ്പിച്ചോ. ആ കേശവന്മാരാണ് മതിയായിരുന്നു.
3: അതെ മൂപ്പര്.
4: ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. 24 മണിക്കൂറിന്റെ സമയമുള്ളൂ.
3: എന്തൊക്കെ കുറവുണ്ടേലും സദ്യ കേമാവും. അതുപോലെ
4: മുഹൂർത്തം കുറിച്ച് കിട്ടിയിട്ടുണ്ട്. 10-നും 11-നും ഇടയില.
2: നന്നായി.
4: ക്ഷേത്രത്തിലെ ഏർപ്പാടുകളൊക്കെ ശരിയാക്കിട്ടില്ലേ? ഉവ്വ ഇമ്രാന്തിൽ ഉണ്ട് അവിടെ.
3: ഗുരുക്കൾ എവിടെ? മാമ്പറ്റ ഭാഗത്ത് 2-3 വീട് കൂടെ വിളിക്കാനുണ്ടല്ലോ.
4: ഗുരുക്കള വല്യാട്ടൻ വടക്കേ മനക്കൽ അയച്ചിരിക്കുക.
3: അതെന്തിനാ?
4: കുറച്ച് ശിഷ്യന്മാരെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. ഒരു ബലത്തിന്. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ
3: വല്യാട്ടിന് പേടിയാ?
4: ഏ പേടിയുടെ ഒന്നുമല്ല. എന്നാലും അങ്ങാടിയിൽ പറയണം.
3: കോമ്പ്രവന്മാരോട് കാവുംപാട്ടുകാർ ആരാണെന്ന് നാളെ അവന്മാർ അറിഞ്ഞോളും.

0: മുത്തശ്ശി കൂടി ഇരുന്ന് കൂട്ടു നിൽക്കാണോ? എനിക്ക് കല്യാണം വേണ്ട മുത്തശ്ശി.
1: എന്താ ഇത് കഥ? ധിക്കാരൻ പറയുന്നു, നീ മര്യാദയ്ക്ക് മൂത്തോടി പറയുന്നത് അനുസരിക്കുന്നുണ്ടോ?
0: എന്നോടൊരു വാക്ക് ചോദിക്കാതെ എങ്ങനെ ഉറപ്പിക്കുക?
1: വാങ്ങിക്കന്റെ കയ്യിന്ന് നിന്റെ അനുവാദം വാങ്ങിക്കുക. നടത്തുക,
0: എനിക്ക് പറ്റില്ല അയാളെ കല്യാണം കഴിക്കാൻ.
1: എന്താടേ അവനൊരു കുറവ്? പിന്നെ ശിവായി ചേർക്കാനേ വേണമായിരിക്കും നിനക്ക്.
2: വാശിയുടെ വൈരാഗ്യത്തിന് കാര്യമല്ലത്, ഞങ്ങൾക്ക് അന്യോന്യം മറക്കാൻ കഴിയില്ല.
3: മറക്കണം, താനെല്ലാം മറന്നേ പറ്റൂ. ആ പെൺകുട്ടി നാളെ എന്റെ ഭാര്യയാവാൻ പോവുകയാണ്. അന്യന്റെ ഭാര്യയെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും പാവമാണ്, അറിയില്ലേ ശിവശങ്കറിനെ?
2: നിങ്ങളുടെ കണക്കുകൾ തീർക്കാൻ വേണ്ടി പാവ കുട്ടിയുടെ ജീവൻ നശിപ്പിക്കരുത്.
3: കണക്കുകൾ തീർക്കാനോ? ഞങ്ങൾ ബന്ധുക്കൾ തമ്മിൽ എന്ത് കണക്ക് തീർക്കാൻ? അങ്ങനെ ഒന്നും കരുതരുത്.
2: ഞാൻ നിങ്ങളുടെ കാലു പിടിക്കാം, നിങ്ങൾ ഇതിന് പിന്മാറണം. ഞാൻ ആ കുട്ടി അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയി.
3: അയ്യേ, എന്താ ഇത്? കാവുംപാട്ടെ കുറുപ്പന്മാരെ വെല്ലുവിളിച്ച ശിവശങ്കറിനാണോ ഇത്? മോശം, എവിടെ പോയി തന്റെ ചുണയൊക്കെ? ഇതുപോലൊരു സന്ദർഭത്തിൽ ഇങ്ങനെ വേണ്ടത്? ആൺകുട്ടിയായിട്ട് നിൽക്കേ, അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹിച്ചു പോയെങ്കിൽ ധൈര്യത്തോടെ എല്ലാവരും എതിർത്തിട്ട് ആ കുട്ടിയെ സ്വന്തമാക്കാൻ നോക്ക്.
2: മതി, നിർത്ത്.
3: ആ മുഷിഞ്ഞോ? അല്ല, താൻ പോവാ.
0: എന്തൊക്കെയാ എന്റെ അച്ഛൻ നീ കാട്ടാൻ പോണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല.

0: ഇന്നാണ് ശിവശങ്കരൻ അംഗം കുറിച്ച ആ 15-ാമത്തെ നാള്. ഇന്നീ പെരുവണ്ണാപുരത്ത് എന്തൊക്കെ വിശേഷങ്ങളാണാവോ നടക്കുക.
1: അവൻ വന്നു.
2: ആര്?
1: ശിവശങ്കരൻ.
2: ഇല്ലല്ലോ,
1: അപ്പ അവൻ മുങ്ങിയത്.
2: മുങ്ങിയോ?
1: മുങ്ങിയതല്ല, ആ സിംഗപ്പൂരുകാരനും കുറുപ്പമാരും ചേർന്ന് മുക്കിയതായിരിക്കും. അപ്പുണ്ണിയാർ വേഗം എല്ലാവരും വിവരം അറിയിക്കും.
3: നോക്കി നിൽക്കാതെ ചെല്ലുമായിരുന്നു.
4: കുഞ്ഞുലക്ഷ്മി, കുഞ്ഞുലക്ഷ്മി, എവിടെ പോയി കിടക്ക ഈ കുട്ടി?
1: മുത്തശ്ശി, അവൾ ഇവിടെ എവിടെ കാണാനില്ല.
5: കുഞ്ഞുലക്ഷ്മി, കുഞ്ഞുലക്ഷ്മി, കണ്ടോ കുട്ടിയെ?
1: ഇല്ല
6: കുട്ടി, കുട്ടി,
5: ഇത് എവിടെ പോയി കിടക്കണു? ഇഷ്ട, ഇനി ഈ വീട്ടിൽ നോക്കാനിടമില്ല.
0: മുത്തശ്ശി വിഷമിക്കാതിരിക്കുക. ആൾക്കാരെ വിളിക്ക്.
1: കുഞ്ഞുലക്ഷ്മി എവിടെ?
7: ശിവശങ്കരൻ എവിടെ? ഞങ്ങളുടെ പെങ്ങൾ എവിടെയെന്നാ ചോദിച്ചത്? ഞങ്ങളുടെ ശിവശങ്കരൻ എവിടെയാ ചോദിച്ചത്?
5: മര്യാദക്ക് എവിടെ ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലത്.
7: മര്യാദക്ക് എവിടെ ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലത്. പറയുന്നടാ ചെറ്റാളെ,
1: അടിക്കു കുറുക്കളെ, അടിക്കു പുഷ്പാങ്കത.
8: ഊതിരം കടക.
1: അയ്യോ!

0: നിർത്തിയോ എല്ലാരും? ചോര വരുന്നുണ്ടല്ലോ. സാരമില്ല, ഏത് നല്ല കാര്യത്തിനും അല്പം ചോര പൊടിയുന്നത് ഐശ്വര്യമാണ്. അമ്മേ, അവരെ വിളിക്കേ.
1: എടീ
0: വേണ്ട, ആവേശം കാണിക്കണ്ട.
1: നീ ഞങ്ങളെ ചതിക്കായിരുന്നു അല്ലടാ?
0: അതെ, ചതിക്കായിരുന്നു. പിന്നെ നിങ്ങൾ എന്താ കരുതിയത്? എല്ലാം മറന്ന് കാവുംപാട്ടെ സംബന്ധക്കാരനാകാൻ ഞാൻ ഓടി വരുന്നു. അങ്ങനെ ഓടി വരാൻ അച്ചു വിട്ടിയല്ല. ആ, കൃത്യസമയത്ത് മുത്തശ്ശി എത്തിയല്ലോ. പരിഭ്രമിക്കണ്ട, അരുതാത്തൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. മുത്തശ്ശി ഇവരെ അനുഗ്രഹിക്കണം. തറവാടിന്റെയും പാരമ്പര്യത്തിന്റെയും പഴങ്കഥകളുടെ പേരിൽ എന്റെ അമ്മയുടെ കണ്ണുനീർ ആ മുറ്റത്ത് കുറെ വീണിട്ടുണ്ട്. അച്ഛന്റെ ആഗ്രഹത്തിന് സമ്മതം മൂളാൻ അന്ന് മുത്തശ്ശി മനസ്സ് കാണിച്ചില്ല. ചരിത്രം ആവർത്തിക്കണ്ട, ഇവരൊരുമിച്ച് ജീവിച്ചോട്ടെ. അതിനൊരു നിമിത്തമാകാൻ കഴിഞ്ഞല്ലോ എന്ന ആഹ്ലാദത്തോടെ എനിക്കും അമ്മയ്ക്കും തിരിച്ചുപോകാം. കഥകളിലെല്ലാം വായിക്കുന്ന പോലെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് പ്രതികാരം നടത്താനല്ല ഈ പെരുവണ്ണാപുരത്ത് വന്നത്. കുട്ടിക്കാലം മുതലേ അമ്മ പറഞ്ഞു കേട്ട ഈ നാടും ഇവിടുത്തെ ആളുകളും പിന്നെ ആ വലിയ തറവാടും എല്ലാം ഒന്ന് കാണാൻ, വെറുതെ കണ്ട് തിരിച്ചു പോകാൻ. വാശിയും വെല്ലുവിളിയും ഒക്കെ നമുക്കിവിടം കൊണ്ട് അവസാനിപ്പിച്ചുകൂടെ? ഇവരെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം.
2: എന്താടാ മീറ്റ് നിൽക്കണത്? നടക്കണ കാവുമ്പോഴത്തേക്ക്.

0: ദേവകി, അച്ചു നീ പോവായോ?
1: പോണം മുത്തശ്ശി.
2: ആ നിർത്ത് നിർത്ത് നിർത്ത് നിർത്ത്. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് നിന്ന് ആഘോഷിച്ചിട്ട്
1: ഇല്ല, ഇപ്പൊ സമയമില്ല. പെരുവണ്ണാപുരത്തെ പുതിയ വിശേഷങ്ങളുമായി ഇനി അച്ചു വരും.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. സംവിധാനം കമൽ. നിർമ്മാണം കെ ടി കുഞ്ഞുമോൻ. തിരക്കഥ സംഭാഷണം രഞ്ജിത്ത്. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ മോഹൻലാൽ, ജയറാം, പാർവതി, ജഗതി ശ്രീകുമാർ, ഫിലോമിന, ഇന്നസെന്റ്, സിദ്ദിഖ്, കൽപ്പന, കുതിരവട്ടം പപ്പു, ഒടുവിലുണ്ണികൃഷ്ണൻ, മാമുക്കോയ, കെ പി എസ് സി ലളിത, കവിയൂർ പൊന്നമ്മ, ജഗദീഷ് തുടങ്ങിയവർ. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. റോറോയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട്ടിലെ തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. അപകടത്തെ സംബന്ധിച്ച റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കാൻ അന്വേഷണ സമിതിക്ക് സർക്കാർ നിർദ്ദേശം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉത്പന്നങ്ങൾ വിതരണം ചെയ്തതിന് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് നോട്ടീസ് അയച്ച് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ പ്രവേശിച്ചു. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. വാർത്തകൾ വിശദമായി. അനശ്വര ഗായിക എസ് ജാനകി വിടവാങ്ങി. ഇന്നലെ രാത്രി മൈസൂരു അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു വിയോഗം. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച എസ് ജാനകി ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ ഇതിഹാസ ഗായകരിൽ ഒരാളാണ്.

0: അനുരാഗത്തിന്റെ ആനന്ദത്തിലും നഷ്ടപ്പെടലിന്റെ വിങ്ങലിലുമെല്ലാം മലയാളിക്കൊപ്പം ചേർന്നു നിന്ന നാദപൂർണിമയാണ് എസ് ജാനകി. ആ ശബ്ദം താരാട്ടായും പ്രണയമായും വിരഹമായും നിറഞ്ഞു നിന്നു. 1938 April 23 ആന്ധ്രപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകി 3 വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. ഭാഷകൾക്കും കാലദേശങ്ങൾക്കും അപ്പുറം ആസ്വാദകരിൽ പെയ്തിറങ്ങിയ ഈണങ്ങളുടെ മഹാറാണി പാടിത്തീർത്തത് 48,000 ഗാനങ്ങളാണ്. 1957 വിധിയൻ വിളയാട്ട എന്ന തമിഴ് സിനിമയിൽ ടി ചലപതിരാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ട് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ച എസ് ജാനകി, എം എസ് ബാബുരാജ്, എം എസ് വിശ്വനാഥൻ, ഇളയരാജ, എ ആർ റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് ശബ്ദമായി മാറി. ഒരു കൊച്ചു സ്വപ്നത്തിൻ, ഉണരുടരു ഉണ്ണിപ്പൂവെ, നാഥാ നീവരും കാലോച്ച തുടങ്ങി ഒട്ടേറെ നിത്യഹരിത ഗാനങ്ങൾ ആ ഇതിഹാസ ഗായിക സംഗീത ലോകത്തിന് സമ്മാനിച്ചു. ഓരോ ഗാനവും അനുഭൂതിയാക്കി മാറ്റിയ എസ് ജാനകി എന്ന ഗാനകോകിലം സംഗീത ആസ്വാദകരുടെ മനസ്സിൽ ചിരകാലം ജീവിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ പൊതുദർശനത്തിനായി എത്തിച്ച എസ് ജാനകിയുടെ ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ, സിനിമാ, സംഗീത, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ആരാധകരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. സംസ്കാര ചടങ്ങിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി റോജി എം ജോൺ പങ്കെടുക്കും. എസ് ജാനകിയുടെ നിര്യാണത്തിൽ രാഷ്ട്രീയ ചലച്ചിത്ര സംഗീത രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. തലമുറകളെ അസാധാരണമായ ഗാനങ്ങളിലൂടെ ആകർഷിച്ച എസ് ജാനകിയുടെ സംഗീത ജീവിതം കാലാതീതമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുസ്മരിച്ചു. എസ് ജാനകിയുടെ വിയോഗം സംഗീത സാംസ്കാരിക ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരും അനുഗ്രഹീത ഗായികയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ ഗായികയാണ് എസ് ജാനകി. അനശ്വരമായ ഒട്ടേറെ ഗാനങ്ങളാണ് അവർ മലയാളിക്ക് സമ്മാനിച്ചത്. മലയാളിയുടെ പ്രിയപ്പെട്ട എസ് ജാനകിയെക്കുറിച്ച് ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും പിന്നണി ഗായകനുമായ ജി ശ്രീറാം ആകാശവാണി വാർത്തകളോട്.
2: നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ് ജാനകിയമ്മ പോയി കഴിഞ്ഞു. 40,000+ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് അമ്മ യാത്രയായത്. ഓരോ പാട്ടും ഓരോ ലൈബ്രറിയാണ്. പുതുതലമുറയ്ക്കും നമുക്കെല്ലാം തന്നെ ആ പാട്ടിനെ വിശകലനം ചെയ്ത് പഠിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഓരോ വാക്കും ഉച്ചരിക്കേണ്ടത്, ഭാവത്തിനനുസരിച്ച് എങ്ങനെ മോഡുലേഷൻ കൊടുക്കണം എന്നൊക്കെ ഓരോ പാട്ടും ഓരോ പാഠപുസ്തകങ്ങൾ കൂടുകയാണ്.
1: 6 വിദേശ പര്യടനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിച്ചത്. രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ഉഭയകക്ഷി ചർച്ചകൾ, വ്യവസായ സമൂഹവുമായുള്ള കൂടിക്കാഴ്ചകൾ എന്നിവ അടങ്ങിയതായിരുന്നു പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം. കഴിഞ്ഞ 40 ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിച്ചത്. കൊച്ചി കോർപ്പറേഷന്റെ 3 റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC ബസ്സുകളിലെ പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സൌജന്യ യാത്രയിലൂടെ സ്ത്രീകൾക്ക് ലാഭിക്കാൻ കഴിയുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിനായി KSFE ഒരു പ്രത്യേക പിൻചിട്ടി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മേയർ വി കെ മിനിമോൾ, MLA TJ വിനോദ്, മുഹമ്മദ് ഷിയാസ്, ടോണി ചമണി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വയനാട് കള്ളാടിയിലെ തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. മീനാക്ഷി പാലത്തിൽ നിന്ന് ഏകദേശം 150 അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 8. കൺസ്ട്രക്ഷൻ മാനേജറായിരുന്നു വിക്രം റാണി. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. 1 സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസുകൾ അയച്ചു. 2006 ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ചതായി ആരോപിച്ച് നിരവധി ഉപഭോക്തൃ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉത്പന്നങ്ങൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് വഴി വിതരണം ചെയ്തതായാണ് പരാതി. കൃത്യമായ വിശദീകരണം നൽകണമെന്നും അല്ലാത്ത പക്ഷം ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും FSSI സാമൂഹ്യമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ അർജന്റീന സെമിയിൽ. സ്വിസ് പടയെ 3-1 കീഴടക്കിയാണ് നിലവിലെ ചാമ്പ്യന്മാർ അവസാന 4 ഇടം പിടിച്ചത്. സെമിഫൈനൽ മത്സരങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിലും ഇരു ടീമുകളും 1-1 എന്ന സമനില പാലിച്ചതോടെ മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് ജൂലിയൻ അൽവാരസിന്റെ കിഡിലൻ ലോങ് റേഞ്ചർ സ്വിസ് വലയിലേക്ക് പറന്നിറങ്ങിയത്. ഗോൾ മടക്കാൻ സ്വിസ് പടനീക്കം ശക്തമാക്കിയതിന് പിന്നാലെ ഒരു പ്രത്യാക്രമണത്തിലൂടെ ലൗട്ടോറോ മാർട്ടിനസ് മറ്റൊരു ഗോൾ കൂടി നേടി ടീമിന്റെ സെമി പ്രവേശനം ഉറപ്പാക്കി. കളി തുടങ്ങി 10 മിനിറ്റിൽ തന്നെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി എടുത്ത മനോഹരമായ കോർണർ കിക്ക് കൃത്യമായ ഒരു ഹെഡറിലൂടെ അലക്സിസ് മാക്അലിസ്റ്റർ സ്വിസ് വലയിലെത്തിച്ചപ്പോൾ മത്സരം അർജന്റീന തൂക്കുമെന്ന പ്രതീതി ഉണ്ടായി. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഇഞ്ചോടിഞ്ച് തിരിച്ചടിച്ച സ്വിറ്റ്സർലൻഡ് ഡോൺ എൻഡോയിലൂടെ 67 മിനിറ്റിൽ സമനില ഗോൾ നേടി. 72 മിനിറ്റിൽ ഫൗൾ ചെയ്യപ്പെട്ട പോലെ അഭിനയിച്ച ബ്രീൽ എംബോളയ്ക്ക് വാർ പരിശോധനയ്ക്കൊടുവിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നതോടെ സ്വിസ് ടീം പാടെ പ്രതിരോധത്തിലേക്ക് ഉൾവരിഞ്ഞു.
1: വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1 നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വനിതാ ഡബിൾസ് ഫൈനൽ വൈകുന്നേരം 5:30 ആരംഭിക്കും. വനിതാ സിംഗിൾസ് കിരീടം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവ സ്വന്തമാക്കി. മലപ്പുറം കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനിയുടെ കൈ തല്ലിയൊടിച്ച സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. വടകര സ്വദേശി ബൽരാജിനെതിരെയാണ് നടപടി. കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് സ്കൂളിന്റെ നടപടി. ബൽരാജിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. വെള്ളിയാഴ്ചയാണ് അധ്യാപകന്റെ വടികൊണ്ടുള്ള അടിയേറ്റ് കുട്ടിയുടെ കൈയെല്ല പൊട്ടിയത്. കടലുണ്ടിപ്പുഴയിലെ നാംബ്രാണി തടയണ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. കേന്ദ്ര നഗരസഞ്ചയം പദ്ധതിയിലൂടെ നിർമ്മിച്ച തടയണയിൽ 13 കിലോമീറ്റർ ദൂരത്തിലായി 2100 മില്യൺ വെള്ളം സംഭരിക്കാൻ കഴിയും. ഇതിലൂടെ ജലലഭ്യത വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ശബരിമല നിലയ്ക്കലിലെ പെട്രോൾ പമ്പിൽ പുലിയെത്തിയ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണക്കിലെടുത്ത് ദിവസവുമുള്ള CCTV പരിശോധനയിലാണ് ദേവസ്വം ജീവനക്കാർ പുലിയുടെ ദൃശ്യം കണ്ടത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്ന പമ്പിന്റെ സമീപത്താണ്

അട്ടത്തോട് ട്രൈബൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ കൂടാലിക്കടുത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അഞ്ചാമത്തെയാളും മരിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി ആദിത്യ കൃഷ്ണദീപാണ് മരിച്ചത്. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാർ വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് അപകടത്തിൽപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. വിടവാങ്ങിയത് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ അനശ്വര ശബ്ദം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. റോറോയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട്ടിലെ തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. അപകടത്തെ സംബന്ധിച്ച റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കാൻ അന്വേഷണ സമിതിക്ക് സർക്കാർ നിർദ്ദേശം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉത്പന്നങ്ങൾ വിതരണം ചെയ്തതിന് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് നോട്ടീസ് അയച്ച് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ പ്രവേശിച്ചു. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് ജൂലൈ 12-ന്റെ തട്ടകത്തിലാണ്. 1536 ജൂലൈ 12 ആധുനിക വിശ്വമാനവിക ദർശനത്തെ രൂപപ്പെടുത്തുന്നതിന് ഏറെ സർഗാത്മക സംഭാവനകൾ നൽകിയ ഡച്ച് തത്വചിന്തകൻ ഡെസിഡേറിയസ് എറാസ്മസ് ഡേ നിര്യാതനായിരിക്കുന്നു. 1776 ജൂലൈ 12 ക്യാപ്റ്റൻ കുക്ക് റെസല്യൂഷൻ എന്ന കപ്പലിൽ തൻ്റെ 3-ാം യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8 ആയി. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഹോർമൂസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. 3 രാജ്യങ്ങളിലെയും ഭരണ നേതൃത്വവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്ത്യൻ പ്രവാസികളുമായും സംവദിച്ചു. 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുത്തു. ഇതിഹാസ ഗായിക എസ് ജാനകി അമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഉച്ചകഴിഞ്ഞ് കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ നടക്കും. മൈസൂരുവിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത സബരിയെ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2-ാം സ്ഥാനം നേടിയതോടെയാണ് ജാനകി ശ്രദ്ധേയയായത്. എം എസ് ബാബുരാജ്, എം എസ് വിശ്വനാഥൻ, ഇളയരാജ, ജി ദേവരാജൻ, എ ആർ റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദം നൽകി. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടി. എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ജാനകി അമ്മ അനശ്വരമാക്കിയ സംഗീത സൃഷ്ടികൾ എന്നും വിലമതിക്കപ്പെടുന്നതായിരിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകി അമ്മയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. തലമുറകളുടെ സ്നേഹമേറ്റുവാങ്ങിയ ആ ഗാനങ്ങൾ ആസ്വാദകരുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരള ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. അന്തരിച്ച മഹാഗായിക എസ് ജാനകി അമ്മയുമായുള്ള സംഗീതരംഗത്തെ സുദീർഘമായ ബന്ധം പ്രശസ്ത ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി അനുസ്മരിക്കുന്നു.
1: ഞാനും എസ് ജാനകി തമ്മിലുള്ള വ്യക്തിബന്ധത്തിന് വളരെ വലിയ ആഴമുണ്ട്. കാരണം എന്റെ ഗാനരചന തുടങ്ങിയിട്ട് കഴിഞ്ഞ 9-ാം തീയതി 60 വർഷം കഴിഞ്ഞു. 60 വയസ്സാണ് ഞങ്ങളുടെ ബന്ധത്തിന്റെ പ്രായം. കാരണം ഞാൻ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ആദ്യത്തെ പാട്ടിന് ശബ്ദം നൽകിയത് എസ് ജാനകിയുമാണ്. എസ് ജാനകിയിൽ ഞാൻ കാണുന്ന വ്യത്യസ്തത, മലയാള ഭാഷ ഇത്ര ശുദ്ധമായി പാടുന്ന ഒരു അന്യഭാഷ ഗായികയില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന പാട്ട് അവർ തെലുങ്കിൽ എഴുതിയെടുക്കുന്നത്. അപ്പൊ തെലുങ്കിൽ എഴുതിയെടുക്കുന്ന പാട്ട് അതിമനോഹരമായി മലയാളത്തിൽ പാടുമ്പോൾ തെലുങ്കിലാണ് അക്ഷരങ്ങളെന്ന് നമുക്ക് ഒരിക്കലും സംശയം പോലും തോന്നുകയില്ല. അത്രമാത്രം സൂക്ഷ്മതയുള്ള പാട്ടുകാരിയാണ് ജാനകി.
0: വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹൂങ്. ദുരന്ത ബാധിതരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിൽ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ആയി. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വേസ്റ്റ് ടു എനർജി പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിനു മുകളിൽ വൻ മാലിന്യ കൂമ്പാരം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകടം നടന്ന് 4-ാം ദിവസമാണ് 7 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഹമ്മദാബാദിൽ 405 കോടി രൂപയുടെ വിവിധ ജനകേന്ദ്രീകൃത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിനായുള്ള വിപുലമായ വനവൽക്കരണ ക്യാമ്പയിനും അദ്ദേഹം തുടക്കം കുറിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ഈ വർഷം മണ്ഡലത്തിലുടനീളം 1.25 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിക്കും. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8 ആയി. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC ബസ്സുകളിലെ പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിന് KSFE പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുന്നതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം ശ്രീ മേഘ്വാൾ നേരത്തെ അറിയിച്ചിരുന്നു. യമനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. 2017 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് പിൻവലിച്ചത്. യമനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നാണ് സുരക്ഷ മുൻനിർത്തി ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. അതേസമയം വിലക്ക് പിൻവലിച്ചെങ്കിലും ഇന്ത്യൻ പൌരന്മാർ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമി ഫൈനലിൽ. രാവിലെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. പുലർച്ചെ നടന്ന ക്വാർട്ടറിൽ നോർവേയെ 1-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമിയിലെത്തിയിട്ടുണ്ട്. സ്പെയിനും ഫ്രാൻസുമാണ് ഇതിനു മുൻപ് സെമിയിലെത്തിയ ടീമുകൾ. ബുധനാഴ്ചയാണ് സെമി മത്സരങ്ങൾക്ക് തുടക്കമാവുക. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 8:30 നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക ഒന്നാം നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വൈകുന്നേരം 5:30 നടക്കുന്ന വനിതാ ഡബിൾസ് കിരീട പോരാട്ടത്തിൽ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടും. അതിനിടെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവ സ്വന്തം നാട്ടുകാരിയായ കരോലിന മുച്ചോവയെ പരാജയപ്പെടുത്തി തന്റെ കന്നി ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതിനു പിന്നാലെ അമേരിക്ക ഇറാനെതിരെ വ്യോമാക്രമണം ശക്തമാക്കി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സമുദ്രപാത പൂർണ്ണമായി അടച്ചതായി ഇറാൻ നാവികസേന പ്രഖ്യാപിച്ചു. അതേസമയം ഖെഷം ദ്വീപ്, തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിക് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങളുണ്ടായതായാണ് റിപ്പോർട്ട്. വിശദാംശങ്ങളിലേക്ക്.
3: സൈപ്രസ് പതാകയുള്ള കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്നാണ് അമേരിക്ക ഇറാനെതിരെയുള്ള നീക്കങ്ങൾ ഘടിപ്പിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്ന് US സൈന്യം അറിയിച്ചു. അനധികൃതമായി പാത ഉപയോഗിച്ചതിനെ തുടർന്നാണ് അടച്ചിലെന്ന് ഇറാൻ നാവികസേനയും പ്രതികരിച്ചു. മേഖലയിൽ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ജലപാതയിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസിലൂടെയുള്ള സുഗമമായ കപ്പൽ ഗതാഗതത്തിന് ഇറാനിയൻ സമുദ്രത്തിലൂടെയും ഒമാനി മേഖലയിലൂടെയും രണ്ട് വ്യത്യസ്ത പാതകൾ സജ്ജമാക്കണമെന്ന നിർദ്ദേശം ഒമാൻ ആവർത്തിച്ചു. എന്നാൽ നേരത്തെ നടന്ന ചർച്ചകളിൽ സമാനമായ നിർദ്ദേശം ഇറാൻ തള്ളിയിരുന്നു. അതിനിടെ സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 4 ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മുകശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഡൽഹി, വടക്കു കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. 2 മുൻപ് വെനസ്വേലയിലുണ്ടായ ശക്തമായ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 4,300 കടന്നു. 16,000 പേർക്ക് പരിക്കേറ്റതായി വെനസ്വേലൻ പ്രസിഡന്റ് ജോർജ് റോഡിഗ്രസ് വ്യക്തമാക്കി. ദുരന്തത്തെ അതിജീവിച്ച 18,000 പേർ താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുകയാണ്.

ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഖത്തറിനെ നയതന്ത്രം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിൽ സുപ്രധാന ആഗോള ശക്തിയായി മാറ്റിയെടുത്ത ഭരണാധികാരിയായിരുന്നു. പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി 18 വർഷത്തെ ഭരണത്തിന് ശേഷം 2013 അദ്ദേഹം സ്വമേധയാ അധികാരം മകന് കൈമാറുകയായിരുന്നു. അൽ ജസീറ വാർത്താ ശൃംഖല ആരംഭിച്ചതും അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ വിപുലീകരിച്ചതും ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായിരുന്നു. എക്സംപ്റ്റഡ് പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾക്ക് അവകാശങ്ങൾ നിയമവിധേയമായി ക്രമപ്പെടുത്തുന്നതിന് ഒറ്റത്തവണ അവസരമൊരുക്കി EPFO. പുതിയ ആംനെസ്റ്റി സ്കീം 2026 കാലാവധി 6 മാസമായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഹോർമുസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ്, ചലച്ചിത്ര ഗാന പരിപാടി.
2: ബയോസ്കോപ്പിൽ ഇന്നാദ്യം ഇളവങ്കോട് ദേശം എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി ONV കുറുപ്പ് രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം KJ യേശുദാസും KS ചിത്രയും.

ടേക്ക് ഓഫ് എന്ന ചിത്രത്തിനു വേണ്ടി ഷാൻ റഹ്മാൻ സംഗീതം നൽകി, റഫീഖ് അഹമ്മദ് രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം ഹെഷാം.

കൈതപ്രം രചന നിർവഹിച്ച് വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം ദേവദൂതൻ. ആലാപനം കെ ജെ യേശുദാസ്, പ്രീതാ.

ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം. സംഗീതം മോഹൻ സിതാര. രചന യൂസഫലി കേച്ചേരി. ആലാപനം കെ ജെ യേശുദാസ്, രാധിക തിലക്.

ബയോസ്കോപ്പിലിനി പ്രണയനിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ രചന നിർവഹിച്ച് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്, രാധിക തിലക്.

എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. രചന കാവാലം നാരായണ പണിക്കർ. ചിത്രം കണ്ണെഴുതി പൊട്ടുംതൊട്ട്.

സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണൻ ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം എസ് പി വെങ്കടേഷ്, രചന എസ് രമേശൻ നായർ.

ചിത്രം ഈ പറക്കും തളിക. സംഗീതം ഹൗസ് എ പച്ചൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര.

0: കുട്ടിനെ കാക്കാത്തിയേവാ, പൂപ്പാട്ടിനെ പാപ്പാത്തിയേ മാറിന നമ്മേവാ.
1: ബയോസ്കോപ്പിൽ ഇനി ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ജോൺസൺ, രചന കൈതപ്രം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചേഞ്ച്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ, ഇന്ന് കേൾക്കാൻ പോകുന്നത് രമണൻ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം കെടാമംഗലം സദാനന്ദൻ.
2: എന്താ ചോദിച്ചത്? എന്നാൽ അങ്ങ് ഒന്ന് മനസ്സിലാക്കണം. വിസ്തൃതമായ എന്റെ പ്രേമ സാമ്രാജ്യം ഈ മണിമാളികയിൽ ഒതുക്കി നിർത്താമെന്ന് വിചാരിക്കരുത്. സ്വച്ഛന്ദം ഒഴുകണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ പ്രേമ നിർച്ചരി ഈ പരിസരത്തിന്റെ പരിധിയിൽ തടഞ്ഞു നിർത്താമെന്ന് അങ്ങ് ആഗ്രഹിക്കരുത്. ഇല്ല ചന്ദ്രി, അത് തന്നെയാണ് എന്റെയും പേടി. യുവത്വം വികാരഭരിതമാണ്, മധുര കിനാവുകളുടെ ഒരു ഭാരിച്ച കലവറയാണ്. നിർണയം അങ്കുരിസ്പർശനമെങ്കിലും ഇന്നോളം ഉണ്ടായിട്ടില്ല തമ്മിൽ. പങ്കിലമാക്കുകയിൽ ആ രാഗരശ്മി ഞാൻ സങ്കല്പരംഗത്തിൽ വെച്ച് പോലുമെന്ന് സുദൃഢപ്രദം കൈക്കൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. നീ ഇപ്പോൾ പറഞ്ഞതുപോലെ നിന്റെ പ്രേമവാഹിനിയുടെ സ്വച്ഛന്ദ പ്രവാഹത്തിന് വേണ്ടിയാണ് നിന്റെ പ്രണയ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാൻ കുറെ കൂടി സ്ഥലങ്ങൾ വെട്ടിപ്പിടിച്ചടക്കാനാണ് ആ കാരണച്ചോലയിൽ, ആ വിദിനപ്രദേശത്ത്, ആ ഏകാന്തതയിൽ എന്റെ കൂട്ടുകാരൻ ഇല്ലാത്ത ദിവസം നോക്കി എന്റെ കൂടെ പോരണമെന്ന് നിർബന്ധം പിടിക്കുന്നതെങ്കിൽ, അനുവാദം ആവശ്യപ്പെടുന്നതെങ്കിൽ, ഞാൻ എത്ര നിയന്ത്രിച്ചാലും ഞാൻ എത്ര പരിശ്രമിച്ചാലും അതുകൊണ്ട്

എന്ന് പറഞ്ഞപ്പോഴാണ് ചന്ദ്രയ്ക്ക് തോന്നിയത് അവസാനം പറയേണ്ട കാര്യം ആദ്യം പറഞ്ഞു. ഛേ, കുറച്ചിലായി. പെട്ടെന്ന് അവൾ വിഷയം മാറ്റിയാണ്, ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, അങ്ങ് വലിയ പറയുന്ന ആ വലിയ അർത്ഥമൊന്നും കണ്ടിട്ടല്ല, ഞാൻ ചുമ്മാ ആ ലോല വല്ലികൾ എത്രയും നീലമലകളിൽ പൂത്തു കാണുന്ന ആലോല വല്ലികൾ അതാണോ? എന്നാൽ ചന്ദ്രിക ഈ

0: എന്റെ ഈ കളിത്തോപ്പിൽ നീ കാണാത്ത ഒരു പൂവും അവിടെയില്ല.
1: ഓഹോ, അങ്ങനെയാണോ? എന്നാൽ അങ്ങിപ്പോൾ പാടി
2: പറന്നിടും പക്ഷികളായിരിക്കും.
0: അവിടെ പാടിപ്പറക്കുന്ന പറവ അതെനിക്ക് കാണണം. ഞാൻ വരും.
1: ഇല്ല ചന്ദ്രിക്കുന്നു.

0: ഈ പുഷ്പവാടിയിലെത്താത്ത ഒരു കിളിയും അവിടെ ഇല്ല, ഒരു പറവകളും അവിടെ വരാറില്ല. അത് പറഞ്ഞിട്ടും രക്ഷയില്ല. വീണ്ടും അവൾ വിഷയം മാറ്റുകയാണ്. ഒന്നാ
1: മുരളിതൻ പ്രേമഗാനം എന്നെയും കേൾപ്പിക്കയില്ലയോ.
0: ആ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വിഷയം മാറ്റുന്നതിന് ശ്രീ ചങ്ങമ്പുഴ ഉടനെ പറയുന്നുണ്ട്,
1: തക്കമ്പോൾ പറയുവാനുള്ള ഒരു സാമർത്ഥ്യത്തെ തൽക്കാലം നമുക്കെല്ലാം സ്ത്രീ എന്ന് വിളിക്കുക.
0: ഈ പെണ്ണുങ്ങൾക്കെല്ലാം തക്കം പോലെ പറയാൻ സാമർത്ഥ്യമുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും ആ സാമർത്ഥ്യം ഇവിടെ കാണിക്കുകയാണ്. ഉടനെ രമണൻ പറഞ്ഞു, ഇല്ല ചന്ദ്രികേ, നീ അങ്ങൊന്ന് മനസ്സിലാക്കണം. അങ്ങയുടെ ആ മധുരമനോഹരമായ മുരളീ ഗാനം അതെനിക്ക് കേട്ടേ ഒക്കു. ഇവിടെ ഇരുന്ന് വായിച്ചാൽ മറ്റാരെങ്കിലും അത് കേൾക്കും, തുടർന്നു കൊണ്ടുപോകാനോ ഒക്കുമോ? ആ കാനച്ചോലയിലാണെങ്കിൽ അങ്ങക്ക് ഇഷ്ടം പോലെ അത് വായിക്കാൻ എനിക്ക് ആസ്വദിക്കാം. എന്നോടെന്താ വിരോധമാണോ? എന്നങ്ങക്ക് വെറുപ്പാണോ?
2: നിന്നെ ഞാൻ വെറുത്താൽ
0: അത് ഞാൻ എന്നെ തന്നെ വെറുക്കുന്നതിന് സമല്ല ചന്ദ്രിക. നിനക്ക് കേൾക്കാൻ എന്റെ മുരളിയിൽ പാട്ടില്ല ഓമനി. കാരണം
1: നിന്നെ കുറിച്ചുള്ള ഗാനമല്ലാതെ
0: എന്നെ കുറിച്ചുള്ള പാട്ടല്ലാതെ രമണന്റെ മുരളിയിൽ മറ്റൊന്നും? എന്നെ കുറിച്ചുള്ള പാട്ട് അതാണോ മുരളി?
1: എന്നാൽ ഇന്ന് ആ നല്ല പാട്ട് കേൾക്കാൻ.
0: ഇതാ ചന്ദ്രിക തന്നെ സമ്മതിക്കുകയാണ്. രമണൻ ചന്ദ്രികയെ പറ്റി പാടിയാൽ അതിനേക്കാൾ ഹൃദയാകർഷകമായി, അതിനേക്കാൾ സുന്ദരമായി, അതിനേക്കാൾ വിശ്വം വശ്യമായി മറ്റൊരു പാട്ടും കാണുകയില്ല. അതാണ് അവൾ തന്നെ സർട്ടിഫൈ ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ആ നല്ല പാട്ട് കേൾക്കാൻ
1: എന്നെ കൂടന്നു കൊണ്ടുപോകും.
0: ഞാൻ പറയുന്നത് കേൾക്ക്. പക്ഷേ ആ അവസരത്തിൽ അവൾ മറ്റൊരു കാര്യം കൂടി അവനെ ഓർമ്മിപ്പിച്ചു. അവരുടെ പ്രേമത്തിന്റെ വാർഷിക ദിനം അന്നാണ്. അത് കെട്ടുകഴിഞ്ഞപ്പോൾ രമണൻ ആകെ വികാരഭരിതനായി. എന്ത്? നമ്മുടെ പ്രേമത്തിന്റെ വാർഷിക ദിനം, നമ്മുടെ പ്രേമത്തിന്റെ ജന്മദിനം, ആ മഞ്ജുള ദിനം, ആ മോഹദിനം, ആ നിശ്ചല ദിനം.

ആവശ്യം. അതുകൊണ്ട് തികച്ചും ഏകാന്തത, ഏകാന്തത മാത്രമാണ് എനിക്ക് ആവശ്യം. ചന്ദ്രികേ, ഇന്ന് എനിക്ക് ഏകാന്തതയാണ് ആവശ്യം. അത് പറഞ്ഞപ്പോൾ അത് മറുത്ത് പറയാൻ ചന്ദ്രികയും കഴിഞ്ഞില്ല. അതാണ് അങ്ങയുടെ അഭിഷ്ടമെങ്കിൽ ഈ ചന്ദ്രിക, അവിടുത്തെ ചന്ദ്രിക ഒരിക്കലും അതിനെതിരെ നിൽക്കുകയില്ല. അങ്ങ് സന്തോഷത്തോടെ പോയി വരിക. അങ്ങനെ ചന്ദ്രിക രമണരെ യാത്രയാക്കി. ആരെല്ലാം എന്തെല്ലാം കുറ്റം പറഞ്ഞാലും, സമുദായം ഏതേത് അധിക്ഷേപചരങ്ങൾ തൊടുത്താലും സംഭവിക്കേണ്ടത് സംഭവിച്ചേ തീരൂ. അതുകൊണ്ടായിരിക്കണം ഒരർദ്ധരാത്രിയിൽ ചന്ദ്രിക തൻ്റെ ജീവിതമാല്യം അല്ലെങ്കിൽ അതിമനോഹരമായൊരു പൂമാല രമണനെ സമർപ്പിച്ചു.

അങ്ങനെ പ്രകൃതി ദേവിയെ സാക്ഷി നിർത്തി. സാക്ഷാൽ ഈശ്വര സന്നിധാനത്തിൽ രമണനും ചന്ദ്രികയും ഗാന്ധർവിധി പ്രകാരം ദമ്പതിമാരായി. പക്ഷേ ആ പ്രേമരംഗം അധിക സമയത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചില്ല. നേരം വെളുക്കാറായി. രമണൻ പറഞ്ഞു, ചന്ദ്രികയെ, ഞാൻ ഇങ്ങനെ നിന്നാൽ നേരം വെളുത്താൻ ആരാൻ എന്നെ കാണുവാൻ ഇടവന്നാൽ നീ അതൊന്നാലോചിക്കേ. ഞാൻ ഇങ്ങ് ചന്ദ്രികയുടെ മനോഹരമായ മണിമേടിയോട് തൊട്ടടുത്ത പൂങ്കാവനത്തിൽ നിന്നാൽ നേരം വെളുത്താൻ ആരാൻ എന്നെ കാണുവാൻ ഇടവന്നാൽ വെറുതെയല്ല ചന്ദ്രികയോടൊത്തന്നെ കാണുവാൻ ഇടവന്നാൽ നീ അതൊന്നാലോചിക്കേ. പിന്നെ ആലോചിക്കാനൊന്നുമില്ല. പിറ്റേ ദിവസം രമണൻ ഇല്ല, അവന്റെ കഥ തീർത്തുകെട്ടും. തന്നെയല്ല, ഇന്ന് വരെ സതീത്വത്തിന്റെ സ്ത്രീത്വത്തിന്റെ പര്യായമായി ലോകം പുകഴ്ത്തുന്ന ചന്ദ്രിക അടുത്ത നിമിഷത്തിൽ പതിത ഭ്രഷ്ട. അങ്ങനെ ഞാൻ ഇങ്ങു നിന്നാൽ നേരം വെളുത്താൽ, പരമാർത്ഥം പറഞ്ഞാൽ രമണനും ചന്ദ്രികയ്ക്കൊന്ന് നേരം വെളുക്കണമെന്നില്ല. നമുക്കെല്ലാവർക്കും ഉണ്ടാകും ഇതുപോലെ ചില ദിവസങ്ങൾ, ദൈവമേ ഇന്ന് വെളുക്കല്ലേ എന്ന് തോന്നുന്ന അവസരങ്ങൾ. പക്ഷേ ഇന്ന് സൂര്യൻ എപ്പോൾ ഉദിക്കും അല്ലെങ്കിൽ അസ്തമിക്കും എന്ന് നമുക്കറിയാം. അതനുസരിച്ച് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക, അത് പാടില്ല. അവിചാരിതമായ ഒരു അർദ്ധരാത്രി സമയത്ത് സൂര്യൻ കയറി നട്ടുച്ചയായിട്ട് ഉദിച്ചാലോ? ആ എന്നാൽ പകലൊക്കെ മാന്യന്മാർ മാന്യന്മാരായി, നേതാക്കന്മാർ നേതാക്കന്മാരായി തീപ്പൊരിയ പ്രസംഗങ്ങളും ചെയ്ത് അങ്ങനെ പാട്ടും സിൽക്കും കാതറുമൊക്കെ അണിഞ്ഞടക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ നിശയുടെ നിഗൂഢതയിൽ ആ ഇരുളിന്റെ ഒളിവിൽ രാത്രിയുടെ മറവിച്ചിരിക്കുന്ന ഓരോ കൊള്ളരുതായ്മകളും കള്ളത്തരങ്ങളും കരിന്തന്ന് കച്ചവടവും കൊച്ചുവെപ്പും കൈക്കൂലി കൊടുപ്പും മന്ത്രിമാരുടെ പടിവാദക്കും കടുപ്പും അങ്ങനെ അങ്ങനെ ഓരോന്നും സിനിമാചിത്രം പോലെ കാണിച്ചു കൊടുക്കും സൂര്യദേവൻ. അപ്പോ സംഗതി കുഴപ്പമാണ്. അത് തന്നെയാണ് രമണൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ നിന്നാൽ നേരം വെളുത്താ. ചന്ദ്രിയേക്കും തോന്നി സംഗതി ശരിയാണ്. പക്ഷേ ചന്ദ്ര കുറ്റപ്പെടുത്തുന്നത് രമണനെയും സൂര്യനെയല്ല. പതിവില്ലാതെ ഇത്ര നേരത്തെ മനഃപൂർവ്വം കഥ കുക്കുടമേ, നീ എന്തിനു പോയി? അതുകൊണ്ടല്ലേ പോകാൻ തിടുക്കം കൂട്ടുന്നതൻ ഹൃദയേശ്വരൻ. ഹാ, നീ ഇത്ര നിഷ്ഠുരനാണോ? കോഴിക്കാ കുറ്റം, പക്ഷേ കോഴിക്കൂവും നേരം വെളുക്കും. രമണൻ അവിടെ നിന്നാൽ അപകടമാണ്. രമണൻ പോയി, എന്നിട്ടും ഏകാന്തകാമുക, നിന്റെ രഹസ്യങ്ങൾ ലോകം മുഴുവൻ നിറഞ്ഞുപോയി. ആരമന രഹസ്യം അങ്ങാടിപ്പാട്ടായി. അത് പതുക്കെ പതുക്കെ അടിച്ചലച്ചടിച്ചലച്ച് ചന്ദ്രികയുടെ മാതാപിതാക്കന്മാരുടെ കർണങ്ങളിൽ എത്തുകയാണ്. എന്ത് കേൾക്കുന്ന പരമാർത്ഥമാണ്? അവൾ അവൾ ആരെ പ്രേമിക്കുന്നത്? ആരാണ് ഈ അച്ഛനകൻ? ആരാണ് ഈ പുത്തൻ മുരളീധരൻ? പാവപ്പെട്ട പെൺകുട്ടികളെ വഴിയാധാരമാക്കാൻ നടക്കുന്ന അധമൻ അവനെ വച്ചിരിക്കരുത്. അവന്റെ കഥ തീർത്തു കെട്ടണം. വീട്ടുകാരെല്ലാവരും കൂടി വളരെ രഹസ്യമായ ഒരു യോഗം കൂടി. അവര് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരുത്തം പറഞ്ഞു, വെറുതെ കുഴപ്പമുണ്ടാക്കരുത്, മാനം വേണമെങ്കിൽ മൗനം, രണ്ട് കൈ കൂട്ടിയടിച്ചാലേ ശബ്ദമുണ്ടാകൂ. അവനെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? അവക്കിനി പള്ളിക്കൂടത്തിൽ പോകേണ്ട, കല്യാണം കഴിക്കണമെന്നായിരിക്കും ആഗ്രഹം. അതുകൊണ്ട് തറവാടിന്റെ അഭിമാനം നിലനിർത്തണമെങ്കിൽ ഈരി ചെവി അറിയാതെ വേഗം കല്യാണം കഴിച്ചു കൊടുക്കുക, അതാണ് നല്ലത്. ചന്ദ്രികയുടെ മാതാപിതാക്കന്മാർക്കും തോന്നി അതാണ് ബുദ്ധി. പിന്നെ താമസിച്ചില്ല, അവർ ചന്ദ്രികയുടെ വിവാഹം ഉറപ്പിച്ചു. എന്ന് പറഞ്ഞാൽ രമണന് കല്യാണം കഴിച്ചു കൊടുക്കാനല്ല, ഒരു പ്രഭുകുമാരനെ തന്നെ ആ പ്രഭുകുമാരി വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. അഥവാ ചങ്ങമ്പുഴിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, നാണയെ കാട്ടിലെ ഏതോ ഒരു കുരങ്ങിന്റെ കയ്യിൽ ചന്ദ്രികയാകുന്ന മനോഹരമായ പൂമാല വലിച്ചെറിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു അവളുടെ കാരണവന്മാർ. അതിന്റെ പരിണത ഫലം രമണനെ തനിക്ക് കിട്ടുകയില്ലെന്ന് വന്നപ്പോൾ താൻ മനസ്സാവരിച്ച പുരുഷനെ അല്ലാതെ മറ്റൊരുത്തിന് വിവാഹം ചെയ്യണം എന്നുള്ള നില വന്നു കഴിഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ തനിക്കും ജീവിക്കാൻ സാധ്യമല്ലെന്ന് തന്നെ ചന്ദ്രികയും തീരുമാനിച്ചു. ഒരർദ്ധരാത്രി സമയത്ത് അവളുടെ മുറിക്കുള്ളിൽ പ്രവേശിച്ച് ആ കതകും ജനലുമൊക്കെ അടച്ച് ഒരു ഭയങ്കരമായ കുഠാരം അഥവാ കഠാരിയുമായി അവൾ നിൽക്കുകയാണ്. താൻ എങ്ങനെ ജീവിക്കും? തനിക്കൊരു മനസാക്ഷിയില്ലേ? വാസ്തവത്തിൽ ഈ പ്രേമത്തിന്റെ പ്രാരംഭദശയിൽ അതിന്റെ ഓരോ പ്രതിബന്ധങ്ങളും എടുത്തെടുത്ത് പറഞ്ഞവനാണ് അന്ന് ചാടൂക്കുതികൾ കൊണ്ട് അദ്ദേഹത്തെ തന്നിലേക്ക് ആകർഷിച്ചത് താനാണ്. ഇന്ന് രമണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രാണവായുവാണത്. താനില്ലാത്തൊരു ജീവിതം, താനില്ലാത്തൊരു ലോകം വിഭാവനം ചെയ്യാൻ പോലും അദ്ദേഹത്തിന് സാധ്യമല്ല. നേര് പറഞ്ഞാൽ പാരിൽ ഇത്തിക്കണ്ണിയായി നിന്ന് ആ പൂത്ത പാരിരാതത്തെ കരിച്ച് കളഞ്ഞു ഞാൻ, എന്നിട്ടും ആരും ആരോപിപ്പതില്ല ഇന്നെന്നിൽ ഒരൽപ്പം അപരാധമെങ്കിലും. താൻ കൊച്ചുനാളിൽ മുതൽ പഠിച്ചത് സീതയുടെയും സാവിത്രിയുടെയും അരുന്ധതിയുടെയും ക്ഷീരപതിയുടെയും കഥകളാണ്. മനസാവരിച്ച പുരുഷനെയല്ലാതെ മറ്റൊരുത്തിനെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത പരമ ചാരിത്രവതികളുടെ കഥകൾ.

എന്നാലും വെട്ടി തിളങ്ങുന്ന കഠാരികയുടെ വഴുത്തല അത് പൂപോല മൃദലമായി തന്റെ മാരടത്തിൽ പതിച്ചാൽ താൻ അനുഭവിക്കേണ്ടി വരുന്ന ദുസ്സഹവേദന. ആ പരമചാരിത്രവതികളുടെ കഥയിൽ താനൊരു കളങ്കരേഖ ചേർത്താനോ? ഇല്ല ഇല്ല ഇല്ല. എന്നാലും കരുണ എന്തെന്ന് കടികണ്ടില്ലാത്ത കരുപ്പിൻ കഷണം എന്ത് എന്തെന്റെ കയ്യിൽ കുഠാരമോ? ചെന്നിനും ചിന്തുവാൻ മെമ്മി കുതിക്കും കുഠാരമോ? ഞാൻ ആത്മഹത്യക്ക് പോകയോ? ജീവിതം ഞാനിതിൻ കൂർത്ത മുനക്കിരയക്കയോ? ജീവിതം ജീവിതം തേനിനെപ്പോലുള്ള ജീവിതം കുതിക്കുന്നു മന്മനം. ഇല്ല, ഞാൻ ഇരയക്കുകയില്ല. ആ കൊച്ചു പുല്ലാൻ കുഴലിന് വേണ്ടി ജീവിതം എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് വർഗുള്ള ഈ ജീവിതം. ഇല്ല, ഞാൻ ഇരയാക്കുകയില്ല. കൊച്ചു പുല്ലാൻ കുഴലിന് വേണ്ടി ഈ ജീവിതം. അവൾ ആ കഠാര വലിച്ചെറിഞ്ഞു. ഒരു കാലത്ത് പുല്ലാണെനിക്ക് പണം, അവൻ തൻ കൊച്ചു പുല്ലാങ്കുടലുമായി നോക്കിടുമ്പോൾ എന്ന് പറഞ്ഞ ചന്ദ്രിക ഇന്ന് പറയുന്നു, ഇല്ല, ഞാൻ ഇരയാക്കുകയില്ല ആ കൊച്ചു പുല്ലാങ്കുടലിന് വേണ്ടി ഈ ജീവിതമെന്ന്. അപ്പോഴാണ് ശ്രീ ചങ്ങമ്പുഴ പറയുന്ന രണ്ട് വരികളുടെ അർത്ഥം നമുക്ക് പിടികിട്ടുന്നത്. അങ്കുശമില്ലാത്ത ചാവല്യമേ മണ്ണിൽ അങ്കന എന്ന് വിളിക്കുന്നു നിന്ന. അങ്ങനെ അറുതിയറ്റ ചാവല്യം വിജയിച്ചു. അതിൻ്റെ ഫലം ആ വിവാഹദിനം വന്നു, ചന്ദ്രികയുടെ വിവാഹം. പക്ഷെ രമണനെ സംബന്ധിച്ചിടത്തോളം ദുർദിവസമി വന്നു ചേർന്നുണ്ടവുമായി. ഓരോ ചെറുപ്പക്കാരും എന്തെന്ത് പ്രതീക്ഷകളോടെ കാത്ത് കാത്ത് കൈവരുത്തുന്ന സമ്മോഹന മംഗള ദിനം വിവാഹം. രമണനെ സംബന്ധിച്ചിടത്തോളം

0: ഒരു പാവപ്പെട്ടവനാണ് രമണൻ. അതുകൊണ്ട് തന്നെ പരിപാവനമായ ഒരു ഹൃദയ സാമ്രാജ്യത്തിന്റെ അധിനായകനാണ്. പക്ഷേ ഇന്ന് അവനെ
1: അവഗണി കണ്ണി കാണാത്ത ലോകമേ.
0: ഒരു പണക്കാരനല്ല അവനെന്നുള്ളത് കൊണ്ട് ഒരു കലാകാരൻ എന്നുള്ള നിസ്സാരമായ പരിഗണന പോലും അവന് നൽകാതെ ഇന്ന് അവനെ
1: അവഗണി കണ്ണു കാണാത്ത ലോകമേ.
0: സന്യാസിയല്ല രമണൻ, ജിതേന്ദ്രിയനല്ല രമണൻ. അതുകൊണ്ട് ആ വിവാഹ വാർത്ത അറിഞ്ഞാൽ സഹിക്കാനുള്ള കൽപ്പവിനെ കാണുകയില്ല. അവൻ എന്തെങ്കിലും സാഹസം കാണിക്കും. അങ്ങനെ ഒരു അവിവേകം പ്രവർത്തിച്ചാൽ ഒരു അത്യുത്തമ കലാകാരൻ നമുക്ക് നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ആ വിവാഹ വാർത്ത അവൻ അറിയരുത്, അറിയിക്കരുത്. ആ ദിവസം കഴിഞ്ഞു കിട്ടിയാൽ എന്തെങ്കിലും സ്വന്തനങ്ങൾ കൊണ്ടവൻ ആ സാഹസങ്ങളിൽ നിന്ന് നമുക്ക് പ്രതിനിവർത്തനാക്കാൻ സാധിച്ചെന്ന് വന്നേക്കും. അതുകൊണ്ട് അതിനാണ് നാം ശ്രദ്ധിക്കേണ്ടത്, ശ്രമിക്കേണ്ടത്. അതിനാണ് മദനൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്, അത്യപകാഠപൂർവ്വം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഓടിപ്പോകുന്ന വ്യക്തി ആരെ? പ്രാകൃതമായ വേഷവിധാനം, ചിഹ്നിച്ചെതിരെ തലമുടി, കുണ്ടിലാണ്ട കൺമുടി, ഒരു മദ്യപനെ പോലെ വെച്ചു വെച്ചുള്ള ആ നടപ്പ്, ഒരു ഉന്മത്തനെ പോലെ ഇടയ്ക്കിടയ്ക്കുന്ന ആ പൊള്ളിച്ചിരി, അവന്റെ കയ്യിൽ എന്താണ്? കുറെ കയറ്. അവൻ എങ്ങോട്ടാണ് ആ ഓടുന്നത്? അതാ അതാ ചന്ദ്രിയുടെ രമ്യകർമ്മത്തിൽ നിന്ന് ആ മംഗളകർമ്മത്തിന്റെ മംഗളവാദ്യങ്ങൾ മുഴങ്ങിക്കേൾക്കുന്ന അതേ സന്ദർഭം, സമയവർദ്ധരാത്രി, വനത്തിന്റെ ഹൃദയം, ചുറ്റുവാവൽ ചിറകടികൾ, മുളൻ കുഴലുകളിൽ ചെറുതനിലേറ്റ അസുഖരമായ ഒരുതരം കുഴൽവിളി, കാട്ടരിയുടെ ചിന്നച്ചിതര ശബ്ദം, മൂങ്ങയുടെ ഭീകരമായ മോങ്ങൽ, അങ്ങനെ ആരെയും അമ്പരപ്പിക്കുന്ന അന്തരീക്ഷം, അതാ അതാ ആ അരുവിലേക്ക് ആ ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പിൽ കയറിട്ട് വരവരേക്ഷ. അവനെന്താണ്

0: அனந்தமாம் இருளில் என்ன வெடிஞ்சிதம் ஓமலே.
1: அகப்பதனத்தின் திதாசதியிலேக்ക് അടിച്ചമർത്തിക്കൊണ്ട് സുഖത്തിന്റെ സുന്ദര സോപാനത്തിലേറി നീ എങ്ങനെ ഉയർന്നുയർന്നു പോവുകയാണ്. നരകത്തിനും അടിത്തട്ടിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട്.

ശാന്തകാനനെ ചോലിയിലാടുമിക്ക ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ പ്രേമ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാൻ കുറെ കൂടി സ്ഥലങ്ങൾ വെട്ടിപ്പിടിച്ചെടുക്കാൻ നിന്റെ പ്രേമനദിയുടെ സ്വച്ഛന്ദ പ്രവാഹത്തിന് വേണ്ടി ആ കാനന ചോലിയിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ പാടില്ല പാടില്ല നമ്മൾ നമ്മ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രേമം എന്നെന്നും മാതൃകാപരമായിരിക്കണമെന്ന് ഞാൻ മനസ്സാ സുദൃഢ പ്രതിജ്ഞ ചെയ്തിരുന്നത് കൊണ്ട് കരുതിയില്ല കിനാവിലും കൂടെ ഞാൻ ഇന്ന് നീ അവഹേളിക്ക് നീ അട്ടിട എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ പതിവ്രതാശിഖാമണി എന്ന് വിചാരിക്കുന്ന ചന്ദ്രികയെ വേണമെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ കേവലം പതിരിയാക്കി ഭ്രഷ്ടയാക്കി നിന്ദിയാക്കി നികൃഷ്ടയാക്കി കാണിക്കുവാനുള്ള ലക്ഷക്കണക്കിന് സന്ദർഭം നീ എനിക്ക്

ഇന്ന് നീ പിച്ചക്കാരെന്ന് വിചാരിക്കുന്ന പാവപ്പെട്ട രമണൻ കരുതിയിരുന്നെങ്കിൽ പ്രഭുകുമാരിയായ ചന്ദ്രികയെ അവളുടെ കുടുംബത്തിൽ നിന്ന് നാട്ടിയിറക്കിച്ച് അവസാനം ഹോട്ടലിന് പിൻഭാഗത്തുള്ള ആ നാറി വെച്ചിട്ടുണ്ടിൽ ആട്ടി ഓടിച്ചാൽ ഓടി മാറിയും വീണ്ടും വന്ന് നായ്ക്കത്ത് പോലും വെറുപ്പുണ്ടാക്കാവുന്ന തരത്തിൽ കുഷ്ഠവും പീളക്കണ്ണും റണവും പാണ്ടും പലേ മറ്റ് ഓരോന്നായി ഒന്നിച്ചു കൂടി ചേർന്ന് നോക്കിയാൽ അറക്കുന്ന സത്വന ഒരു ചോര പിഞ്ചുകുഞ്ഞിനെയും കയ്യിലെന്തിക്കൊണ്ട് പടിപ്പുറതോറും പട്ടണ വീതി തോറും പിച്ചയാചിച്ച് നടക്കാവുന്ന ഒരു പിച്ചക്കാരിയിൽ പിച്ചക്കാരിയാക്കി നിന്നെ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുവാനുള്ള ലക്ഷ്യം.

ആട്ടം ആ സമയമായി മാറണ പണിമുടക്കം വരുന്നു വരുന്നു ഞാൻ പണിമുടക്കം ആ മരണ ദിനത്തിന്റെ മണിമുഴക്കം വരുന്നു വരുന്നു ഞാൻ ഒറ്റ തുള്ളി കണ്ണുനീർ ചിന്താതെ ഒരിക്കലും വേദനിക്കാത്ത ഹൃദയത്തോടെ ഈ ലോകത്തോട് യാത്ര പറയണമെന്ന് വിചാരിച്ചവനാണ് ഞാൻ. പക്ഷേ ഈ പരിസരം ഒരമ്മയെപ്പോലെ എന്നെ മാറോടണച്ച് എനിക്ക് ആശ്വാസം പകർന്നിട്ടുള്ള ഈ സ്ഥലം.

0: മണിമുടക്കൻ ആ സമയമായി മാറണ മണിമുടക്കം വരുമ്പോ വരും ഞാൻ മണിമുടക്കം
1: ആ മരണം വരുമ്പോരാ
0: മണിമുടക്കം
1: വരുന്നു വരുന്നു ഞാൻ
0: മഹിയർ മാമക ജീവിതം ഇത്രനാൾ മധുരമാക്കിയ വെള്ളി നക്ഷത്രമേ
2: യമനിക അതുപോലെ തന്നെ പതിക്കട്ടെ. പതിവ് കഴിഞ്ഞിട്ടും രമണനെ കാണുന്നില്ല. മദന് പരിഭ്രമമായി.
3: ഒരുപക്ഷേ അവൻ നല്ല സാഹസവും കാണിച്ചിരിക്കുന്നു. മദനൻ ആ കാടിന്റെ മുക്കിലും മൂലയിലും

നേരം നട്ടുച്ചു ആട് മേയ്ക്കാൻ പോകണ്ടേ? ഞാൻ വിളിച്ചിട്ട് ആടുകൾ വരുന്ന ലക്ഷണമില്ല. നിന്റെ ശബ്ദം കേട്ടല്ലാതെ ആടുകൾ വരുന്ന ലക്ഷണമില്ല. ഇതെന്തു ദുർവചനമാണ്! നീ എവിടെയാണ്?

ഒരിക്കലും ഒരിക്കലും ആളുകൾ നിലവിളിക്കുന്നു, നിന്റെ ശബ്ദം കേട്ടല്ല, അതൊന്നും വരുന്ന ലക്ഷണമില്ല. ഇതെന്തൊരു

വിശ്വസിക്കാറോ കാണിക്കാഴ്ച ആ വിശ്വമേ കഷ്ടം ജതിച്ച് ജതിച്ചു നീ അത്താമര കുരുന്ന് അയ്യോ കരിഞ്ഞുപോയി മിത്ത

ആ ജലം അവന് സ്വാഗതമരുളി. ആ തകർന്നുപോയ മുരളി, ആ പൈങ്കിളിയറ്റ പഞ്ചരം. രമണ, അന്ത്യമുഹൂർത്തത്തിൽ നീ ആ സാഹസം കാണിച്ചു. അവസാന വേളയിൽ നീ ആ വിവേകം തന്നെ പ്രവർത്തിച്ചു. നല്ലത് സ്നേഹിത, നല്ലത് സഹോദര. ചന്ദ്രിക, മാതൃക പ്രേമവതി ചന്ദ്രിക, പതിവ്രതാ ശിഖാമണി ചന്ദ്രിക. ചന്ദ്രികയല്ല, വിഷമയ ധൂമിക ചിന്തുന്നൊരു ധൂമകേതുവാകുന്നു നീ. നിൻ കുബേരത്വവും നീയും അതീ, നിന്റെ സങ്കല്പവും നിൻ സുദൃഢശാപഥവും. ലജ്ജയില്ലല്ലോ നിനക്ക്, നീ നോക്കുകുന്ന ജഡം, നീ ജഡത്തെ അറിയുമോ? ഒരു കാലത്ത് നിന്റെ സങ്കല്പനിധിയായി താലോലിക്കാൻ വെമ്പൽ കൂട്ടിരുന്ന ഈ ജഡം ഏതൊരു മഞ്ജുള വീണാരവത്തിൽ വിനയം പ്രാപിക്കാൻ, ഏതൊരു സ്വർഗനാഥത്തിൽ ഐക്യം പ്രാപിക്കാൻ മണിമാളികയും പട്ടുമെത്തി ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് നീ ഇന്നുവരെ കാപട്യം കൊണ്ട് നടിച്ചുപോകും. ഏതൊന്നിന്റെ സ്പർശനത്തിൽ, നേരിയ പുഞ്ചിരിയിൽ, ചെറു കടാക്ഷത്തിൽ പോലും സ്വർഗ സാമ്രാജ്യം ഒന്നാകെ കൈവന്നതായി നീ ഇന്നുവരെ അഭിനയിച്ചുപോകും. ഏതൊന്നിന്റെ ഒരു തുള്ളി കണ്ണുനീരിൽ, ഒരു ദയനീയമായ നോട്ടത്തിൽ, എന്നല്ല ഒരു ചെറു നിശ്വാസത്തിൽ പോലും അകം ബന്ധുവെന്തിരുന്നു എന്ന് ഇന്നുവരെ ഒരഭിസാരികയെ പോലെ അഭിനയിച്ചുവോ? നിനക്ക് വേണ്ടി, നിന്റെ ഭാവി ജീവിത സൗഖ്യത്തിന് വേണ്ടി ഇതാ ഓരോ തുള്ളി ഹൃദയരക്തവും വാർത്ത് വാർത്ത് അസ്തശക്തമായി വിഗത പ്രാണമായി നിലംപറ്റിയിരിക്കുന്ന ഇച്ചടം ജഡത്തെ അറിയുമോ? ഇല്ല, അറിയില്ല, അറിയണ്ട. നിന്നെപ്പോലെ ഉരുത്തികളും ഉരുത്തികളും. പക്ഷേ രമണ, അനുഗ്രഹീത കലാകാര, പ്രിയപ്പെട്ട സഹോദര,

അങ്ങനെ രമണന്റെ കഥ ദുഃഖപര്യവസായിയായി. ഒരു കാര്യം, സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല, സൽഗുണങ്ങളില്ലാഞ്ഞിട്ടല്ല, സംസ്കാരമില്ലാഞ്ഞിട്ടല്ല,

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രമണൻ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം കെടാമംഗലം സദാനന്ദൻ.
1: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നിങ്ങളുടെ മകൾ നിങ്ങളിൽ നിന്ന് അകന്നു മാറുന്നതും കാര്യങ്ങൾ പങ്കുവയ്ക്കാത്തതും നിങ്ങളെ വെറുക്കുന്നതുകൊണ്ടല്ല, മറിച്ച് അവളുടെ മസ്തിഷ്കം ഇപ്പോൾ ആ ആശയവിനിമയം സുരക്ഷിതമല്ല എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ്. ഇതൊരു താൽക്കാലികമായ പ്രതിസന്ധി മാത്രമാണ്, നിങ്ങളുടെ പോരായ്മയായി ഇതിനെ കാണേണ്ടതില്ല. അവളോട് ദേഷ്യപ്പെടുന്നതിനോ അല്ലെങ്കിൽ നിർബന്ധപൂർവം കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനോ പകരം ഈ മൗനത്തിന്റെ പിന്നിലെ മനഃശാസ്ത്രപരമായ കാരണങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ തങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് മറന്നുപോകരുത്. ഈ സമയത്ത് അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് വേണ്ടത് പൂർണ്ണതയല്ല, മറിച്ച് പ്രവചിക്കാവുന്ന തരത്തിലുള്ള ശാന്തമായ പ്രതികരണങ്ങളാണ്. കൗമാരക്കാരികളായ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് തങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ പതറാത്ത, അമിതമായി വൈകാരികമായി പ്രതികരിക്കാത്ത പക്വതയുള്ള മാതാപിതാക്കളെയാണ്. ഉപദേശങ്ങൾ നൽകുന്നതിന് മുൻപ് തങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുന്ന ഒരു ശൈലിയാണ് അവർ ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കൾ ശാന്തമായും സ്ഥിരതയോടെയും പ്രതികരിക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവും. വൈകാരികമായ സുരക്ഷിതത്വം, ഇമോഷണൽ സേഫ്റ്റി അനുഭവപ്പെടുമ്പോൾ മാത്രമേ ഒരു കുട്ടിക്ക് തന്റെ ഉള്ളിലെ ഭയങ്ങളും ആശങ്കകളും മാതാപിതാക്കളോട് പങ്കുവയ്ക്കാൻ സാധിക്കൂ. നിയമങ്ങൾ മാറ്റുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ അമിതമായ സ്വാതന്ത്ര്യത്തിലേക്ക് വിടുന്നതുകൊണ്ടോ ഈ ബന്ധം ശരിയാകില്ല. മറിച്ച് വീട്ടിലെ വൈകാരികമായ കാലാവസ്ഥ മാറണം. ഇവിടെ എനിക്ക് എന്നെ തന്നെ വെളിപ്പെടുത്താം, ഞാൻ കുറ്റപ്പെടുത്തപ്പെടില്ല എന്ന് അവളുടെ മസ്തിഷ്കം തിരിച്ചറിയണം. ഈ സുരക്ഷിത ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നത് ഏതൊരു മാതാപിതാവിനും പഠിച്ചെടുക്കാവുന്നൊരു കലയാണ്. അതിനായി നിങ്ങളുടെ വ്യക്തിത്വം മാറ്റേണ്ടതില്ല, മറിച്ച് നിങ്ങളുടെ സംസാര രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാകും. ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം വരുത്തി നോക്കൂ. അവൾ എന്തെങ്കിലും പ്രയാസം പങ്കുവയ്ക്കുമ്പോൾ ഉടനെ തന്നെ പരിഹാരം നിർദ്ദേശിക്കാനോ ഉപദേശിക്കാനോ ഒന്നും മുതിരരുത്. പകരം അവൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചറിയുക, ആ വികാരത്തെ മാനിക്കുകയും ചെയ്യുക. നീ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊരു വാക്ക് മതിയാവും അവളിലെ പ്രതിരോധത്തെ ഇല്ലാതാക്കാൻ. പരിഹാരങ്ങളെക്കാൾ അവൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്റെ സങ്കടം ആരെങ്കിലും കേൾക്കണം എന്നതാണ്. ഈ രീതി തുടരുമ്പോൾ അവൾ പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നത് കാണാൻ സാധിക്കും. ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല, മറിച്ച് ആവർത്തിക്കപ്പെടുന്ന ചെറിയ നിമിഷങ്ങളിലൂടെയാണ്. അവൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ എപ്പോഴും തയ്യാറാണെന്നും നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളല്ലെന്നും അവൾക്ക് ബോധ്യപ്പെടണം. കൗമാരപ്രായത്തിലെ ഈ മാറ്റങ്ങൾ അവളുടെ വളർച്ചയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. സ്നേഹപൂർണമായ സാന്നിധ്യവും ശാന്തമായ പ്രതികരണങ്ങളും വഴി ആ പഴയ ആത്മബന്ധം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസത്തോടെ ഈ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക. മസ്തിഷ്കം വികസിച്ചു വരുന്ന ഈ ഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് വലിയ രീതിയിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റത്തിലെ പരുഷതയെ വ്യക്തിപരമായി എടുക്കാതിരിക്കുക. നിങ്ങളൊരു പാറ പോലെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തിരമാലകൾ പോലെ ആഞ്ഞടിക്കുന്ന അവരുടെ വികാരങ്ങൾ ഒടുവിൽ ശാന്തമാകും. അവൾക്ക് ചായുറങ്ങാൻ പറ്റിയ സുരക്ഷിതമായ ഒരിടമായി നിങ്ങളുടെ മടിത്തട്ട് എന്നും ഉണ്ടാവണം. സ്നേഹത്തിന് എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ കഴിയുമെന്നേ. വിദ്യാഭ്യാസവും അറിവും വർദ്ധിക്കുമ്പോൾ നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റത്തിലും ആ പക്വത ഉണ്ടാവണം. പഴയ തലമുറയിലെ കർക്കശമായ രീതികൾ ഇന്നത്തെ കുട്ടികളിൽ ഫലപ്രദമാകണമെന്നില്ല. സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും അവരെ കീഴടക്കാൻ ശ്രമിക്കാം. ഓരോ പെൺകുട്ടിയും തന്റെ അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ ഏറ്റവും വലിയ സുഹൃത്തായി കാണാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തെ നമുക്ക് സാക്ഷാത്കരിക്കാം. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ കൈകളിലാണ്. അത് കരുതലോടെ കാത്തു സൂക്ഷിക്കാം. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നിങ്ങളുടെ കുടുംബത്തെ മനോഹരമാക്കാൻ ഉപയോഗിക്കാം. നിങ്ങളുടെ മകളുമായുള്ള ബന്ധം കൂടുതൽ ആഴമുള്ളതാക്കാൻ ഈ ലളിതമായ മാറ്റങ്ങൾ സഹായിക്കും.
1: രക്ഷിതാക്കളറിയാൻ
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കളറിയാൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലയിൽ ഇന്നാദ്യം കലിയുഗ് എന്ന ചിത്രത്തിന് വേണ്ടി റബേൽ ഹയാത്ത് സംഗീതം നൽകി. സയ്യിദ് ഖ്വാദ്രി രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം റാബത്ത് ഫത്തേ അലി ഖാൻ.

ചിത്രം കൃഷ്, സംഗീതം രാജേഷ് റോഷൻ, രചന ഇബ്രാഹിം ആഷ്ക്, ആലാപനം ശ്രേയ ഘോഷാൽ, സോനു നിഗം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ശങ്കർ ഇഷാൻ ലോയ് സംഗീതം നൽകി, ജാവേദ് അക്തർ രചന നിർവഹിച്ച്, ശങ്കർ മഹാദേവന ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ദിൽ ചാത്താ ഹേ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
0: ചിത്രം താൽ. സംഗീതം AR റഹ്മാൻ. രചന ആനന്ദ് ബക്ഷി. ആലാപനം അനിരുദ്ധ് ശ്രീറാം, സുജാത, സോനു നിഗം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശങ്കർ ഇഷാൻ ലോയുടെ സംഗീതത്തിൽ റാഹത്ത് ഫത്തേ അലിഖാനും മഹാലക്ഷ്മി അയ്യരും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഝൂം ബരാബർ ഝൂം.

മസക്കലീലിനി, ഹേ ജവാനി ഹേ ദിവാനി എന്ന ചിത്രത്തിന് വേണ്ടി പ്രീതം ചക്രവർത്തി സംഗീതം നൽകി. അമിത് ഭട്ടാചാര്യ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം ബെന്നി ഡയാർ.

0: മസക്കലി, അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് അനുലാൽ സായി, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കരുണാ സായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം. കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ധീരമായ പോരാട്ടത്തിന്റെ കഥയാണ്. കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു ജനത നടത്തിയ സമരത്തിന്റെ കഥ. കയ്യൂർ സമരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ടെഴുതിയ ആ പോരാട്ടം നടന്നത് 1941 കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ എന്ന കൊച്ചുഗ്രാമം കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ലോകത്തിനു മുന്നിൽ ഒരു മാതൃകയായി മാറിയതിന്റെ കഥയാണത്. സാമ്രാജ്യത്വത്തിനെതിരെയും ജന്മിത്വത്തിനെതിരെയും ചൂഷണത്തിനെതിരെയും ഒരു ജനത നടത്തിയ പോരാട്ടത്തിന്റെ കഥ. 1930-40 കാലഘട്ടത്തിൽ വടക്കൻ കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. ജന്മിമാർ അവരുടെ ഭൂമിയിൽ കർഷകരെ കൊണ്ട് അടിമകളെപ്പോലെ ജോലി ചെയ്യിപ്പിച്ചു. അവർക്ക് കൃത്യമായ കൂലിയോ മറ്റവകാശങ്ങളോ ഉണ്ടായിരുന്നില്ല. ജന്മിമാരുടെ ഈ ചൂഷണത്തിന് ബ്രിട്ടീഷ് ഭരണകൂടം പിന്തുണ നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കാലഘട്ടത്തിൽ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കാൻ തുടങ്ങി. ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരെ പോരാടാൻ അവർ സാധാരണക്കാരെ പഠിപ്പിച്ചു. കയ്യൂരിലെ യുവജനങ്ങളും ഈ ആശയങ്ങളിൽ ആകൃഷ്ടരായി. കയ്യൂർ ഗ്രാമത്തിലെ യുവജനങ്ങൾ ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണത്തിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചു. അവർ സംഘടിച്ച് ജന്മിമാരുടെ വീട്ടിൽ പോയി തങ്ങളുടെ അവകാശങ്ങൾ ആവശ്യപ്പെട്ടു. ഇത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇഷ്ടപ്പെട്ടില്ല. 1941 കയ്യൂരിലെ കർഷകർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തടയുകയും പിന്നീട് അദ്ദേഹം ഒരു പുഴയിൽ വീണ് മരിക്കുകയും ചെയ്തു. ഈ സംഭവം ബ്രിട്ടീഷുകാർക്ക് കയ്യൂരിലെ ജനങ്ങളെ അടിച്ചമർത്താൻ ഒരവസരം നൽകി. ബ്രിട്ടീഷുകാർ കയ്യൂരിലെ ജനങ്ങളെ ക്രൂരമായി വേട്ടയാടി. 100 ആളുകളെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 4 അവർക്ക് പിടികൂടാൻ കഴിഞ്ഞില്ല. അവർ ഒളിവിൽ പോയി. ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തവരിൽ പ്രധാനപ്പെട്ടവരായിരുന്നു മഠത്തിലപ്പു, കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, പൊടോര കുഞ്ഞമ്പു നായർ, പള്ളിക്കൽ അബൂബക്കർ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ എന്നിവർ. ഇവരെ ബ്രിട്ടീഷ് കോടതിയിൽ വിചാരണ ചെയ്തു. അവർക്ക് വധശിക്ഷയും വിധിച്ചു. എന്നാൽ ഒളിവിൽ പോയ 4 പിന്നീട് പോലീസിന് മുന്നിൽ കീഴടങ്ങി. അവർ നിരപരാധികളാണെന്ന് അവർക്കറിയാമായിരുന്നു. സത്യം ജയിക്കുമെന്ന് അവർ വിശ്വസിച്ചു. 1943 March 29 4 കയ്യൂർ രക്തസാക്ഷികളെ ബ്രിട്ടീഷുകാർ തോക്കിലേറ്റി. അവരുടെ മരണം ഒരു ജനതയുടെ പ്രതിഷേധത്തിന്റെ പ്രതീകമായി മാറി. അവർ ഭയന്നില്ല. അവർക്ക് നീതി ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചു. കയ്യൂർ സമരം വെറും ഒരു പ്രാദേശിക കലാപമായിരുന്നില്ല. അത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിനുവേണ്ടിയും സാമൂഹിക നീതിക്കുവേണ്ടിയും നടന്ന ധീരമായ പോരാട്ടങ്ങളിലൊന്നായിരുന്നു. ഈ സമരം പിന്നീട് വന്ന കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രചോദനമായി മാറി. കയ്യൂർ സമരം കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചു. അത് കർഷകർക്കും തൊഴിലാളികൾക്കും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ആത്മവിശ്വാസം നൽകി. ഈ സമരം ജന്മിത്വത്തിന്റെ അടിത്തറയിളക്കി. കയ്യൂർ ഒരു ഗ്രാമത്തിന്റെ പേരല്ല, മറിച്ച് ഒരു ജനതയുടെ പോരാട്ടത്തിന്റെ ഓർമ്മയാണ്. ആ ഓർമ്മകൾ നമുക്കെന്നും പ്രചോദനമാകട്ടെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.

ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ, പ്രത്യേകിച്ച് യുവതലമുറക്കിടയിൽ ഏറ്റവും കൂടുതൽ മഹത്വവൽക്കരിക്കപ്പെടുകയും സാധാരണവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മയക്കുമരുന്നാണ് MDMA അഥവാ എക്സ്റ്റസി. പാർട്ടികളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ ഇത് അത്യാവശ്യമാണെന്ന രീതിയിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വ്യാപകമായി നടക്കുന്നുണ്ട്. എന്നാൽ ഈ സിന്തറ്റിക് ഡ്രഗ് ഒട്ടും ദോഷകരമല്ലെന്ന ചിന്ത പൂർണ്ണമായും തെറ്റാണെന്ന് ആധുനിക മെഡിക്കൽ ശാസ്ത്രം തെളിയിക്കുന്നു. മനുഷ്യ മസ്തിഷ്കത്തിന്റെ രാസഘടനയെ തകിടം മറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അതിമാരകമായ ഒരു മരുന്നാണിത്. MDMA ശരീരത്തിലെത്തുന്നതോടെ സന്തോഷം, മൂഡ്, ഉറക്കം എന്നിവയെ നിയന്ത്രിക്കുന്ന സെററ്റോണിൻ, ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ തലച്ചോറ് ഒന്നിച്ചമിതമായി പുറന്തള്ളുന്നു. ഇത് ഉപയോക്താവിന് താൽക്കാലികമായി വലിയൊരു ഊർജവും അമിതമായ ആനന്ദവും എല്ലാവരോടും അളവറ്റ സ്നേഹവും തോന്നാൻ കാരണമാകും. പല പ്രശസ്തരും കലാകാരന്മാരും തങ്ങളുടെ പ്രകടനങ്ങൾ മെച്ചപ്പെടുത്താനും ഈ താൽക്കാലിക ഉന്മേഷം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ കൃത്രിമ ഹൈ അവസാനിക്കുന്നതോടെയാണ് ഇതിന്റെ യഥാർത്ഥ ദുരന്തം ആരംഭിക്കുന്നത്. ഒരു തവണത്തെ ഉപയോഗം കൊണ്ടുപോലും തലച്ചോറിലെ സെററ്റോണിന്റെ സ്വാഭാവിക സംഭരണത്തെ ഇത് പൂർണ്ണമായും ശൂന്യമാക്കുന്നു. കഞ്ചാവ് പോലെയുള്ള പ്രകൃതിദത്ത ലഹരികളിൽ നിന്നും വ്യത്യസ്തമായി MDMA ഒരു കെമിക്കലായതുകൊണ്ട് തന്നെ ലഹരി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാനസിക തകർച്ച കഠിനമായിരിക്കും. ഇത് വ്യക്തികളെ കടുത്ത വിഷാദം, ഭയാനകമായ ആകുലതകൾ, പെട്ടെന്നുള്ള ദേഷ്യം, ഓർമ്മക്കുറവ്, കടുത്ത മാനസിക അസ്ഥിരത എന്നിവയിലേക്ക് തള്ളിവിടുന്നു. തുടർച്ചയായ ഉപയോഗം തലച്ചോറിലെ സെററ്റോണിൻ ഉത്പാദിപ്പിക്കുന്ന നാഡീകോശങ്ങളെ ശാശ്വതമായി നശിപ്പിക്കും. ഈ നാശം പലപ്പോഴും പൂർണ്ണസ്ഥിതിയിലാക്കാൻ ഒട്ടും സാധ്യമാകാത്ത ഒന്നാണ്. പാർട്ടിയിൽ സന്തോഷം കണ്ടെത്താനുള്ള ഒരു എളുപ്പവഴിയായി കണ്ട് ഇതിലേക്ക് എടുത്തുചാടുന്ന പലരും പിന്നീട് കടുത്ത മാനസിക രോഗങ്ങൾക്ക് അടിമപ്പെടുകയും ജീവിതത്തിന്റെ താളം തെറ്റി സമൂഹത്തിനും കുടുംബത്തിനും വലിയൊരു ഭാരമായി മാറുകയും ചെയ്യുന്നു. താൽക്കാലികമായി ലഭിക്കുന്ന കുറച്ച് മണിക്കൂറുകളിലെ കൃത്രിമ ആനന്ദത്തിനായി ജീവിതാവസാനം വരെയുള്ള മാനസികാരോഗ്യവും ബുദ്ധിശക്തിയും പണയം വയ്ക്കുന്ന ഈ പ്രവണത അതീവ അപകടകരമാണ്. MDMA പോലുള്ള മാരകമരുന്നുകളെ സാധാരണവൽക്കരിക്കുന്ന സമൂഹത്തിന്റെ ചിന്താഗതി മാറേണ്ടത് തലമുറകളുടെ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമാണ്.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പച്ചവെള്ളവും ചൂടുവെള്ളവും കണ്ടാൽ ഒരേപോലെയാണ്. തൊട്ടാൽ മാത്രമേ ഉള്ളിലെ തണുപ്പും ഉള്ളിലെരിയുന്ന തീക്കനലും തിരിച്ചറിയാനാവൂ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ആരെയും അടുത്തറിയണം, ഹൃദയം തൊട്ട് അനുഭവിച്ചറിയണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇന്നാദ്യം നേരം എന്ന ചിത്രത്തിന് വേണ്ടി രാജേഷ് മുരുകേശൻ സംഗീതം നൽകി വേൽമുരുകൻ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം രഞ്ജിത് ഗോവിന്ദ്.

എൻറെൻറും പുന്നകൈ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ, ശ്രേയ ഘോഷാൽ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ഹാരിസ് ജയരാജ്, രചന താമരയി.

ചിത്രം 3. സംഗീതം അനിരുദ്ധ് രവിചന്ദർ. രചന ഐശ്വര്യ ആർ ധനുഷ്. ആലാപനം അജേഷ് അശോക്, അനിരുദ്ധ്.

നീതി മോഹനും അനിരുദ്ധ് രവിചന്ദറും നാനും റൗഡിദാൻ എന്ന ചിത്രത്തിന് വേണ്ടി ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം അനിരുദ്ധ് രവിചന്ദർ, രചന താമരൈ.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: മദ്രാസ് എന്ന ചിത്രത്തിനു വേണ്ടി പ്രദീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം സന്തോഷ് നാരായണൻ, രചന കപിലൻ.

നാ മുത്തുകുമാർ രചന നിർവഹിച്ച്, നിവാസ് കെ പ്രസന്ന സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം സേതുപതി. ആലാപനം കെ എസ് ചിത്ര, ശ്രീരാം പാർത്ഥസാരഥി.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: വിവേക് രചന നിർവഹിച്ച് ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. ആലാപനം സിയാൻ റോൾഡൻ, പത്മാലത. ചിത്രം ഒരു നാൾ കൂത്ത്.

തമിഴകത്തിൽ ഇനി ഭൈരവ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം സന്തോഷ് നാരായണൻ, രചന വൈരമുത്തു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടർല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ.

0: പ്രബോധന ചിന്ത.
1: ഒരിടത്ത് ഒരു ഗൃഹസ്ഥനുണ്ടെന്ന് കരുതുക. വലിയ ധനികനാണ്, നല്ല സുരക്ഷാ സംവിധാനങ്ങൾ. ഏതോ ഒരാൾക്ക് അയാളോട് ഗാഢമായ വിദ്വേഷമുണ്ടാകുന്നു എന്ന് കരുതുക. ധനികനെ കൊല്ലണമെന്ന് അയാളുടെ ഉള്ളിൽ വിചാരമുളവാകുന്നു. ഇങ്ങനെ ആലോചിക്കുന്നു, അയാളെ നേരിട്ട് ആക്രമിച്ചു കൊല്ലാൻ എളുപ്പമല്ല. അയാളുടെ സേവയ്ക്കു നിന്നും വിശ്വാസം നേടി സൂത്രത്തിൽ വധിച്ചാലോ? അയാൾ ധനികന്റെ അടുത്ത് ചെന്നു എന്ന് കരുതുക. ചെന്നിട്ട് പറഞ്ഞു, പ്രഭോ, ഞാൻ അങ്ങയുടെ സേവകനാകാൻ ആഗ്രഹിക്കുന്നു. ഗൃഹസ്ഥൻ വന്നവനെ തന്റെ സേവകനായി നിയമിക്കുന്നു എന്നും കരുതു. ഭൃത്യനായി ചേർന്ന ആൾ സ്വാമിക്ക് മുമ്പേ എഴുന്നേൽക്കും. സ്വാമി ഉറങ്ങിയതിനു ശേഷമേ ഉറങ്ങാൻ കിടക്കൂ. എന്ത് സേവനത്തിനും ഉത്സാഹത്തോടെ തയ്യാർ. മധുകിനിയും മൊഴി. ക്രമേണ ഗൃഹസ്ഥൻ ആ ഭൃത്യനെ സുഹൃത്തായും തുണക്കാരനായും കണക്കാക്കാൻ തുടങ്ങുന്നു എന്ന് കരുതുക. അയാൾ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു. തന്നിൽ നല്ലപോലെ വിശ്വാസം വന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട അയാൾ സ്വാമിയെ ഒരു വിജന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊല്ലുന്നു എന്ന് കരുതുക. പ്രഭോ, സേവകനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അയാൾ ഒരു കൊലയാളിയായിരുന്നില്ലേ? ആരും അത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും സേവകനായി ചേർന്ന് അഭിനന്ദാർഹമാം വിധം ജോലി ചെയ്ത് സ്വാമിയുടെ വിശ്വാസം നേടിയെടുക്കുമ്പോഴും കൊലയാളി തന്നെ ആയിരുന്നില്ലേ? വിജനസ്ഥലത്തേക്ക് കൊണ്ടുപോയി മൂർച്ചയുള്ള ആയുധം കൊണ്ട് കൊലപ്പെടുത്തിയപ്പോഴും അയാൾ അതേ കൊലയാളി തന്നെയായിരുന്നില്ലേ? അതാരും അറിഞ്ഞില്ലെങ്കിലും അതേപോലെ അജ്ഞാനിയും മാർഗം കൂടാത്തവനും ആര്യസത്യങ്ങൾ അറിയാത്തവനുമായ ഒരാൾ നാമം, രൂപം, വേദം തുടങ്ങിയവയിൽ വിശ്വാസമർപ്പിക്കുന്നതും അവയോട് മമത പുലർത്തുന്നതും തന്റെ നാശത്തിലാണ് എന്നറിയുന്നില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് ജൂലൈ 12-ന്റെ തട്ടകത്തിലാണ്. 1536 ജൂലൈ 12, ആധുനിക വിശ്വമാനവിക ദർശനത്തെ രൂപപ്പെടുത്തുന്നതിന് ഏറെ സർഗാത്മക സംഭാവനകൾ നൽകിയ ഡച്ച് തത്വചിന്തകൻ ഡെസിഡേറിയസ് എറാസ്മസ് ദേ നിര്യാതനായിരിക്കുന്നു. 1776 ജൂലൈ 12, ക്യാപ്റ്റൻ കുക്ക് റെസല്യൂഷൻ എന്ന കപ്പലിൽ തൻ്റെ 3-ാം യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൗന ചഷകത്തിനിരു പുറന്നോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൌരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ കാണാതായ ഇന്ത്യൻ പൌരന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൌജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരീവും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഐക്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ മന്നത്ത് പത്മനാഭന്റെ ആദർശങ്ങൾ രാഷ്ട്രത്തിന് പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: അവർ ഭാരത് കേസരി കർമ്മയോഗി മന്നത് പത്മനാഭൻജി വാസ് വൺ ഓഫ് മോഡേൺ ഇന്ത്യാസ് ഗ്രേറ്റസ്റ്റ് സോഷ്യൽ റിഫോർമേഴ്സ്. 100% ലിറ്ററസി കേം ടു വൺ സിംഗിൾ സ്റ്റേറ്റ് ഇൻ ഭാരത്, ദാറ്റ് ഈസ് കേരളം. ദാറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ഗവൺമെന്റ് എഫർട്ട് അലോൺ. It is not because of any political party alone. It is the great contribution of Mannath Padmanabhanji and Narayana Guruji.
0: കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യക്കാരനായി ഒമാനുമായി ചേർന്ന് തെരച്ചിൽ ഊർജ്ജിതമാക്കിയതായും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഇതിഹാസ ഗായിക എസ് ജാനകി അമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ അല്പം മുൻപ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000-ത്തോളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. വിഖ്യാത ഗായിക എസ് ജാനകിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. ഭൌതികദേഹം പൊതുദർശനത്തിന് വച്ച മൈസൂർ മഹാരാജ ഗ്രൌണ്ടിലെത്തിയ മന്ത്രി പുഷ്പചക്രം സമർപ്പിച്ചു. തലമുറകളെ സംഗീതത്തിലൂടെ ബന്ധിപ്പിച്ച അപൂർവ പ്രതിഭയായിരുന്നു എസ് ജാനകിയെന്ന് മന്ത്രി അനുസ്മരിച്ചു. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. മൃതദേഹങ്ങളുടെ തുടർ നടപടികൾക്കായി ഹോച്ചിമിൻ സിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ സജീവ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ സുഗമമായ ഏകോപനം ഉണ്ടാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സ്വച്ഛ സാഗർ, സുരക്ഷിത സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും പരമാവധി ദേശീയ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
2: സ്വച്ഛ് സാഗർ, സുരക്ഷിത് സാഗർ, രാജ്യവ്യാപക തീരദേശ ശുചീകരണ പരിപാടി വിജയിപ്പിക്കാൻ സാങ്കേതിക നൂതനാശയങ്ങൾ, ജനപങ്കാളിത്തം, വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം എന്നിവ ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 10 മുതൽ 19 വരെയാണ് രാജ്യത്തുടനീളമുള്ള തീരപ്രദേശങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ശുചിത്വത്തിൽ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ശാസ്ത്ര സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഏജൻസികൾ, സന്നദ്ധ പ്രവർത്തകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവരെ ഒന്നിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ പരിപാടികളിലൊന്നായിരിക്കും ഈ ക്യാമ്പയിനെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കെഎസ്ആർടിസി പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക കെഎസ്എഫ്ഇ ആരംഭിക്കുന്ന പ്രത്യേക പിങ്ക് ചിട്ടിയിൽ സുരക്ഷിതമായി നിക്ഷേപിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. വയനാട് കല്ലാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കല്ലാടി തുരങ്കപ്പാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ വിദഗ്ധ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേവസ്വങ്ങളുടെ ഫണ്ട് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമാണ് കോടതികൾക്കുള്ളതെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാൻ അവകാശമില്ലെന്നും ക്ഷേത്രാചാരങ്ങളിലെ കോടതികളുടെ അമിത ഇടപെടൽ സംബന്ധിച്ച ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമിട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശ്രീ വടക്കനാഥൻ ക്ഷേത്രത്തിൽ ആൽമരം നടിയിൽ ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവങ്ങൾക്കിടെ വെടിക്കെട്ട് അപകടം പോലുള്ളവ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അരി നിറയ്ക്കാനുള്ള ചാക്കുകളുടെ കുറവ് നെല്ലുസംഭരണത്തെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുമായി സപ്ലൈകോ. മില്ലുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന അരി നിറയ്ക്കാൻ 30 ലക്ഷം ചണച്ചാക്കുകൾ എത്തിക്കാൻ നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: രണ്ടാം വിള നെല്ല് സംഭരണ കാലത്ത് ചാക്കുകളുടെ കുറവ് നെല്ലെടുപ്പിനെ ബാധിച്ച സാഹചര്യത്തിലാണ് നടപടി. പാലക്കാട്ട് നിന്ന് നെല്ല് കൂടുതലായി കൊണ്ടുപോകുന്ന എറണാകുളം കോട്ടയം ജില്ലകളിലെ മുൻനിരയിലുള്ള 33 മില്ലുകൾക്കാണ് ചാക്ക് നൽകുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലേക്കുള്ളവയാണ് ആദ്യഘട്ടത്തിൽ മില്ലുകളിലേക്ക് എത്തിക്കുക. അരി റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന ചാക്കുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സപ്ലൈകോയുടെ മുന്നൊരുക്കം.
0: വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് ലോക ഒന്നാം നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇപ്പോൾ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാതിരുന്നവർക്കാണ് അവസരം. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഒഴിവുകളും മറ്റു വിവരങ്ങളും നാളെ HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസിൽദാരോട് അടിയന്തര റിപ്പോർട്ട് തേടി. മൌണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കല്ലമണ്ണിൽ സ്വകാര്യ ഏജൻസി ഉപയോഗിച്ച് ഡ്രോൺ സർവേ നടത്തിയ സംഭവത്തിലാണ് നടപടി. റിപ്പോർട്ട് ലഭിച്ച ശേഷം വിഷയം ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ലഹരി വിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എല്ലായിടങ്ങളിലും ലഹരിക്കെതിരെ ജനമുന്നേറ്റം കാണാൻ സാധിക്കുന്നതായും അദ്ദേഹം പന്തളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൌരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കാണാതായ ഇന്ത്യൻ പൌരൻ വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൌജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരീവും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനെ കുറിച്ച് കേൾക്കാം. മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയമാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ PTSD.
5: മലയാളത്തിൽ ഇതിനെ അതിജീവിച്ച മാനസികാഘാത സമ്മർദ്ദ രോഗം എന്ന് വിളിക്കാം. ഭീകരമായ ഒരനുഭവത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയുടെ മനസ്സിൽ ആഘാതം എത്രത്തോളം നിലനിൽക്കുന്നുവെന്ന് ഈ രോഗം കാണിച്ചു തരുന്നു. ഈ രോഗം നിർണയിക്കുന്നതിന് ചില പ്രധാന മാനദണ്ഡങ്ങളുണ്ട്. PTSD രോഗനിർണയത്തിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായതും നിർണായകവുമായ മാനദണ്ഡമാണ് ആ വ്യക്തി ആഘാതകരമായ ഒരു സംഭവവുമായി സമ്പർക്കത്തിൽ വന്നിരിക്കണം എന്നത്. ഈ ആഘാതം എന്നത് യഥാർത്ഥത്തിലോ അല്ലെങ്കിൽ ഭീഷണമായോ ഉള്ള മരണം, ഗുരുതരമായ പരിക്ക് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം എന്നിവയിൽ ഒന്നായിരിക്കും. ഈ സമ്പർക്കം നാല് വഴികളിലൂടെ സംഭവിക്കാം. ഇതാണ് ഏറ്റവും സാധാരണമായ വഴി. ആഘാതകരമായ സംഭവത്തെ നേരിട്ട് അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ അവർക്ക് PTSD വരാനുള്ള സാധ്യതയുണ്ട്. ഒരു വലിയ അപകടത്തിൽ പെടുക, യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുക, പ്രകൃതി ദുരന്തത്തിൽ വീടും സ്വത്തും നഷ്ടപ്പെടുക തുടങ്ങിയവയൊക്കെ ഇതിൽപ്പെടാം. സംഭവം സ്വന്തം ശരീരത്തിന് ഗുരുതരമായ പരിക്കോ ജീവന് ഭീഷണിയോ ഉണ്ടാക്കിയതാകാം. സംഭവം മറ്റൊരാൾക്ക് സംഭവിക്കുന്നത് നേരിട്ട് കണ്ടുകൊണ്ട് ദൃക്സാക്ഷിയാവുക എന്നത് രണ്ടാമത്തെ മാനദണ്ഡമാണ്. ഉദാഹരണത്തിന്, ഒരാൾ മറ്റൊരാൾക്ക് നേരെ നടന്ന അക്രമം നേരിട്ട് കാണുക അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം കൺമുന്നിൽ സംഭവിക്കുന്നത് കാണുക. ഇവിടെ ആഘാതം സംഭവിക്കുന്നത് ദൃക്സാക്ഷിയുടെ മനസ്സിലാണ്. ആ വ്യക്തിക്ക് നേരിട്ട് പരിക്കേറ്റില്ലെങ്കിൽ പോലും കണ്ട ഭീകരത അവരുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കും. നമുക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾക്ക് ആഘാതകരമായ സംഭവം സംഭവിച്ചു എന്നറിയുന്നതും ഈ മാനദണ്ഡത്തിൽ ഉൾപ്പെടും. എന്നാൽ ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട്. യഥാർത്ഥമായതോ ഭീഷണിപ്പെടുത്തിയതോ ആയ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവം അക്രമാസക്തമോ ആകസ്മികമോ ആയിരിക്കണം. ഉദാഹരണത്തിന്, ഒരു അടുത്ത സുഹൃത്ത് ആത്മഹത്യ ചെയ്തു എന്നോ ഒരു കുടുംബാംഗം വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നോ അറിയുന്നത്. രോഗമൂലമുള്ള മരണങ്ങളോ പ്രകൃതിപരമായ മരണങ്ങളോ സാധാരണയായി ഈ മാനദണ്ഡത്തിൽ ഉൾപ്പെടാറില്ല. ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. ആഘാതകരമായ സംഭവത്തിന്റെ വിപരീത ഫലങ്ങളുമായി പ്രവർത്തിച്ച് അല്ലെങ്കിൽ തീവ്രമായി സമ്പർക്കത്തിൽ വരുന്നവർക്കാണ് ഈ മാനദണ്ഡം ബാധകമാവുന്നത്. അതായത്, ഒരു സംഭവം നേരിട്ട് അനുഭവിക്കുകയോ കാണുകയോ ചെയ്യുന്നതിന് പകരം ആ സംഭവത്തിന്റെ ഭീകരമായ വിശദാംശങ്ങൾ വീണ്ടും വീണ്ടും കൈകാര്യം ചെയ്യേണ്ടി വരുന്നവർ. ഉദാഹരണത്തിന്, മൃതദേഹങ്ങൾ ശേഖരിക്കുന്ന രക്ഷാപ്രവർത്തകർ അഥവാ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്, കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ എന്നിവരൊക്കെ ഈ വിഭാഗത്തിൽപ്പെടാം. ഇവർക്ക് ഈ ദുരന്തങ്ങളെ

0: നേരിട്ട് ബാധിക്കുന്ന ജോലിയാണ് ചെയ്യേണ്ടി വരുന്നത്. ഈ നാല് വഴികളിൽ ഏതെങ്കിലും ഒന്നിലൂടെ ഒരു വ്യക്തി ആഘാതകരമായ സംഭവവുമായി സമ്പർക്കത്തിൽ വന്നാൽ മാത്രമേ അവർക്ക് PTSD രോഗനിർണയത്തിനുള്ള ആദ്യപടി പൂർത്തിയാകുന്നുള്ളൂ. ബാക്കിയുള്ള മാനദണ്ഡങ്ങളായ ഓർമ്മകൾ വീണ്ടും വരുന്നുള്ളൂ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനോമേധത്തിൽ ഇന്ന് ഡോപ്പമിന്റെ വിളയാട്ടങ്ങളെ കുറിച്ച് കേൾക്കാം. നമ്മുടെ ചിന്തകളെയും ചലനങ്ങളെയും പ്രചോദനങ്ങളെയും നിയന്ത്രിക്കുന്ന തലച്ചോറിലെ രാസ സന്ദേശവാഹകരാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ. ഇവയിൽ ഏറ്റവും പ്രധാനിയാണ് ഡോപ്പമിൻ. വർഷങ്ങളോളം ശാസ്ത്രലോകം ഡോപ്പമിനെ കണ്ടിരുന്നത് തലച്ചോറിൽ മൊത്തത്തിൽ സിഗ്നലുകൾ പ്രസരിപ്പിക്കുന്ന ഒരു ബ്രോഡ്കാസ്റ്റ് സംവിധാനമായിട്ടാണ്. എന്നാൽ ഈ ധാരണയെ അടിമുടി മാറ്റിയെഴുതുന്ന ഒരു വിപ്ലവകരമായ കണ്ടെത്തലാണ് അടുത്തിടെ പുറത്തുവന്നിരിക്കുന്നത്. കൊളറാഡോ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നടത്തിയ ഈ പഠനം ഡോപ്പമിന്റെ പ്രവർത്തനത്തെ ഒരു കൃത്യതയുള്ള തപാൽ സംവിധാനം പോലെയാണ് വിശേഷിപ്പിക്കുന്നത്. ഡോപ്പമിന്റെ ഈ പുതിയ ദ്യുതല പ്രവർത്തനം എന്താണെന്നും അത് പാർക്കിൻസൺസ്, വിഷാദം, ADHD തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയിൽ എങ്ങനെ വിപ്ലവം സൃഷ്ടിക്കുമെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. പല പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നത് ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അതൊരു റേഡിയോ ബ്രോഡ്കാസ്റ്റ് പോലെ തലച്ചോറിന്റെ വിശാലമായ പ്രദേശങ്ങളിലേക്ക് ഒരേ സമയം സിഗ്നലുകൾ അയക്കുന്നു എന്നായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ചലനത്തിന്റെയും പ്രചോദനത്തിന്റെയും ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് വിളിച്ചിരുന്നത്. ഡോപ്പാമിൻ മൊത്തത്തിൽ തലച്ചോറിന്റെ മൂഡ് സെറ്റ് ചെയ്യുന്നു എന്ന് കരുതി. എന്നാൽ കൊളറാഡോ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ക്രിസ്റ്റഫർ ഫോർഡിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റവും പുതിയ മൈക്രോസ്കോപ്പി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡോപ്പാമിന്റെ പ്രവർത്തനം നേരിട്ട് നിരീക്ഷിച്ചപ്പോൾ ഞെട്ടിക്കുന്നൊരു സത്യം കണ്ടെത്തി. ഡോപ്പാമിൻ ഒരു റേഡിയോ പ്രക്ഷേപണം പോലെ മാത്രമല്ല പ്രവർത്തിക്കുന്നത്. ഡോപ്പാമിൻ തന്മാത്രകൾ തലച്ചോറിലെ ന്യൂറോൺ ശാഖകളിലേക്ക് കൃത്യമായ സമയത്ത് കൃത്യമായ ഇടങ്ങളിലേക്ക് ലക്ഷ്യമിട്ട് സന്ദേശങ്ങൾ എത്തിക്കുന്നു. ഒരു കത്ത് കൃത്യമായി വിലാസക്കാരനെത്തിക്കുന്ന തപാൽ സംവിധാനം പോലെ. ഇതോടൊപ്പം തന്നെ ഡോപ്പാമിൻ വേഗത കുറഞ്ഞതും കൂടുതൽ വ്യാപകവുമായ സിഗ്നലുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തലച്ചോറിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തന നിലയെ രൂപപ്പെടുത്തുന്നു. അതായത് ഡോപ്പാമിന് ഒരേ സമയം മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും പ്രവർത്തിക്കാൻ കഴിയും. ഡോപ്പാമിന്റെ ഈ ഡ്യുവൽ സിസ്റ്റം നമുക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡോപ്പാമിന് ഇത്രയധികം വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഒരേ സമയം നിർവഹിക്കാൻ കഴിയുന്നത് എന്നതിന്റെ ഉത്തരം ഇതാണ്. നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ കൃത്യമായ, അതായത് ടാർഗറ്റഡായ ഡോപ്പാമിൻ സിഗ്നലുകൾ തലച്ചോറിലെ ന്യൂറൽ പാത്ത് വേകളെ ശക്തമാക്കുന്നു. എന്നാൽ ആ പഠനം തുടരാനുള്ള പ്രചോദനം നൽകുന്നത് ഡോപ്പാമിന്റെ വിശാലമായ സിഗ്നലുകളാണ്. ഈ കൃത്യതയും വ്യാപകതയും ചേരുമ്പോഴാണ് നമുക്ക് ഒരു ശീലം അഥവാ ഹാബിറ്റ് രൂപപ്പെടുത്താൻ കഴിയുന്നത്. പാർക്കിൻസൺസ് രോഗത്തിൽ ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂറോണുകൾ നശിക്കുന്നു. ഇതുവരെ ഡോപ്പാമിൻ കുറഞ്ഞാൽ ചലനം മൊത്തത്തിൽ മന്ദഗതിയിലാകുന്നു എന്നായിരുന്നു ധാരണ. എന്നാൽ ഈ പുതിയ കണ്ടെത്തൽ പ്രകാരം പേശികളെ നിയന്ത്രിക്കുന്ന കൃത്യമായ ന്യൂറൽ ശാഖകളിലേക്ക് ഡോപ്പാമിൻ സന്ദേശങ്ങൾ എത്താതിരിക്കുമ്പോഴാണ് വിറലിലും ചലനക്കുറവും ഉണ്ടാകുന്നത്. ചലനത്തിനാവശ്യമായ കൃത്യമായ സിഗ്നലുകൾ നൽകാതെ തലച്ചോറിനെ മൊത്തത്തിൽ മന്ദീഭവിപ്പിക്കുന്നു. ഈ ദ്വിതല സംവിധാനം ഡോപ്പാമിൻ എങ്ങനെയാണ് മൂഡ്, ശ്രദ്ധ, പ്രത്യേകിച്ച് ADHDയിൽ കാണുന്നതുപോലെ റിയാലിറ്റി പെർസെപ്ഷൻ, പ്രത്യേകിച്ച് സ്കിസോഫ്രീനിയയിൽ കാണുന്നതുപോലെ ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനം വിശദീകരിക്കുന്നു. ഈ പുതിയ കണ്ടെത്തൽ ചികിത്സാ രംഗത്ത് എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്? ഈ ചോദ്യത്തിനാണ് ഏറ്റവും പ്രാധാന്യം. നിലവിലെ മിക്ക ചികിത്സാ രീതികളും ഡോപ്പാമിന്റെ അളവിലുള്ള കുറവോ കൂടുതലോ പരിഹരിക്കാൻ വേണ്ടി ഒന്നുകിൽ തലച്ചോറിലെ ഡോപ്പാമിൻ അളവ് മൊത്തത്തിൽ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, പാർക്കിൻസൺസ് രോഗത്തിന് നൽകുന്ന മരുന്നുകൾ തലച്ചോറിൽ മൊത്തത്തിൽ ഡോപ്പാമിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് ചിലപ്പോൾ രോഗിയുടെ ചലനങ്ങളെ മെച്ചപ്പെടുത്തുമെങ്കിലും ഈ അമിതമായ ഡോപ്പാമിൻ കാരണം പാർശ്വഫലങ്ങൾ, ഉദാഹരണത്തിന് അമിതമായ ആസക്തി, സൈക്കോസിസ് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡോക്ടർ ഫോർഡ് സൂചിപ്പിച്ചതുപോലെ രോഗങ്ങളുടെ യഥാർത്ഥ കാരണം ഡോപ്പാമിന്റെ അളവിലുള്ള കുറവ് മാത്രമല്ല, മറിച്ച് ഡോപ്പാമിന്റെ കൃത്യതയിലുള്ള തകരാറാണ്. ഭാവിയിൽ ചികിത്സാ രീതികൾ ഡോപ്പാമിന്റെ കൃത്യത പുനഃസ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. തലച്ചോറിലെ ഏത് ന്യൂറൽ ശാഖയിലേക്കാണ് ഡോപ്പാമിൻ എത്തേണ്ടത്, ഏത് ശാഖയിലേക്കാണ് എത്തേണ്ടതില്ലാത്തത് എന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രത്യേക ന്യൂറോൺ ശാഖകളെ മാത്രം ലക്ഷ്യമിട്ടുള്ള മരുന്നുകളോ ജീൻ തെറാപ്പികളോ വികസിപ്പിക്കാൻ കഴിഞ്ഞേക്കും. ഡോപ്പാമിനെ മൊത്തത്തിൽ കൂട്ടാതെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ന്യൂറോൺ പാതകളിൽ ഡോപാമിൻ എത്തുന്നത് തടയാനും അതുവഴി പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും സാധിക്കും. ഈ കണ്ടെത്തൽ ന്യൂറോളജിക്കൽ കെയറിലും മാനസികാരോഗ്യ ചികിത്സയിലും ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും. പലപ്പോഴും ഡോപാമിനെ വെറും സന്തോഷത്തിന്റെ ഹോർമോൺ എന്നോ ആസക്തിയുടെ കാരണമെന്നോ മാത്രമാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഈ പുതിയ അറിവ് ഡോപാമിന്റെ പ്രവർത്തനത്തെ കൂടുതൽ സങ്കീർണവും എന്നാൽ കൃത്യവുമാണ് എന്ന് തെളിയിക്കുന്നു. ഡോക്ടർ ഫോർഡ് സൂചിപ്പിച്ചതുപോലെ ഡോപാമിന്റെ പ്രവർത്തനം വൈകല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്റെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ കൂടുതൽ ഗവേഷണങ്ങൾ ഈ ദിശയിൽ നടക്കേണ്ടതുണ്ട്. പാർക്കിൻസൺസിൽ ചലനത്തെ ബാധിക്കുന്ന ന്യൂറോൺ ശാഖകളിലേക്ക് മാത്രം ഡോപാമിൻ സിഗ്നലുകൾ എത്തിക്കുക. വിഷാദരോഗത്തിൽ പ്രചോദനവും മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട കൃത്യമായ പാതകളിലെ സിഗ്നലുകൾ മാത്രം ക്രമീകരിക്കുക. ADHDയിൽ ശ്രദ്ധയും ഫോക്കസുമായി ബന്ധപ്പെട്ട ന്യൂറോൺ ശാഖകളിലെ കൃത്യത പുനഃസ്ഥാപിക്കുക. ഈ കണ്ടെത്തൽ മനുഷ്യന്റെ തലച്ചോറിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ ശക്തിപ്പെടുത്തുന്നു. ഭാവിയിൽ തെറാപ്പികൾ വെറും മരുന്നുകൾ നൽകി ഡോപാമിൻ അളവ് കൂട്ടുന്നതിനേക്കാൾ കൃത്യമായ സിഗ്നലുകൾ നൽകി തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ഫൈൻ ട്യൂൺ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയേക്കാം. അത്തരമൊരു ഭാവിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി, ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനിയനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഡൽഹി നായർ സർവീസ് സൊസൈറ്റി ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ശ്രീ മന്നത്ത് പത്മനാഭൻ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു.
1: Stands as a living tribute to a visionary whose ideals extend beyond the boundaries of caste, region and religion and whose life continues to illuminate the path of social justice, equality and service to the nation and the society. His remarkable life was devoted to the upliftment of the society through education, social reform, self-reliance and community service.
0: ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. പിന്നണി ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദുഃഖം രേഖപ്പെടുത്തി. അവരുടെ കാലാതീതമായ സംഗീതം അമൂല്യമായി നിലകൊള്ളുമെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. വിയറ്റ്നാമിലെ ഫുകോക് ദ്വീപിന് സമീപം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യൻ പൌരന്മാരുടെ മൃതദേഹങ്ങൾ തുടർ നടപടികൾക്കായി ഹോച്ചുമിൻ സിറ്റിയിലേക്ക് മാറ്റിയതായി വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി. ആവശ്യമായ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ എത്രയും വേഗം ഇന്ത്യയിലെത്തിക്കുമെന്ന് എംബസി വ്യക്തമാക്കി. ഒമാൻ തീരത്ത് GFS ഗാലക്സി എന്ന വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൌരനായി തെരച്ചിൽ തുടരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 405 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചു. ഏക് പേഡ് മാ കെ നാം യജ്ഞത്തിന്റെ ഭാഗമായി ബൃഹത്തായ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ പരിപാടിക്കും ശ്രീ ഷാ തുടക്കം കുറിച്ചു. കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നെറ്റ് സീറോ ലക്ഷ്യം രാജ്യം 2070 കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ വൃക്ഷമിത്ര പരിപാടിയിലും പര്യാവരണ സംരക്ഷൺ സങ്കൽപ് ചടങ്ങിലും പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആഗോളതാപനത്താൽ ഭൂമിയുടെ ശരാശരി താപനിലയിലുണ്ടാവുന്ന വർധന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും ശ്രീ ചൌഹാൻ വ്യക്തമാക്കി.
2: പൃഥ്വി കാ ഔസത് താപമാൻ 1900 കി തുലനാമേ 1.5 ഡിഗ്രി സെന്റിഗ്രേഡ് ബഡ് ചുക്കാ ഹൈ ഔർ വൈജ്ഞാനിക് ഇസേ ജൽവായു പരിവർത്തൻ കി ഗംഭീർ ചേതാവനി മാൻതേ ഹൈ. ഭാരത് നേ ജോ പ്രധാനമന്ത്രി ജി കേ നേതൃത്വ മേ തയ് കിയാ 1.5 ഡിഗ്രി തക് സീമിത് രഖനേ കേ ലിയേ പേരിസ് സംജോതേ കേ തഹത് പ്രയാസോ കേ തഹത് ഭാരത് നേ വർഷ 2070 തക് നെറ്റ് സീറോ മത്ലബ് കാർബൺ ഉത്സർജ്ജൻ കോ ശൂന്യ കർനേ കാ ലക്ഷ്യ രഖാ ഹൈ.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ളതാണ് സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സെപ്റ്റംബർ 10 മുതൽ സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉന്നതിയിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്കർമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ചൊക്കർമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
0: വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് രാത്രി 8:30 നടക്കുന്ന മത്സരത്തിൽ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. നിലവിലെ ലോക ജേതാവ് അർജന്റീനയും ഇംഗ്ലണ്ടും ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും ഇംഗ്ലണ്ട് നോർവേയെയും പരാജയപ്പെടുത്തി. വ്യാഴാഴ്ചയാണ് ഇംഗ്ലണ്ട് അർജന്റീന സെമി ഫൈനൽ. ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കേരളത്തിൽ പ്ലസ് 1 പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും നാളെ HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിർമ്മാണ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടി കേന്ദ്രമന്ത്രി മനോഹർലാൽ. ന്യൂഡൽഹിയിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ 172-ാം സ്ഥാപക ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാനിസ്ഥാൻ കൃഷിമന്ത്രി മൌലവി അദാവുള്ള ഒമരിയുടെ 6 ദിവസത്തെ ഇന്ത്യൻ സന്ദർശനം സമാപിച്ചു. ഉന്നതതല പ്രതിനിധി സംഘവും അഫ്ഗാൻ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സന്ദർശനത്തിനിടെ കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ചിരാഗ് പാസ്വാൻ, പവിത്ര മാർഗരേറ്റ എന്നിവരുമായി അഫ്ഗാൻ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് അസം, മേഘാലയ, ബീഹാർ, ഉപ ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴ തുടരും. ജമ്മുകാശ്മീർ, ജാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയായിരിക്കും. റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ യുക്രൈൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. പാർപ്പിട സമുച്ചയങ്ങൾക്കും വീടുകൾക്കും കേടുപാട് സംഭവിച്ചതായി റഷ്യ സ്ഥിരീകരിച്ചു. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനീനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും.

0: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
1: ബയോസ്കോപ്പിൽ ഇന്നാദ്യം ഇളവങ്കോട് ദേശം എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി ONV കുറിപ്പ് രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം KJ യേശുദാസും KS ചിത്രയും.

ടേക്ക് ഓഫ് എന്ന ചിത്രത്തിനു വേണ്ടി ഷാൻ റഹ്മാൻ സംഗീതം നൽകി, റഫീഖ് അഹമ്മദ് രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം ഹെഷാം.

കൈതപ്രം രചന നിർവഹിച്ച് വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം ദേവദൂതൻ. ആലാപനം കെ ജെ യേശുദാസ്, പ്രീതാ.

ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം. സംഗീതം മോഹൻ സിതാര. രചന യൂസഫലി കേച്ചേരി. ആലാപനം കെ ജെ യേശുദാസ്, രാധിക

ബയോസ്കോപ്പിലിനി പ്രണയനിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ രചന നിർവഹിച്ച് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്, രാധിക തിലക്.

എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. രചന കാവാലം നാരായണ പണിക്കർ. ചിത്രം കണ്ണെഴുതി പൊട്ടുംതൊട്ട്.

സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണൻ ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം എസ് പി വെങ്കടേഷ്, രചന എസ് രമേശൻ നായർ.

ചിത്രം ഈ പറക്കും തളിക. സംഗീതം ഹൗസ് പച്ചൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര.

0: ശക്തിയെ മാറിന നമ്മേവ.
1: ബയോസ്കോപ്പിലിനി ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ജോൺസൺ, രചന കൈതപ്രം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആഗ്രഹങ്ങൾ നമ്മളെ വിളിച്ചുണർത്തി എന്ന് വരില്ല, എന്നാൽ ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുക തന്നെ ചെയ്യും. രാവിലെ ഇരുന്ന് പഠിക്കാൻ അമ്മ വിളിച്ചുണർത്തുന്നു എന്ന് വിചാരിക്കൂ, കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ച് കെഞ്ചും. നിർബന്ധിച്ച് വിളിച്ചുണർത്തിയാലും എണീറ്റിരുന്ന് ഉറക്കം തൂങ്ങും. എന്നാൽ അതേ നമ്മളോട് സ്കൂളിൽ നിന്ന് അടുത്തയാഴ്ച ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട്, രാവിലെ 5 മണിക്ക് തന്നെ സ്കൂളിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞാൽ ആരും വിളിച്ചുണർത്താതെ തന്നെ നമ്മൾ തനിയെ ഉണരും. കാരണം ആ ടൂറിൽ പങ്കെടുക്കുക എന്നത് നമ്മളുടെ ആഗ്രഹം മാത്രമല്ല, ആവശ്യകത കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുമെന്ന്. ആഗ്രഹങ്ങളല്ല, ആവശ്യകതകളാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം. മലയാളത്തിലെ മധ്യവർത്തി സിനിമയുടെ ശക്തനായ പ്രയോക്താവാണ് ലെനിൻ രാജേന്ദ്രൻ. ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പ്രമേയങ്ങളുടെ വ്യത്യസ്തതയാണ് ലെനിൻ രാജേന്ദ്രനെ വേറിട്ടു നിർത്തുന്നത്. കേരളത്തിന്റെ ചലച്ചിത്ര ചരിത്രത്തിൽ സവിശേഷമായ കയ്യൊപ്പ് ചാർത്തിയ സംവിധായക പ്രതിഭയായിരുന്നു ലെനിൻ രാജേന്ദ്രൻ.

1981 ആദ്യ ചലച്ചിത്രം വേനൽ, തുടർന്ന് ചില്ല്, പ്രേംനസീറിനെ കാണുവാനില്ല, മീനമാസത്തിലെ സൂര്യൻ, സ്വാതി തിരുനാൾ, പുരാവൃത്തം, വചനം, ദൈവത്തിന്റെ വികൃതികൾ, കുലം, മഴ, അന്യർ, രാത്രിമഴ, മകരമഞ്ഞ്, ഇടവപ്പാതി തുടങ്ങിയ ചിത്രങ്ങൾ. ഇതിൽ ദൈവത്തിന്റെ വികൃതികൾ, മഴ എന്നീ ചിത്രങ്ങൾക്ക് സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. രാത്രിമഴയ്ക്ക് മികച്ച സംവിധായകനുള്ള പുരസ്കാരവും ലഭിച്ചു.

ഋതുക്കളുടെ ചലച്ചിത്രകാരൻ, പ്രത്യേകിച്ച് മഴയുടെ മാനസ കാമുകൻ. മഴയുടെ പര്യായങ്ങളും നാനാർത്ഥങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു ലെനിൻ രാജേന്ദ്രന്റെ എല്ലാ ചലച്ചിത്രങ്ങളും. മഴയുടെ സാന്നിധ്യം ഏറ്റവും തീവ്രമായി ഉപയോഗപ്പെടുത്തിയ ചിത്രമായിരുന്നു സ്വാതി തിരുനാൾ. വൈകാരികമായ മുഹൂർത്തങ്ങളുടെ പശ്ചാത്തലങ്ങളിൽ മഴ പെയ്തുകൊണ്ടേയിരുന്നു. സ്വാതി തിരുനാളിന്റെ പ്രണയത്തിനും നിരാശയ്ക്കും സംഘർഷങ്ങൾക്കും എല്ലാം മഴയായിരുന്നു പശ്ചാത്തലം. സ്വാതി തിരുനാളിന്റെ അന്ത്യരംഗങ്ങൾ ലെനിൻ രാജേന്ദ്രൻ മഴയിലൂടെ ഒരു കവിതയായി പകർത്തി. വളരെയേറെ സാന്ദ്രമായ അന്തരീക്ഷം, പശ്ചാത്തലത്തിൽ മെല്ലെ വീശുന്ന കാറ്റ്, ചെറിയ ചാറ്റൽ മഴ. മഴ മെല്ലെ കനക്കുന്നു, വിളക്കുകൾ കെട്ടുതുടങ്ങുന്നു, ഇരുട്ടും മഴയും ഇഴചേർന്നു കിടക്കുന്നു. സ്വാതി തിരുനാൾ നിശബ്ദനായി, നിശ്ചലനായി.

കുലം എന്ന ചിത്രത്തിലെ സംഘർഷഭരിതമായ രംഗങ്ങളുടെ പശ്ചാത്തലത്തിലും മഴ ഒബ്സഷനായി. എട്ടുവീട്ടിൽ പിള്ളമാരുടെ ഭീതിയും പരാജയങ്ങളും എല്ലാം മഴയുടെ പശ്ചാത്തലത്തിൽ പകർന്നെടുത്ത ചിത്രം. സുഭദ്രയുടെ മനസ്സ് വെളിവാകുമ്പോഴും സുഖദശീതളമായ ഒരു പകൽ മഴ സാക്ഷ്യം വഹിച്ചു.

സംവിധായകൻ പി എ ബക്കറിന്റെ സഹായിയായി ചലച്ചിത്ര ജീവിതം ആരംഭിച്ച ലെനിൻ രാജേന്ദ്രന്റെ ആദ്യ ചിത്രം 1982 പുറത്തിറങ്ങിയ വേനൽ ആണെന്ന് പറഞ്ഞുവല്ലോ. അന്നു മുതൽ ഇടവപ്പാതി വരെയും കമ്പോള ശക്തികൾക്ക് കീഴടങ്ങാൻ ലെനിൻ രാജേന്ദ്രൻ തയ്യാറായിരുന്നില്ല. എല്ലാ ചിത്രങ്ങളിലും തന്റേതായ ഒരു നിലവാരം കാത്തുസൂക്ഷിക്കാൻ ലെനിൻ രാജേന്ദ്രന് സാധിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ തന്റെ സ്ക്രീൻ വർക്കിൽ രാഷ്ട്രീയ ആഭിമുഖ്യത്തെ സമന്വയിപ്പിക്കാനും ലെനിൻ രാജേന്ദ്രൻ മറന്നില്ല. കേരളത്തിലെ ഫ്യൂഡൽ വിരുദ്ധ പ്രക്ഷോഭത്തെക്കുറിച്ചുള്ള ശക്തമായ ചലച്ചിത്രമായിരുന്നു മീനമാസത്തിലെ സൂര്യൻ. മറ്റു പല സിനിമകളിലും മഴ അതിന്റെ സൂക്ഷ്മഭാവങ്ങളിൽ പെയ്തിറങ്ങിയപ്പോൾ മീനമാസത്തിലെ വിപ്ലവ സൂര്യൻ അതിന്റെ തീവ്രശക്തിയിൽ ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്തു.

മഴയോടുള്ള ഒടുങ്ങാത്ത ഒബ്സഷൻ ലെനിൻ രാജേന്ദ്രൻ ചെയ്തു തീർത്തത് മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരിയും സുഗതകുമാരിയുടെ രാത്രിമഴയും തിരശീലയിൽ പെയ്യിപ്പിച്ചുകൊണ്ടായിരുന്നു. നഷ്ടപ്പെട്ട നീലാംബരി മഴ എന്ന പേരിൽ തിരശീലയിൽ പെയ്തു നിറഞ്ഞു. രാത്രിമഴ അതേ പേരിലും കോരിച്ചുരിഞ്ഞു. ഒരു കവിത, അതും കഥാതന്തു തീരെയില്ലാത്ത ഒരു ഭാവാത്മക കവിത എങ്ങനെയാണ് ചലച്ചിത്രമാവുക? പക്ഷേ കടലാസിൽ നിന്ന് ആ കവിത തിരശീലയിൽ നിന്ന് പെയ്തപ്പോൾ നനഞ്ഞത് പ്രേക്ഷകന്റെ ഉൾത്തടമായിരുന്നു.

സി വി രാമൻപിള്ളയുടെ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മയെ അവലംബിച്ച് കുലം എന്ന ചലച്ചിത്രമൊരുക്കുമ്പോൾ ചരിത്രത്തിന്റെ മേൽസങ്കല്പം ഇഴചേരുന്നതിന്റെ ചാരുത ആസ്വാദകൻ തിരിച്ചറിയുകയായിരുന്നു. ആഖ്യായികയിൽ നിന്ന് കഥാപാത്രങ്ങൾ ഭാവരൂപമാർന്ന് തിരശീലയിലേക്ക് നടന്നുകയറിയ അനുഭവമായിരുന്നു അത്. കുലം തിരശീലയിൽ വീര്യവും ഭയവും പകർത്തി. രണ്ടിനും മഴ മൊണ്ടാശായി. അപൂർവ ഹൃദ്യമായ ചാരുത.

മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ദൈവത്തിന്റെ വികൃതികൾക്ക് ലഭിച്ചു. ജനപ്രിയവും സൗന്ദര്യാത്മക മൂല്യവുമുള്ള മികച്ച ചിത്രമായി കുലം തിരഞ്ഞെടുക്കപ്പെട്ടു. രാത്രിമഴയ്ക്ക് മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. മകരമഞ്ഞിന് മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ബാല്യകാല സ്മരണകൾ മികച്ച ടെലിസീരിയലായിരുന്നു. കവിയൂർ രേവമ്മയെക്കുറിച്ച് മികച്ച ഡോക്യുമെന്ററിയും ചെയ്തു.

മീനമാസത്തിലെ സൂര്യനിൽ ഭരത്ഗോപിയും വേണുനാഗവള്ളിയും വിജയമേനോനും മുരളിയും പ്രസന്നനും ശോഭനയും പ്രധാന വേഷങ്ങളിൽ വന്നു. ഓംപുരിയായിരുന്നു പുരാവൃത്തത്തിൽ. രഘുവരനും ശ്രീവിദ്യയും അൽഫോൺസ് അച്ഛനെയും മാഗി മദാമയെയും അവിസ്മരണീയമാക്കി. വേണുനാഗവള്ളിയും ശാന്തികൃഷ്ണയും ചില്ലിനെ ജനഹൃദയങ്ങളിൽ പതിപ്പിക്കുകയും ചെയ്തു.

പരിമിതികളെ സാധ്യതകളാക്കുന്ന കലയായി സ്വന്തം സിനിമയെ സാക്ഷാത്കരിക്കാൻ ലെനിൻ രാജേന്ദ്രന് കഴിഞ്ഞു. കോടികൾ മുടക്കി പ്രയോജനരഹിതമായ കമ്പോള സിനിമകളെ ബഹുദൂരം പിന്നിൽ നിർത്താൻ ലെനിൻ രാജേന്ദ്രന് കഴിഞ്ഞു. കലാമൂല്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആസ്വാദക പ്രിയങ്ങളായി ചലച്ചിത്രങ്ങൾ ഉണ്ടാക്കിയ കലാകാരനായിരുന്നു ലെനിൻ രാജേന്ദ്രൻ. സത്യത്തിൽ ചലച്ചിത്ര കാവ്യം ഭാവാത്മകമായി എഴുതുകയായിരുന്നു.

ഒരു എഴുത്തുകാരനിൽ സദാ ഒരു കവിയുണ്ടായിരിക്കും, ഉണ്ടായിരുന്നേ തീരൂ. ഒരു ചലച്ചിത്രകാരനിൽ കവി ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിക്കാനുമാവില്ല. എന്നാൽ അങ്ങനെ സംഭവിച്ചു എന്ന് കരുതുക. ആ ചലച്ചിത്രം എത്ര പേർ കണ്ടു എന്നതിനേക്കാൾ എപ്രകാരം ആസ്വദിക്കപ്പെട്ടു എന്നത് പ്രധാനമായിരിക്കും. അങ്ങനെ ആസ്വദിക്കപ്പെട്ട ചലച്ചിത്രങ്ങളായിരുന്നു ലെനിൻ രാജേന്ദ്രന്റെ എല്ലാ ചിത്രങ്ങളും.

ചിലപ്പോൾ റൂമിയുടെ കവിത പോലെ, മറ്റു ചിലപ്പോൾ ഒരു എട്ടുകാലി വല നെയ്യുന്നത് പോലെ, ഇലച്ചാർത്തിലൂടെ സൂര്യനുദിക്കുന്നത് പോലെ. അങ്ങനെ വിവിധ വിശേഷങ്ങളിൽ പൂർണ്ണമാകുന്ന ചലച്ചിത്രങ്ങളായിരുന്നു ലെനിൻ രാജേന്ദ്രന്റെ എല്ലാ ചലച്ചിത്രങ്ങളും.

ഒറ്റക്കമ്പി നാദം അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.